0: ശുഭദിന ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഒറ്റയ്ക്കും കൂട്ടായി വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ ഒക്കെ ഒരുപാട് സേവന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. എന്ത് ലക്ഷ്യത്തിലായാലും അത്തരം സേവനങ്ങളും നന്മകളും ചെയ്യുന്നവരെ പ്രത്യേകം അഭിനന്ദിക്കേണ്ടതുണ്ട്. ഞാനും അഭിനന്ദിക്കുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരുടെ ഇടയിലും കന്നം തിരിഞ്ഞു നിൽക്കുക എന്ന് പറയുന്ന നാടൻ ഭാഷാ പ്രയോഗത്തിൽ ഉൾപ്പെടുത്താൻ കഴിയുന്ന ചിലരുണ്ട്. എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞ് ഇതിൽ നിന്ന് മാറി നിൽക്കുക. അതിൽ പലരും പറയുന്നൊരു കാര്യമുണ്ട്, എന്റെ കയ്യിലൊന്നും കൊടുക്കാനില്ല, ഞാൻ എന്താണ് ഇങ്ങനെയുള്ളവർക്ക് കൊടുക്കേണ്ടത്? ഇതൊക്കെയാണ് ചോദ്യം. സത്യം പറഞ്ഞാൽ ഒരു ചിലവുമില്ലാത്ത മഹത്തായ ഒരു കാര്യം നമുക്ക് നൽകാനാവും. അമൂല്യവും വിലമതിക്കാത്തതുമായ ഒന്നായി അത് ലഭിക്കുന്നവന് മാറുകയും ചെയ്യും. അത്തരം ചില മൂല്യങ്ങളെങ്കിലും നമ്മുടെ ജീവിതത്തിൽ സൂക്ഷിച്ചുകൂടെ? അത് മറ്റൊന്നുമല്ല, ദയയാണ്, കാരുണ്യമാണ്, കൈൻഡ്നെസ് ആണ്. അത് ആർക്കും നൽകുന്നതിന് യാതൊരു ചെലവുമില്ല. അത് പല രൂപത്തിലും പല ഭാവത്തിലും നൽകാം. ഒരു പുഞ്ചിരിയിലൂടെ നൽകാം, ഒരു തലോടലിലൂടെ നൽകാം, പ്രയാസപ്പെടുന്നവരെ ഒന്ന് കേൾക്കുന്നതിലൂടെ നൽകാം, ഊണ് നൽകാൻ വകയില്ലെങ്കിലും ഊട്ടുവര കാണിച്ചു കൊടുക്കാനെങ്കിലുമൊക്കെ കഴിയും. പക്ഷേ ഊണ് നൽകാൻ വകയില്ലെന്ന് സ്വന്തം മനസ്സിന്റെ ദാരിദ്ര്യം കൊണ്ടങ്ങ് തീരുമാനിച്ചു കളയരുത്. അത് ചിലപ്പോൾ പടച്ചതമ്പുരാൻ അംഗീകരിച്ചു എന്ന് വരില്ല. അതുകൊണ്ട് ശരിയായ രീതിയിൽ ജീവിക്കാനും ശരിയായ നന്മകൾ ചെയ്യാനും നമുക്ക് കഴിയട്ടെ. നേരുന്നു ശുഭദിനം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.
1: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്.
2: നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

0: സാങ്കേതിക വിദ്യകളും സ്റ്റാർട്ടപ്പുകളും രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയുടെ അടുത്ത ഘട്ടത്തെ നയിക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ലോക്സഭയിൽ പാസായതിൽ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് വിദ്യാർത്ഥികളെയും ഉദ്യോഗാർത്ഥികളെയും അഭിനന്ദിച്ചു. സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിന്റെ ഭാഗമായ എന്യൂമറേറ്റർമാരുടെ ഭവന സന്ദർശനം ഇന്ന് സംസ്ഥാനത്ത് അവസാനിക്കും. സംസ്ഥാനത്ത് ഇന്നു മുതൽ തുടർച്ചയായ ദിവസങ്ങളിൽ തീവ്രമഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 3 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. കോമൺവെൽത്ത് ഗെയിംസിലെ പാരാ അത്ലറ്റിക്സിൽ ഇന്ത്യയ്ക്ക് ചരിത്ര നേട്ടം. വാർത്തകൾ വിശദമായി. നൂതനാശയങ്ങൾ, അത്യാധുനിക സാങ്കേതിക വിദ്യകൾ, സ്റ്റാർട്ടപ്പുകൾ, ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ, ഉൽപാദന മേഖല എന്നിവ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയുടെ അടുത്ത ഘട്ടത്തെ നയിക്കുമെന്നും 2047 വികസിത ഇന്ത്യ എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ സഹായിക്കുമെന്നും കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ന്യൂഡൽഹിയിൽ JRD ടാറ്റ മെമ്മോറിയൽ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. രാജ്യം മികവിനായി പരിശ്രമിക്കണമെന്നും ഗുണനിലവാരം, നൂതനാശയങ്ങൾ, മത്സരക്ഷമത എന്നിവയിലൂടെ മെയ്ഡ് ഇൻ ഇന്ത്യ ഉൽപ്പന്നങ്ങൾ ആഗോളതലത്തിൽ അംഗീകാരം നേടുന്നുവെന്ന് ഉറപ്പാക്കണം െന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. 1,00,000 കോടി രൂപയുടെ ഗവേഷണ വികസന നൂതനാശയ ഫണ്ട്, ഇന്ത്യ AI മിഷൻ, സെമി കണ്ടക്ടർ മിഷൻ തുടങ്ങിയ നൂതനാശയങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതികൾ സാങ്കേതിക വിദ്യകളുടെ വികസനം ത്വരിതപ്പെടുത്തുമെന്നും പീയൂഷ് ഗോയൽ പറഞ്ഞു. ഡൽഹിയിൽ പ്രതിഷേധങ്ങളിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്കെതിരെ നടപടിയെടുക്കുന്നതിനെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരാമർശം നടത്തിയതായി സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ ഗവൺമെന്റ് തള്ളി. വീഡിയോ വ്യാജമാണെന്നും ഡിജിറ്റലായി കൃത്രിമം വരുത്തിയതാണെന്നും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാന്വേഷണ വിഭാഗം വ്യക്തമാക്കി. പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികളെക്കുറിച്ച് പ്രധാനമന്ത്രി അത്തരമൊരു പരാമർശവും നടത്തിയിട്ടില്ല. ഓൺലൈനിൽ പ്രചരിക്കുന്ന കൃത്രിമം വരുത്തിയ ഉള്ളടക്കങ്ങളെക്കുറിച്ച് ജാഗ്രത പാലിക്കണമെന്നും സ്ഥിരീകരിച്ച വിവരങ്ങൾക്കായി ഔദ്യോഗിക സ്രോതസ്സുകളെ മാത്രം ആശ്രയിക്കണമെന്നും അധികൃതർ ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. പരീക്ഷാ ക്രമക്കേട് തടയുന്നതിൽ കർശന നടപടികൾ ഉറപ്പുവരുത്തുന്ന പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ലോക്സഭയിൽ പാസാക്കിയതിൽ വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ് വിദ്യാർത്ഥികളെയും ഉദ്യോഗാർത്ഥികളെയും അഭിനന്ദിച്ചു. പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കാൻ ബിൽ സഹായിക്കുമെന്ന് അദ്ദേഹം സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. നീതിയും സുതാര്യതയും ഉറപ്പാക്കുന്നതിന് അതിവേഗ കോടതികളും അന്വേഷണ സംവിധാനങ്ങളും ഉൾപ്പെടെ കർശന ശിക്ഷാ നടപടികൾ ബിൽ ഉറപ്പാക്കുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഡൽഹിയിലെ പ്രതിഷേധത്തിനിടെ വിദ്യാർത്ഥികൾക്ക് നേരെ വെടിവയ്പ് നടത്തുമെന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ ആരോപണം തള്ളി BJP. വെടിവയ്പ് നടന്നിട്ടില്ലെന്നും അത്തരമൊരു ഉത്തരവ് ആരും നൽകിയിട്ടില്ലെന്നും പാർട്ടി വക്താവ് സാംബിത് പത്ര ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. യാതൊരു തെളിവോ വസ്തുതയോ ഇല്ലാതെയാണ് കോൺഗ്രസ് നേതാവ് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ദക്ഷിണ വ്യോമസേനാ മേധാവി എയർ മാർഷൽ ജസ്വീർ സിംഗ്മാൻ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുമായി കൂടിക്കാഴ്ച നടത്തി. സമുദ്ര പരിവർത്തനങ്ങളിലും പ്രധാന വികസന സംരംഭങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചായിരുന്നു കൂടിക്കാഴ്ച. ശക്തമായ ഒരു സമുദ്രമേഖലയും സുരക്ഷിതമായ ഇന്ത്യയും ഒരുമിച്ച് കെട്ടിപ്പടുക്കുന്നതിന്റെ ആവശ്യകതയും കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. പുതുയുഗ കേരളത്തിന് 100-ദിന കർമ്മപദ്ധതിയിൽ ഉൾപ്പെടുത്തി പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പാക്കുന്ന കർമ്മപദ്ധതികൾ ഉൾപ്പെടുത്തിയ കൈപ്പുസ്തകം മുഖ്യമന്ത്രി VD സതീശൻ പ്രകാശനം ചെയ്തു. പൊതുവിദ്യാലയങ്ങളിലെ 11-12 ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും സ്കൂൾ പഠനത്തിനോടൊപ്പം മത്സര പരീക്ഷയിൽ വിജയിക്കുന്നതിന് കർമ്മപദ്ധതി, പൊതുവിദ്യാഭ്യാസം മെച്ചപ്പെടുത്താൻ സ്കൂൾ ഓഫ് എക്സലൻസ് അവാർഡുകൾ നൽകൽ, അക്കാദമിക് നിലവാരം ഉയർത്തുന്നതിന് സമഗ്ര ഡിജിറ്റൽ അക്കാദമി മോണിറ്ററിംഗ് സംവിധാനം, ഹൈസ്കൂളുകളിൽ AI റോബോട്ടിക്സ് സാങ്കേതിക വിദ്യ തുടങ്ങി 16 പദ്ധതികളാണ് 100 ദിനം കൊണ്ട് നടപ്പാക്കുന്നത്. ചടങ്ങിൽ മന്ത്രി N ഷംസുദ്ദീൻ അധ്യക്ഷനായിരുന്നു. നിയമ വിദ്യാഭ്യാസ രംഗത്തെ കാലാനുസൃതമായി നവീകരിച്ച കേരളത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ മികവിന്റെ കേന്ദ്രമാക്കി മാറ്റുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. ഗവൺമെന്റ് ലോ കോളേജുകളിലെ 35 അസിസ്റ്റന്റ് പ്രൊഫസർമാർക്ക് സെക്രട്ടേറിയറ്റ് ദർബാർ ഹാളിൽ നിയമന ഉത്തരവ് കൈമാറി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അധ്യാപകന്റെ ഉത്തരവാദിത്വം വളരെ വലുതാണെന്നും ജീവിതകാലം മുഴുവൻ സമൂഹത്തിന്റെ ആദരവും സ്നേഹവും ഏറ്റുവാങ്ങുന്നവരാണ് അധ്യാപകരെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പുതുതായി നിയമിതരാകുന്നവർ ആ ഉത്തരവാദിത്വം ഏറ്റവും മികച്ച രീതിയിൽ നിർവഹിച്ച് വിദ്യാർത്ഥികൾക്കും സമൂഹത്തിനും മാതൃകയാകണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിന്റെ ഭാഗമായ എന്യൂമറേറ്റർമാരുടെ ഭവന സന്ദർശനം സംസ്ഥാനത്ത് ഇന്ന് അവസാനിക്കും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്തുനിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി M. പള്ളുരുത്തി.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടമായി വീടുകൾ സന്ദർശിച്ച് വിവരങ്ങൾ ശേഖരിക്കുന്ന പ്രക്രിയ കേരളത്തിൽ ഇന്ന് അവസാനിക്കുകയാണ്. ഈ മാസം 1-ന് സംസ്ഥാനത്ത് എന്യൂമറേറ്റർമാരുടെ വീട് സന്ദർശനത്തിന് തുടക്കമായത്. സെൻസസിന്റെ ഭാഗമായി ജനങ്ങൾ സ്വയം വിവരങ്ങൾ നൽകുന്ന പ്രക്രിയ അവസാനിച്ച ശേഷമായിരുന്നു എന്യൂമറേറ്റർമാരുടെ സന്ദർശനത്തിന് തുടക്കമായത്. സെൽഫ് എന്യൂമറേഷനിൽ വിവരങ്ങൾ നൽകാൻ സാധിക്കാത്തവരുടെ വിവരങ്ങളും എന്യൂമറേറ്റർമാർ രേഖപ്പെടുത്തുന്നുണ്ട്. സെൻസസിന്റെ രണ്ടാം ഘട്ടമായുള്ള ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിലായിരിക്കും നടക്കുക.
0: സാമ്പത്തിക വളർച്ചയ്ക്കൊപ്പം സമൂഹത്തിലെ സാധാരണക്കാരുടെയും സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവരുടെയും ക്ഷേമം ഉറപ്പാക്കുന്നതാണ് സഹകരണ പ്രസ്ഥാനത്തിന്റെ അടിസ്ഥാന ലക്ഷ്യമെന്ന് മന്ത്രി എം ലിജു പറഞ്ഞു. കേരള സംസ്ഥാന സഹകരണ കാർഷിക ഗ്രാമ വികസന ബാങ്ക് സംഘടിപ്പിച്ച പരിശീലന പരിപാടി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ആരോഗ്യവകുപ്പിന്റെ സിസ്റ്റത്തിലെ വീഴ്ചകളെ ന്യായീകരിക്കില്ലെന്നും അടിയന്തര നടപടികളാണ് പരിഹാരമെന്നും മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ ജനകീയമാക്കുന്നതിന് മാധ്യമപ്രവർത്തകർക്ക് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ഇന്നു മുതൽ തുടർച്ചയായ ദിവസങ്ങളിൽ തീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് ഇന്ന് കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ഒഴികെ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകി. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുള്ളതിനാൽ മീൻപിടുത്തക്കാർ ഞായറാഴ്ച വരെ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. ലക്ഷദ്വീപിൽ ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുണ്ടെന്നും കടലിൽ നങ്കൂരമിട്ട യാനങ്ങൾ സുരക്ഷിതമാക്കണമെന്നും ലക്ഷദ്വീപ് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. തീരദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്നും കപ്പൽ യാത്ര നടത്തുന്നവരെ കൊണ്ടുപോകുന്ന ബോട്ടുകളിൽ യാത്രികർ ലൈഫ് ജാക്കറ്റുകൾ നിർബന്ധമായും ധരിച്ചിരിക്കണമെന്നും അതോറിറ്റി അറിയിച്ചു. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് വയനാട് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കലക്ടർ ഇന്ന് അവധി പ്രഖ്യാപിച്ചു. അങ്കണവാടികൾ, മതപഠന ക്ലാസുകൾ, ട്യൂഷൻ സെന്ററുകൾ, സ്പെഷ്യൽ ക്ലാസുകൾ ഉൾപ്പെടെ എല്ലാ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ്. റെസിഡൻഷ്യൽ സ്കൂളുകൾക്കും റെസിഡൻഷ്യൽ കോളേജുകൾക്കും അവധി ബാധകമല്ല. കോമൺവെൽത്ത് ഗെയിംസിലെ പാരാ അത്ലറ്റിക്സിൽ ഇന്ത്യയ്ക്ക് ചരിത്ര നേട്ടം. പുരുഷന്മാരുടെ 100 മീറ്റർ T47 വിഭാഗം ഫൈനലിൽ 1-ഉം 2-ഉം സ്ഥാനം ഇന്ത്യൻ താരങ്ങൾ നേടി. ദിലീപ് മഹാദു ഗവിത്തിന് സ്വർണവും മുഹമ്മദ് ബാസിൽ മോർസിംഗത്തിന് വെള്ളിയും ലഭിച്ചു. 10.71 സെക്കൻഡിൽ ഗെയിംസ് റെക്കോർഡും സീസണിലെ മികച്ച സമയവും കുറിച്ചാണ് ഗവിത് ഒന്നാമതെത്തിയത്. 10.83 സെക്കൻഡ് എന്ന സീസണിലെ മികച്ച സമയത്തോടെ ബാസിൽ രണ്ടാമതെത്തി. പുരുഷന്മാരുടെ ലോങ് ജമ്പിൽ വെള്ളി മെഡൽ നേടിയ മുരളി ശ്രീശങ്കർ കോമൺവെൽത്ത് ഗെയിംസിൽ 2 മെഡലുകൾ നേടുന്ന ആദ്യ ഇന്ത്യൻ പുരുഷ ലോങ് ജംപ് താരമായി. 3 സ്വർണം, 9 വെള്ളി, 3 വെങ്കലം ഉൾപ്പെടെ 15 മെഡലുകളോടെ മെഡൽ പട്ടികയിൽ ഇന്ത്യ 8-ാം സ്ഥാനത്തേക്ക് ഉയർന്നു. ഗ്ലാസ്കോ കോമൺവെൽത്ത് ഗെയിംസിൽ വനിതകളുടെ 69 കിലോ വിഭാഗം ഭാരോദ്വഹനത്തിൽ വെള്ളി മെഡൽ നേടിയ ഹർജിന്ദർ കൌറിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. കരിയറിലെ മികച്ച പ്രകടനമാണ് ഹർജിന്ദർ കാഴ്ചവെച്ചതെന്ന് പ്രധാനമന്ത്രി സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. ഗെയിംസിൽ ഇന്ത്യൻ ഭാരോദ്വഹന താരങ്ങൾ കാഴ്ചവെച്ച മികച്ച പ്രകടനത്തെയും അദ്ദേഹം പ്രശംസിച്ചു. പുരുഷന്മാരുടെ 10,000 മീറ്റർ ഓട്ടമത്സരത്തിൽ വെള്ളി മെഡൽ നേടിയ ദീർഘദൂര ഓട്ടക്കാരൻ ഗുൽവീർ സിംഗിനെയും പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. ഗുൽവീർ സിംഗിന്റെ അർപ്പണബോധവും നിശ്ചയദാർഢ്യവും പ്രശംസനീയമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. അന്താരാഷ്ട്ര വൈറ്റ് വാട്ടർ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിന് കോഴിക്കോട് പുലിക്കയത്ത് ഇന്ന് തുടക്കമാകും. സംസ്ഥാന ടൂറിസം വകുപ്പും കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റിയും ത്രിതല ജില്ലാ പഞ്ചായത്തുകളും ചേർന്ന് കയാക്കിംഗ് ആന്റ് കനോയിംഗ് സഹകരണത്തോടെയാണ് മലബാർ റിവർ ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത്. കോടഞ്ചേരി പുലിക്കയം ചാലിപ്പുഴയിലും തിരുവമ്പാടി പുല്ലൂരാമ്പാറ ഇരുവഞ്ഞിപ്പുഴയിലുമാണ് കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത്. ദേശീയ അന്തർദേശീയ താരങ്ങൾ മത്സരത്തിൽ പങ്കെടുക്കും. ഇന്ന് വൈകിട്ട് കോടഞ്ചേരിയിൽ ഘോഷയാത്രയോടെ മലബാർ റിവർ ഫെസ്റ്റിവലിന് തുടക്കമാകും. മന്ത്രി ടി സിദ്ദിഖ് ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യും. നാളെ രാവിലെ സി കെ കാസിം എംഎൽഎ ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്യും. ഡിജിപി നിതിൻ അഗർവാൾ നാളെ സർവീസിൽ നിന്ന് വിരമിക്കും. രാവിലെ പേരൂർക്കട SAP പരേഡ് ഗ്രൌണ്ടിൽ അദ്ദേഹത്തിന് പോലീസ് സേന വിടവാങ്ങൽ പരേഡ് നൽകും. നിലവിൽ ഫയർ ആന്റ് റെസ്ക്യൂ സർവീസിൽ ഡയറക്ടർ ജനറലായി സേവനമനുഷ്ഠിക്കുന്ന നിതിൻ അഗർവാൾ 1989 ബാച്ച് IPS ഓഫീസറാണ്. അധ്യാപകമാർ ഉൾപ്പെട്ട കോഴിക്കോട് വടകര ലഹരി ഇടപാട് കേസിലെ മുഴുവൻ പ്രതികളെയും നിയമത്തിന് മുന്നിലെത്തിക്കുമെന്ന് കണ്ണൂർ റേഞ്ച് DIG കെ കാർത്തിക് പറഞ്ഞു. കേസ് അന്വേഷണ പുരോഗതി വിലയിരുത്തിയ ശേഷം വടകരയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. നൂതനാശയങ്ങളും അത്യാധുനിക സാങ്കേതിക വിദ്യകളും സ്റ്റാർട്ടപ്പുകളും രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയുടെ അടുത്ത ഘട്ടത്തെ നയിക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ലോക്സഭയിൽ പാസായതിൽ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് വിദ്യാർത്ഥികളെയും ഉദ്യോഗാർത്ഥികളെയും അഭിനന്ദിച്ചു. സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിന്റെ ഭാഗമായ എന്യൂമറേറ്റർമാരുടെ ഭവന സന്ദർശനം സംസ്ഥാനത്ത് ഇന്ന് അവസാനിക്കും. സംസ്ഥാനത്ത് ഇന്നു മുതൽ തുടർച്ചയായ ദിവസങ്ങളിൽ തീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 3 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. കോമൺവെൽത്ത് ഗെയിംസിലെ പാരാ അത്ലറ്റിക്സിൽ ഇന്ത്യയ്ക്ക് ചരിത്ര നേട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
2: നാട്ടുനന്മയുടെ വേറിട്ട ശബ്ദം ഇത് എന്റെ റേഡിയോ 91.2.

ഗുഡ് മോർണിംഗ്. ഞാനാണ് നിങ്ങളുടെ സ്വന്തം സ്വാതി. ഇന്ന് യാത്രയിൽ കൂടെയുണ്ട് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും. എൻ റേഡിയോ 91.2 ഓണാട്ടുകര പാസഞ്ചറിലേക്ക് സ്വാഗതം. നല്ലൊരു മഴയൊക്കെ കിട്ടിയല്ലേ? ഈ മഴയൊക്കെ പെയ്ത് ഇങ്ങനെ ചെറിയ ചാറ്റൽ മഴയിലായിരുന്നു ഞാനിങ്ങനെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ യാത്ര ചെറിയ മഴയോടുകൂടി, ചെറിയ സന്തോഷത്തോടുകൂടി നമുക്ക് എല്ലാവർക്കും കൂടി എങ്ങനെ പോയാലോ? എവിടെയാ? എങ്ങോട്ടെന്നൊന്നുമില്ല, എങ്ങോട്ടെങ്കിലുമൊക്കെ ഇങ്ങനെ പോവാണ്. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരുള്ള സ്ഥലം അവിടാണല്ലോ സ്വർഗമെന്ന് പറയുന്നത്. അപ്പം നമുക്ക് എല്ലാവർക്കും കൂടി ചേർന്ന് അങ്ങനെ സഞ്ചരിക്കാം. യാത്രയിൽ കൂടെ ഉണ്ടാവണം. ഡ്രൈവറിനെ തനിച്ച് വിടരുത് വിടരുത് വിടരുത് എന്ന് എന്ത് കയറുമ്പോഴും ഞാൻ പറയാറുണ്ട്. അപ്പോൾ ഈ ഒരു ഡ്രൈവറിൻ്റെ കൂടെ ചാവിയൊക്കെ കറക്കി ചാടിത്തുള്ളി വണ്ടിയിൽ വന്നിട്ടുണ്ട്. ശരത്ത് പാട്ടുകളുമായിട്ടും റെഡിയായിട്ട് അതിൻ്റെ കൂടെ തന്നെയുണ്ട്. ഇനി എൻ്റെ യാത്രക്കാരെ, കടന്നു വരുവിൻ, ചാടി വരുവിൻ, ഓടി വരുവിൻ. നിങ്ങൾ എവിടെയാണോ അവിടെ ഞങ്ങളുണ്ട്. ടീം എൻ റേഡിയോ 91.2. അപ്പോൾ ഇത് രാമായണ മാസം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാവിലെയും വൈകുന്നേരമൊക്കെ നിങ്ങൾ രാമായണം കേൾക്കുന്നുണ്ട് എന്നുള്ളൊരു വിശ്വാസമുണ്ട്. രാവിലെ രാമായണ പാരായണമുണ്ട്, വൈകിട്ട് രാമായണ സന്ധ്യയിലൂടെ, പ്രത്യേകിച്ച് കഥാപാത്രങ്ങളിലൂടെ, രാമനും രാവണനും സീതയും ഹനുമാനും ലക്ഷ്മണനും ഒക്കെ കഥാപാത്രങ്ങളായിട്ട് വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ മറക്കാതെ ഇതെല്ലാം കേൾക്കണം. പിന്നെ ഒരു ഓണക്കാലത്തെ വരവേൽക്കാനായിട്ട് ടീം നമ്മളെല്ലാവരും ഇങ്ങനെ റെഡിയായി വർക്കിലാണ്. അപ്പോൾ ഓണക്കാലം നമുക്ക് എല്ലാവർക്കും കൂടി ആഘോഷിക്കാം. നേരത്തെ അങ്ങ് പറയുകയാണ് കേട്ടോ. പിന്നീട് ഒരു കാര്യം കൂടി എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. ഈ ഓണമൊക്കെ ആഘോഷിക്കുന്ന കൊള്ളാം. ഒരുപാട് കാര്യങ്ങൾ, അതായത് നമുക്ക് നല്ല നല്ല ഓഫീസിൽ ഒരുപാട് പരിപാടികളൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അത് സാധാരണക്കാരെ കൂടി സഹായിച്ചുകൊണ്ടാവണം നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളും അല്ലേ. ഒരുപക്ഷെ ചില ആളുകൾ പരസ്യങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നിരുന്നാൽ പോലും, ഞാൻ പറയുകയാണ്, പരസ്യമാണെങ്കിൽ പോലും മറ്റൊരാൾക്ക് ചെയ്യുന്ന സഹായങ്ങൾ അത്ര വലുതാണ്. ഓണക്കാലം മറ്റുള്ളവരെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ടാവട്ടെ എന്ന് ഓർമ്മിക്കുകയാണ്. ഓണം എത്തുന്നതിന് മുന്നേ എന്താ സ്വാതി ഇങ്ങനെ പറയുന്നതെന്ന് തോന്നും. എത്താറായി, എല്ലാവരും ഓണം ഫോട്ടോഷൂട്ടൊക്കെ ഇങ്ങനെ നടന്ന് നടന്ന് നേരത്തെ എടുത്തങ്ങ് വെച്ചേക്കുവാണ്. എന്നിരുന്നാലും പറയുകയാണ്, ആഘോഷങ്ങളൊക്കെ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെയാണ്. റേഡിയോ 91.2 ശ്രോതാക്കൾ അങ്ങനെയാണല്ലോ, എന്നും വേറിട്ട് നിൽക്കുന്ന ഒരു റേഡിയോയ്ക്ക് അപ്പുറത്തേക്ക് സാധാരണക്കാരുടെ മനസ്സറിയുന്ന റേഡിയോ ആണല്ലോ നമ്മുടേത്. അപ്പോ നമുക്ക് യാത്ര തുടങ്ങാം. റെഡിയാണോ? ഏ, ചായ കുടിച്ചോ എല്ലാവരും? എന്താ പരിപാടി? രാവിലെ ഈ മഴയൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇന്ന് ജോലിക്ക് പോടോ എന്നൊക്കെ ആലോചിച്ചിരിക്കുകയാണോ? പോയേ പറ്റൂ. ഏറ്റവും ഉഷാറായിട്ട്, ഉന്മേഷമായിട്ട്, ഉത്സാഹിയായിട്ട്, സഹൃദയായിട്ട് നമുക്ക് അങ്ങനെ മുന്നോട്ട് പോകാം. ഓക്കെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു അടിപൊളി, നമുക്ക് ഈ ലൈഫിലെ ഏറ്റവും നല്ല ദിവസം ഇതാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. അപ്പം ഞാനും ശരത്തും കൂടി രാവിലെ വന്നിട്ടാണല്ലോ ടോപ്പിക്കെ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, കുറച്ച് ലിസ്റ്റ് നമുക്കുണ്ട്. എന്നാലും നമ്മൾ രാവിലെ വന്നിരുന്നിട്ട് ഒന്നുകൂടി ഒന്ന് റീഫ്രഷ് ചെയ്തെടുക്കും. അപ്പോൾ അതിൽ നമ്മൾ വീട്ടുകാരൊക്കെ ആയിട്ട് കുഞ്ഞുനാൾ ആദ്യമായിട്ട് കാണാൻ പോയിട്ടുള്ള ആ ഒരു സിനിമ തിയേറ്റർ, പണ്ട് സിനിമാ കൊട്ടക അങ്ങനെയായിരുന്നു പറയുന്നത് കേട്ടോ. അങ്ങനെ സിനിമാ കൊട്ടകയില്ല, അല്ലെങ്കിൽ തിയേറ്ററിൽ പോയി കണ്ട ആ ഒരു മൂവിയെ പറ്റിയിട്ട് അച്ഛനും അമ്മയും അപ്പച്ചിമാരും അമ്മമ്മമാരും ഒക്കെ ആയിട്ട് പോയിട്ടുള്ള ആ ഒരു സിനിമയുടെ ഓർമ്മകളൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം, പറയാം. പിന്നീട് നമ്മുടെ നാട്ടിൽ അന്യമായിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് തിയേറ്ററുകളുണ്ട്. പണ്ടൊക്കെ ഒരുപാട് തിയേറ്ററൊക്കെ ഉണ്ടായിരുന്നു, അവിടെ തിയേറ്റർ നിന്ന സ്ഥലമാണെന്നൊക്കെ പറയില്ല. അങ്ങനെ അന്യമായിക്കൊണ്ട് ഒരുപാട് ആളുകൾ ക്യൂ നിന്ന് കയറിയ സ്ഥലങ്ങളൊന്നും ഇപ്പം അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള ഓർമ്മകളിലൂടെയൊക്കെ നിങ്ങൾക്ക് സഞ്ചരിക്കാൻ, നിങ്ങൾ ആദ്യമായി കണ്ട സിനിമ, ആദ്യമായി സിനിമ കണ്ട സമയത്തുണ്ടായിരുന്നൊരവസ്ഥ, തിയേറ്ററിൽ പോയ എക്സ്പീരിയൻസും കാര്യങ്ങളും ഒക്കെ സംസാരിക്കാം. വിളിക്കേണ്ട നമ്പർ 9544709112 ഇതാ, നമ്മുടെ സ്വന്തം നമ്പറിലോട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. പിന്നീട് ചെറിയ മഴയൊക്കെ വരുന്ന സമയത്ത്, നമ്മുടെ റോഡൊക്കെ തെന്നി ഇങ്ങനെ കിടക്കുന്ന സമയത്താണ് പാഞ്ഞു പറിച്ച് പോകരുത് അല്ലേ. അമ്മ എന്നോടുത്ത് രാവിലെ എന്നും പറഞ്ഞു വിടും, നമ്മളെ സൂക്ഷിച്ചൊക്കെ പോണേ എന്ന് പറയുന്ന പോലെ എനിക്ക് എൻ്റെ ശ്രോതാക്കളുടെ കാര്യത്തിൽ കുറച്ച് ഉത്തരവാദിത്വമൊക്കെ ഉണ്ടേ. അപ്പോൾ അതുകൊണ്ട് പറയുകയാണ്, എപ്പോഴും ശ്രദ്ധയോടുകൂടി, മഴയെന്നോ വേനൽക്കാലമെന്നോ അങ്ങനെ ഒന്നുമല്ല പറയുന്നത്, എപ്പോഴും നമ്മൾ വണ്ടി എടുക്കുന്ന സമയത്ത് സമാധാനമായിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ഓരോ ജീവനും വിലപ്പെട്ടതാണ്. ഓരോ സമയം നമുക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞുകഴിഞ്ഞാൽ, വീണ് കഴിഞ്ഞാൽ, കാലൊടിഞ്ഞു കഴിഞ്ഞാൽ, കൈയൊടിഞ്ഞു കഴിഞ്ഞാൽ ആരും നമുക്ക് നമ്മളല്ലാതെ ആരുമില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യവും, ആരോഗ്യമായിട്ടിരിക്കുമ്പോഴാണ് എല്ലാത്തിനും ഭംഗിയുള്ളത് എന്നൊരു ബോധവും കൂടി ഉണ്ടാവട്ടെ, ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ റെഡിയാണ്. ഇതാ മണിമുഴക്കിക്കൊണ്ട് ഓണാട്ടുകര പാസഞ്ചർ ഈ ഗ്രാമ വഴികളിലൂടെ, നഗരവീഥികളിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. അപ്പോൾ ആദ്യം കണ്ട ആ ഒരു സിനിമ, അല്ലെങ്കിൽ തിയേറ്ററിൽ പോയി കണ്ട ആ ഒരു സിനിമയുടെ എക്സ്പീരിയൻസ്, ഓർമ്മകൾ ഒക്കെ നമുക്ക് ഷെയർ ചെയ്യാം. വിളിക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി പറയുന്നു, 9544709112 എന്ന നമ്മുടെ സ്വന്തം നമ്പറിലേക്ക്. സ്റ്റേറ്റ് 91.2 എൻ്റെ റേഡിയോ.

സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഇന്റർവ്യൂ 91.2 ഓണാട്ടുകാര പാസഞ്ചർ ആണ്. കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ യാത്ര ചെയ്യാനായിട്ട് പോവാണ് മക്കളെ, ഓടി വായോ. നിങ്ങളുടെ കൂടെ ഞാനുണ്ട്, നമ്മുടെ കൂടെ നല്ല നല്ല പാട്ടുകൾ. യാത്രകൾ എപ്പോഴും സുന്ദരമാക്കുന്നത് നല്ല പാട്ടുകൾ തന്നെയാണ് അല്ലേ. ലോങ് ഡ്രൈവൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ പ്ലേലിസ്റ്റ് നമ്മുടെ മൂഡ് തന്നെ തീരുമാനിക്കുക എങ്ങനെ പോകണം. അല്ലെങ്കിൽ ചില പാട്ടൊക്കെ കേൾക്കുന്ന സമയത്ത് നമ്മൾ വേറെ ഒരു ലോകത്തോട്ട് പോകും. പിന്നെ ആ പാട്ടായിട്ട് കണക്ട് ചെയ്യുന്ന പല നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അതൊക്കെ ഓർത്തുകൊണ്ട് നമ്മൾ ഇങ്ങനെ സഞ്ചരിക്കും. ഈ ഓണാട്ടുകാര പാസഞ്ചറും ഡെയിലി എത്ര അടിപൊളി 2 മണിക്കൂറത്തെ ട്രിപ്പാണ് അല്ലേ. എല്ലാവർക്കും വേണ്ടിയിട്ട്, ആർക്കും പ്രായഭേദമന്യേ എല്ലാവർക്കും വേണ്ടിയിട്ട് അടിപൊളി ട്രിപ്പാണ് ടീം എൻട്രോഡിയോ 91.2 നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ലോകത്ത് എവിടെയാണെങ്കിലും ഏത് കോണിലാണെങ്കിലും നിങ്ങൾക്ക് എൻട്രോഡിയോ 91.2 കേൾക്കാം. ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്യൂ, അപ്പോൾ വരുന്ന പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. ഇഷ്ടം പോലെ പാട്ടുകളും കഥകളും ഒക്കെ ആയിട്ട് ഞങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടല്ലോ, പിന്നെ എന്ത് വേണം. ഓക്കെ, അപ്പം ഇന്നത്തെ ടോപ്പിക് എല്ലാവരും ഒന്ന് ഓർത്തു, ഇത്രയേ ഉള്ളൂ. നമ്മൾ ആദ്യമായി നമ്മൾ പോയി കണ്ട ഒരു മൂവി, തിയേറ്ററിൽ പോയി കണ്ട ഒരു മൂവിയെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത്. വളരെ കുട്ടിയായിരിക്കുമ്പോഴായിരിക്കും നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെയൊക്കെ ആയിരിക്കും നമ്മൾ പോയിട്ടുണ്ടാവുക. ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് പറയാമോ. പിന്നെ സ്കൂളിൽ നിന്ന് ക്ലാസ്സുകൾ

0: ചെയ്ത് പോയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടോ ഇവിടെ? അതൊക്കെ ചെറുപ്പത്തിലൊന്നും പോകാതെ ഒരു സ്കൂൾ കോളേജ് ടൈമൊക്കെ ആയ സമയത്ത് ഫ്രണ്ട്സായിട്ട് പോയി കണ്ടാലും അനുഭവവും ആദ്യമായി ട്യൂട്ടറിൽ പോയ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറയാം. വിളിക്കേണ്ട നമ്പർ 9544700912. അല്ല, അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി കേട്ടോ, നമ്മുടെ നാട്ടിൽ അന്യമായിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് സിനിമാ തിയേറ്ററുകളുണ്ട് കേട്ടോ, അതിൻ്റെ ഓർമ്മകളൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. നമുക്ക് ആദ്യത്തെ പാസഞ്ചർ ഇങ്ങനെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ. ആരാണ് നമുക്ക് നോക്കിയാലോ, ആരാണ് നോക്കാം. ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ് കേൾക്കാലോ.
1: ഗുഡ്
0: മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. പറഞ്ഞോളൂ.
1: ഞാൻ ആദ്യം കണ്ട സിനിമ തുമ്പോലാർച്ച.
0: തുമ്പോലാർച്ചയോ?
1: തുമ്പോലാർച്ച.
0: തുമ്പോലാർച്ച. ഓക്കെ ഓക്കെ. ഈ സിനിമയെ പറ്റി എനിക്കൊന്ന് പറഞ്ഞു, ഞാൻ കേട്ടിട്ടില്ലല്ലോ.
1: ഓ, അന്നിത് കണ്ടപ്പോഴൊക്കെ ഭയങ്കര സന്തോഷമില്ലയോ. ഈ ഫിലിം വരുന്നതൊക്കെ എന്തുവാണെന്നും ഭയങ്കര അത്ഭുതത്തോടു കൂടി നോക്കിയിരിക്കുന്ന ഒരു കാലമാണ്.
0: എവിടെ പോയാ കണ്ടത് ഈ സിനിമ? തുമ്പോലാർച്ച അല്ലയോ?
1: അത് ഓച്ചറ പ്രീമിയറിലോ കണ്ടാന്ന് തോന്നുന്നു എനിക്ക്. എന്റെ ആങ്ങനയുടെ കൂടെ പോയത്.
0: ആഹാ. എത്രാം ക്ലാസ് പഠിച്ചപ്പോഴാ പോയത്?
1: അത് പിന്നെ എന്റെ ഞാൻ 4ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളു. പിന്നെ 7 സഹോദരങ്ങളെ വളർത്താൻ വേണ്ടി ഞാൻ പഠിത്തമൊക്കെ അങ്ങ് നിർത്തി.
0: എന്ത് വേണം, ഇടുക്കിയാണല്ലോ. ഓക്കെ. അങ്ങനെ ഈ ഒരു സിനിമ, ഞാനിപ്പോ ഈ സിനിമയെ പറ്റി നോക്കിയപ്പം പ്രേംനസീർ സാറിന്റെ സിനിമയാണ്, ശ്രീവിദ്യ മാമൊക്കെ അഭിനയിച്ച ഒരു മൂവിയാണ്.
1: പിന്നെ എന്തായാലും നല്ല ഷീലയും ശ്രീവിദ്യയും ഒക്കെ ആയിട്ട്
0: ശീല. അതെ, ഷീല മാം, ശ്രീവിദ്യ മാം, ഇങ്ങനെ കുറച്ച് പേര്. അതെ അതെ, ഞാനിപ്പോ ഇങ്ങനെ നോക്കുമായിരുന്നു. അപ്പൊ ഒരു പുതിയ സിനിമ കൂടി പരിചയപ്പെടുത്തി. അങ്ങനെ ഓച്ചിറയിലെ ഏത് തിയേറ്ററാ പോയി കണ്ടേ? ഏത് തിയേറ്ററിലാ പോയി കണ്ടേ?
1: ഓച്ചിറയെ അമ്പലത്തിന് വടക്കപ്പുറത്തൊരു തിയേറ്റർ ഉണ്ടായിരുന്നു, അവിടെ പോയി കണ്ടേ.
0: അന്ന് പോയി കണ്ടു. ഞാൻ ചോദിക്കട്ടെ, ആദ്യമായിട്ട് സിനിമ കാണാൻ പോയപ്പോ ആ ഒരു ആ തോന്നിയ ഒരു ഫീലിംഗ്സ് ഒക്കെ ഇപ്പൊ ഓർമ്മയുണ്ടോ?
1: പിന്നെ എനിക്ക് ഓർമ്മയൊക്കെ ഉണ്ട്.
0: അന്നേ പറ കേക്കട്ടെ.
1: ഞങ്ങളുടെ ആങ്ങനയോട് പറയും, അണ്ണ എന്നെ ഒന്ന് കൊണ്ടുപോ കൊണ്ടുപോന്നും പറഞ്ഞു കൊണ്ട് അണ്ണന് അണ്ണൻ കട്ട സിനിമയ്ക്ക് പോകും. അണ്ണൻ ഇങ്ങനെ പ്ലാൻ ഇട്ടപ്പോ ഞാൻ ഇന്ന് അച്ഛനോട് അമ്മയോടും പറയുമെന്ന് പറഞ്ഞ് അണ്ണൻ എനിക്ക് പറയണ്ടേടി, നിന്നെ നീ പറഞ്ഞാ മതി നമ്മക്ക് പോകാവെന്ന്. അങ്ങനെ പോയി. ഇപ്പൊ അങ്ങനെ
0: ഓക്കെ ഓക്കെ. അങ്ങനെ എന്തായാലും കണ്ടുല്ലേ തുമ്പോലാർച്ച.
1: അതെ.
0: ഓക്കെ, ഒരുപാട് സന്തോഷം കേട്ടോ.
1: പിന്നെ വളരെ സന്തോഷം. നമുക്ക് എന്തോ ഈ സിനിമ എന്നും പറഞ്ഞല്ലേ ഒരു ചിന്തയല്ലായിരുന്നു.
0: തീർച്ചയായിട്ടും നമുക്ക് ആകാശവാണി വാർത്തകൾ കേൾക്കാനുള്ള ഒരു സമയം ഇങ്ങനെ അതിക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ചർച്ച നമുക്ക് തുടരാം. നിങ്ങൾ വിളിക്കണം, നിങ്ങൾ വിളിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തൽക്കാലം ഞാൻ ഇങ്ങനെ വണ്ടി മാറ്റി പാർക്ക് ചെയ്യാണ്. സ്റ്റേ ട്യൂൺ 91.2 എന്റെ റേഡിയോ.
2: മന്ത്രി പീയൂഷ് ഗോയൽ: കേരളത്തിൽ ഇന്നു മുതൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഞായറാഴ്ച വരെ കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. ഓണക്കാലത്ത് വിലക്കയറ്റം തടയാൻ സർക്കാർ സജീവമായി ഇടപെടൽ നടത്തുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഓണക്കിറ്റ് വിതരണം 10 ആഗസ്റ്റ് ആരംഭിക്കും. പാക് അധിനിവേശ കശ്മീരിൽ സമാധാനപരമായി പ്രതിഷേധിക്കുന്നവർക്ക് നേരെ പാകിസ്ഥാൻ സൈന്യം നടത്തുന്ന അതിക്രമങ്ങളിൽ ആശങ്ക രേഖപ്പെടുത്തി ഐക്യരാഷ്ട്രസഭ. കോമൺവെൽത്ത് ഗെയിംസിൽ 15 മെഡലുകളുമായി മുന്നേറ്റം തുടർന്ന് ഇന്ത്യ. പുരുഷ വിഭാഗം ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്ര ഇന്നിറങ്ങും. വാർത്തകൾ വിശദമായി. പരീക്ഷാ സംവിധാനത്തെ സുതാര്യവും വിശ്വസനീയവും നീതിയുക്തവുമാക്കുക എന്നതാണ് പുതിയ പൊതുപരീക്ഷാ ഭേദഗതി നിയമത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന ശൃംഖലകളെ ഉന്മൂലനം ചെയ്യുമെന്നും മന്ത്രി വ്യക്തമാക്കി. പൊതുപരീക്ഷകളുടെ വിശ്വാസ്യത സംരക്ഷിച്ച് വിദ്യാർത്ഥികൾക്ക് തുല്യ അവസരങ്ങൾ ഉറപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ബിൽ പാസായതിൽ രാജ്യത്തെ വിദ്യാർത്ഥികളെ അഭിനന്ദിക്കുന്നതായി ആഭ്യന്തരമന്ത്രി അമിത്ഷാ അറിയിച്ചു. ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ട ആരെയും വെറുതെ വിടില്ലെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിശദാംശങ്ങളിലേക്ക്.
3: ചോദ്യപേപ്പർ ചോർത്തുന്നവർക്ക് പരമാവധി 10 വർഷം വരെ തടവും കർശന പിഴയും ബിൽ വ്യവസ്ഥ ചെയ്യുന്നു. പരീക്ഷാ തട്ടിപ്പ് നടത്തുന്ന സംഘടിത മാഫിയകൾക്ക് 10 കോടി രൂപ വരെ പിഴ ചുമത്തും. പരീക്ഷാ ക്രമക്കേട് കേസുകൾ അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കും. 2 മാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കണം. ഇത്തരം കേസുകൾ പരിഗണിക്കാൻ പ്രത്യേക അതിവേഗ കോടതികളും പ്രത്യേക പ്രോസിക്യൂട്ടർമാരെയും നിയോഗിക്കും. 3 മാസത്തിനുള്ളിൽ വിചാരണ പൂർത്തിയാക്കി വിധി പ്രഖ്യാപിക്കണമെന്നാണ് വ്യവസ്ഥ. തട്ടിപ്പിലൂടെ സമ്പാദിച്ച സ്വത്തുക്കൾ കണ്ടുകെട്ടാൻ അന്വേഷണ ഏജൻസികൾക്ക് അധികാരം നൽകുന്നതോടൊപ്പം ക്രമക്കേടിൽ പങ്കാളികളാകുന്ന പരീക്ഷാ ഏജൻസികൾക്കും കോച്ചിംഗ് സെന്ററുകൾക്കും 4 വർഷം വരെ വിലക്കേർപ്പെടുത്താനും ബിൽ വ്യവസ്ഥ ചെയ്യുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
2: വന്ദേ മാതരത്തിന് ദേശീയ ഗാനമായ ജനഗണമനയ്ക്ക് തുല്യമായ നിയമസംരക്ഷണം വ്യവസ്ഥ ചെയ്യുന്ന ഭേദഗതി ബിൽ രാജ്യസഭ പാസാക്കി. ദേശീയ ചിഹ്നങ്ങളെ ഇകഴ്ത്തുന്നത് തടയുന്ന 1971 നിയമമാണ് ഭേദഗതി ചെയ്തത്. പുതിയ ബിൽ പ്രകാരം വന്ദേ മാതരത്തെ മനഃപൂർവ്വം അപമാനിച്ചാൽ 3 വർഷം വരെ തടവോ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ശിക്ഷ ലഭിക്കും. ലഹരി ഉപയോഗത്തിനെതിരായ നശാമുക്ത യുവഭോർ വികസിത ഭാരത പ്രചാരണ പരിപാടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഞായറാഴ്ച ഉദ്ഘാടനം ചെയ്യും. മൈ ഭാരത പ്ലാറ്റ്ഫോമിന്റെ നേതൃത്വത്തിൽ രാജ്യവ്യാപകമായി 100 ആഴ്ച നീളുന്ന പ്രചാരണ പരിപാടിയാണ് നടക്കുന്നത്. 1 കോടിയിലധികം പേർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ അറിയിച്ചു. ഇതിന്റെ ഭാഗമായി ബോധവൽക്കരണ ക്യാമ്പയിനുകൾ, കായിക മത്സരങ്ങൾ, വാക്കത്തോണുകൾ എന്നിവ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് 2026 പത്താം പതിപ്പിന്റെ പ്രമേയം കേന്ദ്ര വാർത്താവിനിമയ മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ പ്രകാശനം ചെയ്തു. ഏഷ്യയിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ സാങ്കേതികവിദ്യ ഫോറമായ ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് ഒക്ടോബർ 7 മുതൽ 10 വരെ ന്യൂഡൽഹിയിൽ നടക്കും. സൃഷ്ടി, സുരക്ഷ, സശക്ത സംവർദ്ധൻ എന്നീ 4 സംരംഭങ്ങളിലൂടെയാകും IMC യുടെ 10ാം പതിപ്പ് സംഘടിപ്പിക്കുകയെന്ന് മന്ത്രി പറഞ്ഞു.
4: IMC 2025 discussed about the world's capabilities. But this year we should also discuss about our responsibilities as a generation across the world. And the history of the telecommunications enterprise has always been a history of expanding human possibilities. Scale also is not measured only by the height of the technology but the depth of its effect.
2: വാർത്താവിനിമയ വകുപ്പും സെല്ലുലാർ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സമ്മേളനത്തിൽ ആഗോള സാങ്കേതിക വിദ്യാരംഗത്തെ പ്രമുഖർ, ടെലികോം ഓപ്പറേറ്റർമാർ, സ്റ്റാർട്ടപ്പുകൾ, നിക്ഷേപകർ, ഗവേഷകർ, നയരൂപകർത്താക്കൾ അടക്കമുള്ളവർ പങ്കെടുക്കും. കയറ്റുമതി പ്രൊമോഷൻ കൌൺസിലുകളുടെയും വ്യവസായ അസോസിയേഷനുകളുടെയും പ്രതിനിധികളുമായി ന്യൂഡൽഹിയിൽ കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് കരുത്തേകുകയും വികസിത ഭാരതമെന്ന ലക്ഷ്യം കൈവരിക്കാൻ സഹായിക്കുകയും ചെയ്യുന്ന ശക്തവും ഭാവി സജ്ജവുമായ കയറ്റുമതി ആവാസ വ്യവസ്ഥ രൂപപ്പെടുത്താൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. ഇന്ത്യയുടെ കയറ്റുമതി മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനുള്ള നടപടികൾ യോഗം വിലയിരുത്തി. ആഗോള വിപണിയിൽ ഇന്ത്യയുടെ മത്സരശേഷി വർദ്ധിപ്പിക്കുന്നതിനും കയറ്റുമതി പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള മാർഗ്ഗങ്ങളും യോഗം ചർച്ച ചെയ്തു. ഒഡീഷയിൽ കനത്ത മഴയും നദികളിലെ ജലനിരപ്പ് ഉയർന്നതും മൂലം വെള്ളപ്പൊക്കം രൂക്ഷമാകുന്നു. മഴക്കെടുതികളിൽ 4 പേർക്ക് ജീവൻ നഷ്ടമായി. ഏകദേശം 4 ലക്ഷം പേരെ വെള്ളപ്പൊക്കം ബാധിച്ചു. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പുരോഗമിക്കുകയാണെന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചു. കേരളത്തിൽ ഇന്നു മുതൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. മഴ തുടരുന്ന സാഹചര്യത്തിൽ വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. പ്രൊമോഷൻ കോളേജുകൾ, പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ്. നാളെയും മറ്റന്നാളും എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. ഞായറാഴ്ച വരെ കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
5: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
2: തിരുവനന്തപുരം വലിയമല IISTയുടെ 14ാമത് ബിരുദദാന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കർ ഇന്ന് മുഖ്യാതിഥിയാകും. 332 പേർക്ക് ബിരുദം സമ്മാനിക്കും. മികച്ച പ്രകടനം കാഴ്ചവച്ച വിദ്യാർത്ഥികൾക്ക് എക്സലൻസ് സർട്ടിഫിക്കറ്റുകളും ക്യാഷ് അവാർഡും വിതരണം ചെയ്യും. ഭരണപരിഷ്കാരങ്ങളുടെ ഭാഗമായി പദ്ധതികൾ വൈകുന്നത് മൂലമുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം പൂർണ്ണമായും ഒഴിവാക്കുന്നതിന് ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. അസറ്റ് മാനേജ്മെന്റ് പ്ലാറ്റ്ഫോം, പ്ലാൻ സ്പേസ് 2 രജിസ്റ്റർ, സർക്കാർ സ്ഥാപനങ്ങളുടെ രജിസ്ട്രി, കാലഹരണപ്പെട്ട നിയമങ്ങളുടെ ഭേദഗതി ഉൾപ്പെടെ 5 പ്രധാന പരിഷ്കാരങ്ങൾക്ക് മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. ഓണക്കാലത്തെ വിലക്കയറ്റം തടയാൻ സർക്കാർ സജീവമായി ഇടപെടൽ നടത്തുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. 16 ഇനങ്ങളടങ്ങിയ 6 ലക്ഷത്തിലധികം സൗജന്യ ഓണക്കിറ്റുകൾ August 10 മുതൽ 20 വരെ വിതരണം ചെയ്യും. കേരളത്തിൽ ദേശീയ സെൻസസ് 2027 ആദ്യഘട്ടം ഇന്ന് അവസാനിക്കും. സെൻസസ് 1ാം ഘട്ടത്തിൽ വീടുകളുടെ വിവരശേഖരണമാണ് നടക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിൽ ജനസംഖ്യ കണക്കെടുപ്പ് ആരംഭിക്കും. വൈദ്യുതി കണക്ഷനുകൾ നൽകുമ്പോൾ കിലോ വാട്ട് അടിസ്ഥാനത്തിൽ ചെലവുകൾ ഈടാക്കുന്നതുമായി ബന്ധപ്പെട്ട KSEB യുടെ ആവശ്യത്തിന്മേൽ സംസ്ഥാന വൈദ്യുതി നിയന്ത്രണ കമ്മീഷൻ August 6 തെളിവെടുപ്പ് നടത്തും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
6: വൈദ്യുതി കണക്ഷനുകൾ നൽകുമ്പോൾ 1 kW വരെയുള്ള ലോ ടെൻഷൻ സിംഗിൾ ഫേസ് കണക്ഷനുകൾക്ക് 2,500 രൂപയും 7 kW മുതൽ 10 kW വരെയുള്ള 3-phase കണക്ഷനുകൾക്ക് 10,000 രൂപയും ഈടാക്കണം എന്നതാണ് KSEB യുടെ ആവശ്യം. ഹൈ ടെൻഷൻ കണക്ഷനുകൾക്ക് കിലോ വാട്ടിന് 2,000 രൂപ മുതലുള്ള നിരക്കുകളും നിർദ്ദേശിച്ചിട്ടുണ്ട്. August 6 തിരുവനന്തപുരത്ത് നടത്തുന്ന തെളിവെടുപ്പിൽ നേരിട്ട് പങ്കെടുക്കുകയോ തപാലോ ഇമെയിലോ വഴി അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയോ ചെയ്യാനാകും.
2: കോമൺവെൽത്ത് ഗെയിംസിൽ 15 മെഡലുകളുമായി ഇന്ത്യ 8th place. 3 സ്വർണവും 9 വെള്ളിയും 3 വെങ്കലവും ഉൾപ്പെട്ടതാണ് മെഡൽ നേട്ടം. പുരുഷന്മാരുടെ 100 m T47 ഫൈനലിൽ ദിലീപ് മഹാദു സ്വർണവും മുഹമ്മദ് ബേസിൽ വെള്ളിയും നേടി. പാരാ അത്ലറ്റിക്സിൽ ഇന്ത്യ ചരിത്രം രചിച്ചു. 2 കോമൺവെൽത്ത് ഗെയിംസ് മെഡലുകൾ നേടുന്ന ആദ്യ ഇന്ത്യൻ പുരുഷ ലോങ് ജമ്പറായി ശ്രീശങ്കർ മാറി. വനിതകളുടെ ഭാരോദ്വഹനത്തിൽ ഹർജിന്ദർ കൌർ വെള്ളി നേടി. പുരുഷന്മാരുടെ 10,000 m ഗുൽവീർ സിംഗ് വെള്ളി നേടി. ഈ വിഭാഗത്തിൽ ഒരു ഇന്ത്യൻ താരത്തിന്റെ ആദ്യ മെഡൽ നേട്ടമാണിത്. രാജ്യത്തിനായി മെഡൽ നേടാനായതിൽ അഭിമാനമുണ്ടെന്ന് ഗുൽവീർ സിംഗ് പറഞ്ഞു.
7: അച്ഛാ ഹുവാ മെഡൽ ആയാ പ്രാക്ടീസ് ഖുഷി ജോട്ട് കോൺഫിഡൻസ് ജിത്തേ അത്ലീറ്റ് കോമ്പറ്റീഷൻ മെഡൽ ജീതേ കിസ്ബ്ബീഷൻ.
2: പുരുഷ വിഭാഗം ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്ര ഇന്ന് ഉച്ചയോടെ കളത്തിലിറങ്ങും. പാക് അധിനിവേശ കാശ്മീരിൽ സമാധാനപരമായി പ്രതിഷേധിക്കുന്നവർക്ക് നേരെ പാകിസ്ഥാൻ സൈന്യം നടത്തുന്ന അതിക്രമങ്ങളിൽ ആശങ്ക രേഖപ്പെടുത്തി ഐക്യരാഷ്ട്രസഭ. റവാലക്കോട്ടിൽ നിന്ന് മുസാഫറാബാദിലേക്ക് ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി സംഘടിപ്പിച്ച മാർച്ചിന് നേരെ പാകിസ്ഥാൻ സേന നടത്തിയ വെടിവയ്പ്പിൽ 40-ലധികം സാധാരണക്കാർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. പരീക്ഷാ സംവിധാനത്തെ സുതാര്യവും വിശ്വസനീയവും നീതിയുക്തവുമാക്കുക എന്നതാണ് പൊതുപരീക്ഷാ ഭേദഗതി നിയമത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. ശക്തവും ഭാവി സജ്ജവുമായ കയറ്റുമതി ആവാസ വ്യവസ്ഥ രൂപപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. കേരളത്തിൽ ഇന്നു മുതൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഞായറാഴ്ച വരെ കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. ഓണക്കാലത്ത് വിലക്കയറ്റം തടയാൻ സർക്കാർ സജീവമായി ഇടപെടൽ നടത്തുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഓണക്കിറ്റ് വിതരണം August 10 ആരംഭിക്കും. പാക് അധിനിവേശ കശ്മീരിൽ സമാധാനപരമായി പ്രതിഷേധിക്കുന്നവർക്ക് നേരെ പാകിസ്ഥാൻ സൈന്യം നടത്തുന്ന അതിക്രമങ്ങളിൽ ആശങ്ക രേഖപ്പെടുത്തിയ ഐക്യരാഷ്ട്രസഭ. കോമൺവെൽത്ത് ഗെയിംസിൽ 15 മെഡലുകളുമായി മുന്നേറ്റം തുടർന്ന് ഇന്ത്യ. പുരുഷ വിഭാഗം ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്ര ഇന്നിറങ്ങും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
1: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
0: ഏവർക്കും സ്വാഗതം.
1: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
0: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം. റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
2: കെഎംസി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
3: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
4: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
3: അപ്പൊ പഴയ ചോയ്സോ?
4: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
3: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
4: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
3: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
4: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
3: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
5: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
6: ഓണം വന്നോ? ഇനി രശ്മി ഹാപ്പി ഹോംസിൽ ഓഫറുകളുടെയും ഡിസ്കൗണ്ടുകളുടെയും കാലം. രശ്മി ഹാപ്പി ഹോമിൽ നിന്നും പർച്ചേസ് ചെയ്യൂ കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ തുടങ്ങി 10 കോടി രൂപയുടെ സമ്മാനങ്ങളും ആകർഷകമായ ഡിസ്കൗണ്ടുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. അപ്പോൾ ഈ ഓണം രശ്മി ഹാപ്പി ഹോംസിനൊപ്പം. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.

0: സ്വന്തം ജോണി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
1: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
0: ഏവർക്കും സ്വാഗതം.
1: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
0: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

0: സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് റേഡിയോ 91.2 ലോണാട്ടുകര പാസഞ്ചർ ആണ്. കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ് കേട്ടോ. അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടി സഞ്ചരിക്കാം ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട്. എന്താ അല്ലേ, വിളിക്കേണ്ട നമ്പർ ഇതാണ്, 954-7001921 എന്ന നമ്മുടെ സ്വന്തം നമ്പറിലൂടെ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ഈ യാത്ര മനോഹരമാക്കുന്നതിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കാണ് വലിയ സ്വാധീനമുള്ളത് കേട്ടോ. നമ്മുടെ ആദ്യത്തെ രണ്ടാമത്തെ പാസഞ്ചർ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. ആരാണെന്ന് നോക്കാം. ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ്. ആദ്യമായിട്ട് കേറാൻ പോയപ്പോഴത്തേക്കും സമയത്തിനാണ് ഇവിടെ വേറൊരാളെ കയറി കിടന്നത്.
0: ഒരു ഒരു നിമിഷം കണ്ണങ്ങോട്ട് തെറ്റിയപ്പോഴത്തേക്ക് പോയില്ലേ. ഓക്കെ, അത് കുഴപ്പമില്ല. ഏത് സമയത്ത് കയറിയാലും നമ്മുടെ വണ്ടിയല്ലേ.
1: ആദ്യമായിട്ട് പിന്നെ കണ്ട സിനിമ എന്ന് പറഞ്ഞാൽ പ്രേമത്തിന്റെ ഒരു പടം. പിന്നെ ഇപ്പൊ ആദ്യം പറഞ്ഞാൽ എന്നെ ക്ലാസ് കട്ട് ചെയ്ത് പോയ സിനിമയ്ക്ക് എണ്ണ ഒന്നുമില്ല.
0: ഒരുപാട് പോയിട്ടുണ്ടോ?
1: ആ ഇനി മാത്രമൊന്നുമില്ല, ദിവസവും ഒരേ നിമിഷം പോവായിരുന്നു, അതേ ഉള്ളത്.
0: അയ്യോ,
1: ഒടുക്കം സ്കൂളിൽ നിന്ന് പറഞ്ഞു വിട്ട് പിന്നെ പോയി വാപ്പായ വിളിച്ചോണ്ടിരാ പറഞ്ഞു. ആനാ പിന്നെ അന്നത്തെ മാനേജ്മെന്റ് സ്കൂളും കൂടെ അല്ലേ, പിന്നെ അന്ന് ഈ മാതിരി വർത്താനൊന്നും പറയുന്ന പിള്ളേരാരും കാണത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ് വാപ്പായ വിളിച്ചോണ്ട് വരുന്ന പഠിക്കാൻ വരുന്നത് ഞാനാ, വാപ്പ അല്ല വരുന്നത്. അതുകൊണ്ടൊരു കാര്യം ചെയ്യും, ഇവിടെ വെച്ച് നിർത്താൻ പോവാന്ന് പറഞ്ഞു. പഠിച്ച പോലെ നിർത്താൻ പറഞ്ഞാൽ ഈ മാനേജ്മെന്റ് സ്കൂളിൽ നിന്ന് അന്നൊക്കെ പറഞ്ഞിട്ടല്ല ഈ പറഞ്ഞു വിടുന്ന സാറ് അതിന് സമാനം പറയണം. അങ്ങനെ എന്തായാലും 10-30, 10-28 ദിവസം അടുപ്പിച്ച് അടുപ്പിച്ച് ഒന്നിനാളും ഒരിക്കൽ വീതം
0: പോകായിരുന്നു.
1: എണ്ണ ഒന്നും ഇല്ല, കണ്ടതിനൊന്നും സിനിമ അയക്കാനൊന്നും എണ്ണമില്ല.
0: എങ്കിലും ഞാൻ ചോദിക്കണം, ആദ്യത്തെ മൂവി ഏതാണ്?
1: ആദ്യമായിട്ട് കണ്ട പടം എന്ന് വെച്ചാൽ ദീപാരാധന എന്നും പറഞ്ഞൊരു പടമാണ് കണ്ടത്.
0: ദീപാരാധന
1: വർഷങ്ങൾക്ക് മുമ്പാണ്, അതായത് 1980 അല്ലെ 81 തോന്നുന്നു. ആ വർഷമാണ് ആദ്യമായിട്ട് കണ്ടത്. പിന്നെ അങ്ങനെ കൊറേ നാള് കഴിഞ്ഞപ്പോഴാ വീട്ടിൽ അറിഞ്ഞ, വീട്ടിൽ അനുവാദത്തോടു കൂടി പടത്തിന് പോകുന്നതിന് മുമ്പായിട്ട് എന്നെ ഞാൻ ഒരുപാട്.
0: അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ, സ്കൂളിൽ പഠിച്ചോണ്ടിരിക്കുമ്പോ 28 ദിവസം സിനിമ ആണെങ്കിൽ പൈസ വേണ്ട, ചിക്കലി വേണ്ടായോ? അതെവിടുന്ന് കിട്ടും
1: പൈസ? എങ്ങനെങ്കിലും ഒക്കെ കിട്ടും. അല്ല പിന്നെ അടക്കാമരത്തിന്റെ വീട്ടിൽ നിന്ന് പാക്ക് കുറയ്ക്കുക, അല്ലാതെ 50 അല്ല ഉള്ളത്. ഏറ്റവും ഫ്രണ്ടി ഇരിക്കുന്ന 50 ഉള്ളു, ഏറ്റവും ഫ്രണ്ടി.
0: തലയൊക്കെ
1: ഇരുന്ന് നടക്കും, അതിനിടയ്ക്ക് ചെറിയ യുദ്ധമൊക്കെ നടക്കും അടക്കത്ത്. കാര്യം എന്ന് പറഞ്ഞാല് പിന്നെ മുമ്പിലിരിക്കുന്ന ആളിന് ഒന്ന് പൊക്ക കൂടുന്നുണ്ട്, കുറെ ഇരിക്കുന്ന ആളിന് കാണാൻ വയ്യ എന്ന് പറഞ്ഞിട്ട്.
0: അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു അല്ലേ?
1: ഒരുപാട് കാലത്ത് ആ അങ്ങനെ പറഞ്ഞ കൂട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ഈ തിയേറ്ററുകൾ അകന്നു പോയെന്ന് പറഞ്ഞാൽ എന്തുമാത്രം തിയേറ്റർ പോയെന്നറിയോ?
0: നമ്മുടെ നാട്ടിലെ തിയേറ്ററിനെ പറ്റിയൊക്കെ ഒന്ന് പറയാമോ? ഒരുപാട് തിയേറ്റർ ഉണ്ടെന്ന് പറഞ്ഞു.
1: തിയേറ്ററുകളുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ വടക്കാണെങ്കിൽ വള്ളിക്കാവിലുണ്ടോ ഉണ്ടായിരുന്നു, ശക്തി എന്ന് പറഞ്ഞു, അത് പോയി. പിന്നെ അത് കഴിഞ്ഞ് വന്നാണ് സൂര്യ, അതില്ല. ആദ്യനാട് ദേവി തിയേറ്റർ എന്നും പറഞ്ഞിട്ടുണ്ടോ ഉണ്ടായിരുന്നു, അത് പോയി. ആലങ്കട ധന്യ, ഞാൻ ഈ സിനിമ കണ്ടിട്ടുള്ള തിയേറ്ററുകളുടെ പേരാണ് ഈ പറയുന്നത്. ആ പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ നിലവിൽ ഉണ്ടെന്ന് പറയാൻ കരുനാഗപ്പള്ളി TMB ഉണ്ട്, കൃഷ്ണ ഉണ്ട്, ലീല ഇല്ല, രേഖ എന്നും പറഞ്ഞൊരു തിയേറ്റർ ഉണ്ടായിരുന്നു കരുനാഗപ്പള്ളി.
0: എങ്ങനെയാ?
1: രേഖ, രേഖ,
0: രേഖ. ഓക്കെ.
1: പുതിയ കാവിൽ നിന്ന് നേരെ തെക്കോട്ട് വരുമ്പോ പടിഞ്ഞാറത്തേരി, പഴയ ആളുകൾക്കും അല്ലെ ആദ്യത്തെ ആ പാസഞ്ചർ ആണ്, അവർക്ക് ചിലപ്പോ അറിയാൻ പറ്റും.
0: ഓക്കെ. ഈ തരംഗം തിയേറ്റർ നമ്മള് കരുനാഗപ്പള്ളിക്കാർ തരംഗത്തെ പറ്റി പറഞ്ഞു,
1: പുതിയ തിയേറ്ററിലുള്ളതാണ് തരംഗം തിയേറ്ററും.
0: ആണോ? ഓക്കെ.
1: ആ ഇപ്പൊ നിലവിലുള്ളതിൽ കൃഷ്ണ ഉണ്ട്, തരംഗം ഉണ്ട്, പിന്നെ അത് കഴിഞ്ഞ് വന്നതാണ് ഈ ചിത്താഞ്ജലി എന്ന് പറഞ്ഞ അതിന്റെ പേര് മാറ്റി ഖാൻ ി അതിപ്പോ വീണ്ടും മാറ്റി പോറ്റയിലാക്കാൻ പോകുന്ന അവരിപ്പം ആളുകളെടുത്ത്. അങ്ങനെയൊക്കെയുള്ള തിയേറ്ററുകളുടെ എണ്ണം ഒന്നും പറയാതിരിക്കുന്നതല്ല. പിന്നെ അവിടെ മുതൽ അങ്ങ് തെക്കോട്ട് ഇവിടെ കൊല്ലത്ത് പോയി സിനിമ കണ്ടിട്ടുണ്ട് ഒരുപാട്, സൈക്കിളില്.
0: സൈക്കിളിലോ?
1: അങ്ങോട്ട് 1 മണിക്കൂർ കൊണ്ട് എല്ലാം, ഇങ്ങോട്ട് 2-2.5 മണിക്കൂർ ഒക്കെ എടുക്കും.
0: അല്ല, സൈക്കിളിലാണോ കൊല്ലത്ത് പോയി സിനിമ കാണുന്നേ?
1: കൊല്ലത്ത് പോയിട്ട് പിന്നെ 86-87 കാലഘട്ടങ്ങളിൽ പോയിട്ടുണ്ട്.
0: പഠിക്കുന്ന സമയത്ത് ഒരു ജഗജില്ലാടിയായിരുന്നു നമ്മുടെ ഷാജി.
1: തീർച്ചയായിട്ടും.
0: ഓക്കെ, വിളിച്ചാൽ ഒരുപാട് സന്തോഷം കേട്ടോ.
1: വിവരങ്ങൾ അറിയിപ്പിച്ചു.
0: തീർച്ചയായിട്ടും. അപ്പൊ നമ്മുടെ ഷാജിക്ക ഉണ്ടോ, പഠിക്കുന്ന സമയത്ത് 28 അടുപ്പിച്ച് ക്ലാസ് കട്ട് ചെയ്ത് പോയിട്ട് സിനിമ കണ്ട ആളാണ് ഈ സംസാരിക്കുന്നത്? സിനിമയൊക്കെ എന്തൊക്കെ ഈ സീനൊക്കെ ഇപ്പോഴത്തെ പുതിയ ജെൻസികളോട് ഷാജിക്കൊക്കെ പറയും, ഇതൊക്കെ നമ്മൾ ഈ സീനൊക്കെ നമ്മൾ പണ്ടേ വിട്ടതാണ് എന്റെ മക്കളെ എന്താണ് പറയുന്നത് കേട്ടോ. അപ്പൊ അതാണ് നമ്മുടെ ഓരോ കാലഘട്ടങ്ങളും നമ്മൾ എൻജോയ് ചെയ്ത് തന്നെ മുന്നോട്ട് പോകണം, ആസ്വദിച്ച് തന്നെ മുന്നോട്ട് പോകണം കേട്ടോ. ഈ സമയം ഒന്നും തിരികെ വരില്ല. നമുക്ക് കുറേ പ്രായം ചെല്ലുന്ന സമയത്ത് ചെറുപ്പക്കാരോട് പറയാ, ഇതൊക്കെ ഈ സീനൊക്കെ നമ്മള് പണ്ടേ വിട്ടതാണെന്ന് പറയാം. നമുക്ക് അടുത്തൊരു പാസഞ്ചർ വെയിറ്റ് ചെയ്യാണ്. ആരാണ് നോക്കാം. ഗുഡ് മോർണിംഗ്.
2: ഹലോ. പൊതിമോളെ.
0: എന്തോ ഗുഡ് മോർണിംഗ്. ഇത് പുഷ്പ ചേച്ചിയാണോ? ഓക്കെ പറഞ്ഞോളൂ പറഞ്ഞോളൂ. ഈ ആദ്യം കണ്ട സിനിമ, ആദ്യം കണ്ട സിനിമയുടെ ആ ഒരു ഓർമ്മകളൊക്കെ പോരട്ടെ പോരട്ടെ.
2: പഴയ സിനിമ ഒരുപാട് നസീറിന്റെ ഒക്കെ പടം, ഷീല, നസീർ, ജയഭാരതി അങ്ങനെയുള്ള ആളുകളുടെ ഒക്കെ പടങ്ങളൊക്കെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. പക്ഷെ ഓർമ്മയില്ല. എനിക്ക് ഓർമ്മയില് നിൽക്കുന്നത് ചെമ്മീൻ സിനിമ, ഇലേ മധു.
0: അത് തിയേറ്ററിൽ പോയാണോ കണ്ടേ?
2: ആ തിയേറ്ററിൽ പോയി കണ്ട.
0: ഇപ്പൊ സിനിമ കാണാൻ പോവാറുണ്ടോ? ഇപ്പൊ സിനിമ കാണാൻ പോവാറുണ്ടോ?
2: ഇല്ല ഇല്ല, പോവാറില്ല.
0: ഒരു സിനിമയൊക്കെ കാണാൻ പോകുന്നേ.
2: ടിവിയില് വരുന്ന സിനിമയാ കാണുന്നത്.
0: ആണല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ പ്രോഗ്രാം കേൾക്കുക കേട്ടോ, യാത്രയിൽ ഉണ്ടാവണേ. ഓക്കെ, ആയുധങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങാൻ പോവാണല്ലേ. ഓക്കെ, ഉഷാറായിട്ട് ജോലി നടക്കട്ടെ കേട്ടോ. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മുടെ ചേച്ചിയെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് വിളിക്കാൻ, നിങ്ങൾ ആദ്യമായി കണ്ടിട്ടുള്ള ആ ഒരു സിനിമയെ പറ്റിയിട്ട് നിങ്ങൾക്ക് പറയാം. തിയേറ്ററിൽ പോയി കണ്ട ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു രസകരമായിട്ടുള്ള ഒരു കാര്യമാണല്ലേ. പ്രത്യേകിച്ച് എല്ലാവർക്കും കുട്ടിക്കാലത്താണ് ഏറ്റവും കൂടുതൽ അനുഭവങ്ങളും ഓർമ്മകളും ഒക്കെ ഉള്ളത്. അപ്പോൾ വിളിക്കേണ്ട നമ്പർ ഇതാണ്, 954-7400-9 എന്ന നമ്മുടെ സ്വന്തം നമ്പറിലോട്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ആദ്യമായി കണ്ട ആ ഒരു മൂവി, ആദ്യമായി നമ്മളെ കൊണ്ടുപോയ, ആദ്യമായി ഈ ഓൺലൈൻ സംവിധാനങ്ങളൊന്നും ഇല്ലാതിരുന്നൊരു സമയത്ത് ടിക്കറ്റ് എടുത്ത്, അല്ലെങ്കിൽ ഇപ്പോൾ ക്യൂ നിന്ന് ടിക്കറ്റ് എടുത്ത് പോയി കണ്ട ഓർമ്മകളൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. നമുക്ക് അടുത്തൊരു പാസഞ്ചർ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. ആരാണെന്ന് നോക്കാം. ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്. പറഞ്ഞോളൂ സർ, പറഞ്ഞോളൂ. എവിടെയായിരുന്നു കൊറേ കാലം ഇങ്ങനെ കാണുന്നില്ലായിരുന്നു?
1: കൊറേ കാലം ഞാൻ ഒരു ബ്രേക്ക് എടുത്തു.
0: ബ്രേക്ക് എടുത്തു,
1: യാത്രയൊക്കെ ഉണ്ടായിരുന്നു.
0: സോളോ ആണോ?
1: എന്തോ,
0: സോളോ ട്രിപ്പ് ആണോ?
1: അതെ അതെ അതെ.
0: അടിച്ചു അടിച്ചു പൊളിച്ചു വന്നിട്ട്. ഓക്കെ സർ, അപ്പോ നമ്മൾ ഇന്ന് പറയുമായിരുന്നു, നമ്മൾ ആദ്യമായിട്ട് തിയേറ്ററിൽ പോയി കണ്ട മൂവി, നമ്മളെ ആദ്യമായിട്ട് തിയേറ്ററിൽ കൊണ്ടുപോയ എക്സ്പീരിയൻസ്, ഓർമ്മകൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോ സാറിന്റെ ഓർമ്മകളൊക്കെ ഒന്ന് പറയാമോ?
1: അത് ഓർമ്മയില്ല, പക്ഷെ എനിക്ക് ഓർക്കാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഞങ്ങള് എല്ലാ വീക്ക് എന്ന് പറയാൻ സൺഡേ ഞങ്ങളുടെ അച്ഛൻ ഏതൊക്കെ പടം ഉണ്ടോ അത് ഞങ്ങളെ കൊണ്ടുപോകും. ഞങ്ങളെ കൊണ്ടുപോകുന്ന മാത്രമല്ല, അച്ഛൻ ചുറ്റി അവിടെ പോയി ഫസ്റ്റ് വീട്ടിലിരുന്ന് പപ്പ ഇരുന്ന്
0: ആൾക്ക് സിനിമയോടൊന്നും വലിയ താല്പര്യമില്ല,
1: സിനിമയോട് താല്പര്യം. പക്ഷെ ഞങ്ങളെ നിർബന്ധം കൊണ്ട് ഞങ്ങളവിടെ വരും, ഞങ്ങളെ
0: കൊണ്ടുപോകും.
1: അവിടെ ഫസ്റ്റ്, അത് ഏറ്റവും ഫസ്റ്റ് പോലായിരിക്കും അച്ഛൻ ഇരിക്കുന്നത്, കാരണം വേറെ ആരും കാണത്തില്ല അവിടെ ഇരുന്ന്.
0: സമാധാനമായിട്ട് ഉറങ്ങും, മക്കള് സമാധാനമായിട്ട് ബാക്കിലിരുന്ന് സിനിമയും കാണുന്നുണ്ട്.
1: അതെ അതെ അതെ. പക്ഷെ ആ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര രസം, എന്നൊരു ഫസ്റ്റ് ഡേ തന്നെ ഞങ്ങള് പോവും, അന്ന് ഭയങ്കര രസമായിരിക്കും. ടിക്കറ്റ് കിട്ടുന്നതിനൊരു വലിയ ക്യൂ, അകത്ത് കയറുന്നതിനൊരു തലക്കയറ്റം, സീറ്റ്, അന്ന് സീറ്റ് നമ്പർ ഒന്നും ഇല്ല, നമുക്ക് ഇഷ്ടമുള്ളിടത്ത് ഓടിപ്പോയിരിക്കാം.
0: അങ്ങനെയാണോ?
1: അങ്ങനെയായിരുന്നു. അതെ അതെ അതെ.
0: ഈ ഓൺലൈൻ സംവിധാനം
1: സീറ്റ് നമ്പർ ഒക്കെ ആയത്.
0: അതെ. പോയി കണ്ട തിയേറ്ററിന്റെ പേരൊക്കെ ഒന്ന് പറയാമോ? കണ്ട അടുത്തുള്ള തിയേറ്ററിനൊക്കെ ഒന്ന് എല്ലാം
1: പിന്നെ പറയല്ലോ. അത് ഞാൻ കായംകുളത്ത് തന്നെ ഉണ്ടായിരുന്നു, ലക്ഷ്മി തിയേറ്റർ, ബിന്ദു തിയേറ്റർ, VTM. പിന്നെ ഞങ്ങൾ അവിടുന്ന് നൂറിനാളം വരുന്നു, സ്വാതി എന്ന് പറഞ്ഞ സ്വാതിയുടെ തിയേറ്റർ, അതിപ്പോഴും ഉണ്ട്, അതിപ്പോഴും അവർ റിനോവേറ്റ് ചെയ്ത് നല്ല ആക്കിയിട്ടുണ്ട്. പിന്നെ കറ്റാനത്ത്, ഗാനം, രാഗം, പിന്നെ സന്തോഷ്, മാവേലിക്കര സന്തോഷ്, ഇതൊക്കെ ആയിരുന്നു ഞങ്ങളുടെ. പിന്നെ അതിനുശേഷം എനിക്ക് ആ സമയത്ത് ഞങ്ങള് പിന്നെ തിരുനാപ്പള്ളി തരംഗം,
0: തരംഗം.
1: അതെ അതെ, കായംകുളത്ത് ശരിക്കും പറഞ്ഞ ഒരു 4 തിയേറ്റർ ഉണ്ടായിരുന്നു. അതിനുശേഷം അതെല്ലാം ഒരു ചെറിയ സെറ്റപ്പ് ആയിരുന്നു. ഇനി മൾട്ടിപ്ലക്സ് അതൊക്കെ വന്നപ്പോഴത്തേക്ക് അതെല്ലാം നിന്നുപോയി. ഇപ്പൊ അതിനുശേഷം SV സിനിമാസ് എന്ന് പറഞ്ഞൊരു മൾട്ടിപ്ലക്സ് കായംകുളത്ത് വന്നു. അതും ഒത്തിരി ഒത്തിരി ഒത്തിരി അവർ ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. എന്നാലും
0: എങ്കിലും ആ ഒരു ഒറ്റയ്ക്ക് പോയി സിനിമ കാണാറുണ്ടോ?
1: ഒറ്റയ്ക്ക് പോയിട്ടുണ്ട്, എന്നാലും അധികം
0: പോയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഓർമ്മ
1: എണ്ണാവുന്ന എനിക്ക് 2-3. പിന്നെ പഠിച്ചോണ്ടിരുന്ന സമയത്തൊക്കെ ഇങ്ങനെ രാവിലത്തെ, ഞാൻ MBBS പഠിച്ചോണ്ടിരുന്ന സമയത്ത് രാവിലത്തെ ക്ലിനിക്സ് അവിടെ, ആ സമയത്ത് നമുക്ക് കുറച്ച് പോക്കറ്റ് മണി അല്ലേ ഉണ്ട്. ആ 12 മണിക്ക് മുമ്പുള്ള സിനിമയ്ക്ക് 90 രൂപയായിരുന്നു ടിക്കറ്റ്. അപ്പൊ ഞാൻ അല്ലാത്ത സമയത്തൊക്കെ ഭയങ്കര എക്സ്പെൻസീവ്, 300 രൂപ 350 ഒക്കെയാണ്. അപ്പൊ പഠിച്ചോണ്ടിരിക്കുന്ന സ്ഥലത്തും നമുക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല.
0: അതെ.
1: അപ്പൊ ഞങ്ങൾ ഫ്രണ്ട്സായിട്ട് 12 മണിക്ക് മുന്നേ ഉള്ള
3: ഞാൻ രാവിലത്തെ ക്ലിനിക്സ് ഹോസ്പിറ്റലിലെ ഡ്യൂട്ടി കഴിയുമ്പോൾ ഒരു 10 മണിയാകുമ്പോഴത്തേക്ക് ഞങ്ങൾ ചാടും. തിയറി ക്ലാസ് ബങ്ക് ചെയ്തിട്ട് ഞങ്ങൾ പോകും.
0: ഓക്കെ, അങ്ങനെ ഒരു ഫ്രണ്ട്സ് ആയി പോയി കണ്ട ആദ്യത്തെ മൂവി ഓർമ്മയുണ്ടോ?
3: അതുണ്ട്, അതിലൊരു ഹിന്ദി മൂവിയായിരുന്നു.
0: ഹിന്ദി മൂവിയാണ്
3: അമിതാഭ് ബച്ചൻ ഒക്കെ ഉള്ള ഒരു സാക്കി.
0: ഓക്കെ ഓക്കെ, അങ്ങനെ എത്രയോ ഓർമ്മകളാണ് സിനിമ എങ്ങനെ കണ്ടതിന്റെയും പോയതിന്റെയും ഒക്കെ അല്ലേ. ഓക്കെ സർ, വിളിച്ചാൽ ഒരുപാട് സന്തോഷം, നല്ലൊരു ദിവസം ആവട്ടെ.
3: ഓക്കെ,
0: നമ്മുടെ ഡോക്ടർ സേതു സാറായിരുന്നു നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. അപ്പോൾ പലർക്കും പല ഓർമ്മകളാണ്, ചിലപ്പോൾ കുട്ടിക്കാലത്ത് അച്ഛൻ്റെ കൂടെ പോയി കണ്ടൊരു ഓർമ്മ, പിന്നെ ഫ്രണ്ട്സായിട്ട്. ഞാൻ എൻ്റെ അമ്മയ്ക്ക് ശരിക്കും സിനിമ കാണാൻ പോകുന്ന ഒട്ടും ഇഷ്ടമല്ലാത്തൊരു അമ്മ കാണത്തുമില്ല നമ്മളെ മടുപ്പിക്കുകയും ചെയ്യുമെന്നുള്ളൊരു സ്വഭാവം ഉണ്ടല്ലോ. തിയേറ്ററിൽ പോയി കാണുക എന്ന് പറയുന്നത് എന്തോ ഭയങ്കര എന്തോ ഒരു ഇഷ്ടമല്ലാത്തൊരു കാര്യം. എൻ്റെ അച്ഛനാണെങ്കിൽ ഒരു സിനിമാ പ്രാന്തനും, ഇറങ്ങുന്ന മൂവി കൂട്ടുകാരായിട്ട് പോയിട്ട് എൻജോയ് ചെയ്ത് കാണുന്ന ഒരാളായിരുന്നു. അപ്പോൾ ഇതിന് രണ്ടിൻ്റെ ഇടയ്ക്ക് ഇതിൻ്റെ മക്കളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ അങ്ങനെ ആദ്യമായിട്ട് അച്ഛൻ്റെ കൂടെ തന്നെയാണ് സിനിമയ്ക്ക് പോകുന്നത്. പിന്നീട് ഫ്രണ്ട്സായിട്ട് ഞാൻ ഫസ്റ്റ് ടൈം പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈക്കിളിൽ തട്ടത്തിൻ മറയത്ത് കാണാനാണ് പഠിക്കുന്ന സമയത്ത് പോകുന്നത് കേട്ടോ. പിന്നെ അങ്ങനെയാണ് ആദ്യമായിട്ട് പോകുന്നത്. പിന്നീട് ഇപ്പോൾ സിനിമ കാണലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒറ്റയ്ക്ക് പോയി കാണാൻ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. കഴിവതും കൂടുതൽ സിനിമകളും ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് പോയി കാണാറുള്ളത്. പിന്നെ ഈ പറഞ്ഞതുപോലെ ഡോക്ടർ മേഘ ചേച്ചിയുടെ കൂടെയൊക്കെയാണ് കൂടുതലും ഇറങ്ങാറുള്ളത്. എന്നാലും ഞാൻ ഓക്കെ, ഒട്ടും സിനിമ കാണാൻ വിടാത്തൊരമ്മയിൽ നിന്ന് അല്ലെങ്കിൽ അമ്മ കാണാൻ പോകുന്ന സമയത്ത് അമ്മ എനിക്ക് വയ്യ എനിക്ക് വയ്യ ഒരു അതേ ക്ഷീണം. ഇപ്പം അതേപോലെ തന്നെ ഒരു സീരിയലാണെങ്കിൽ പോലും എനിക്ക് ഇന്ന് വരെ എൻ്റെ ജീവിതത്തിലൊരു ഓർമ്മയില്ല സീരിയൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു അമ്മ ഞാൻ കണ്ടിട്ടേ ഇല്ല. അമ്മ ആ സമയത്ത് നമുക്കിത് കാര്യം പറയാം, വല്ലരാമായണോ അങ്ങനെയുള്ള കാര്യമൊക്കെ ആണെങ്കിൽ ഇത് കണ്ട് ഇത് വിവരങ്ങളായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കൂ എന്ന് പറഞ്ഞിങ്ങനെ കേൾപ്പിക്കാറുണ്ടായിരുന്നു. എന്നിരുന്നാലും കുട്ടിക്കാലത്തൊക്കെ സിനിമ ടി വിയിൽ വരുന്ന സമയത്ത് ഒരു സിനിമ കാണാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ എത്രയോ ഓർമ്മകളാണ്. ആദ്യ സിനിമയുടെ ഓർമ്മകളൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം കസിൻസായിട്ട്. പിന്നീട് ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ സിനിമ കാണാൻ കിട്ടുന്നൊരു അവസരം, അമ്മയുടെ വീട്ടിൽ വെക്കേഷൻ ഇതുപോലെ ഓണത്തിനോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് പോകുന്ന സമയത്ത് കസിൻസ് പറയും, അപ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ട്. അപ്പോൾ പിന്നെ കഥ പറച്ചിലാണല്ലോ, ഒരാൾ ഒരു വട്ടം കണ്ടതായിരിക്കാം. പിന്നെ തിയേറ്ററിൽ തന്നെ പോയി ഒന്നോ രണ്ടോ മൂന്നോ മൂവീസ് ഒന്നിച്ചിരുന്ന് കണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറയാം. തിയേറ്റർ എക്സ്പീരിയൻസ് പിന്നെ എത്രയോ ഓർമ്മകളാണ് നമുക്ക് പറയാനായിട്ടുള്ളത്. എത്രയോ ഇല്ലാതായി പോയിട്ടുള്ള തിയേറ്ററുകളെ പറ്റിയിട്ടാണ് നമുക്ക് പറയാനുള്ളത്. ഷാജിക്ക് തന്നെ കരുനാഗപ്പള്ളിയിൽ ഇത്രയും തിയേറ്റേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി. ഇതൊക്കെ എവിടെ പോയി, അന്യം നിന്ന് പോയല്ലോ. അല്ലെങ്കിൽ ഇടക്കാലത്ത് മലയാള മൂവിക്കൊക്കെ ഭയങ്കര ഒരു ഇടിവ് വന്നൊരു സമയമുണ്ടായിരുന്നു. അങ്ങനെ കുറേ തിയേറ്ററുകളും കാര്യങ്ങളൊക്കെ പോയി വീണ്ടും ഇപ്പോൾ ഈ ഓൺലൈനും ഒക്കെ ആളുകൾ അത് കാണാനായിട്ടും ഒക്കെ തുടങ്ങിയിട്ടുള്ളത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. ഓക്കെ, നിങ്ങളുടെ തിയേറ്റർ എക്സ്പീരിയൻസ്, ആദ്യമായി നിങ്ങൾ കണ്ട ഒരു മൂവി, ആരാണ് നിങ്ങളെ സിനിമ കാണിക്കാനായിട്ട് കൊണ്ട്. എനിക്കിപ്പോൾ ഞാൻ ആ തട്ടത്തിന് പറയത്തിന് ഒത്തിരി ഒത്തിരി കാല് പിടിച്ചൊന്ന് വയ്ക്കോട്ടെ വയ്ക്കോട്ടെ വയ്ക്കോട്ടെ എന്ന് ചോദിച്ച് ഓക്കെ പോയിട്ട് ആരൊക്കെയാ പോന്നെ. ആ ഓക്കെ, തരംഗം തിയേറ്ററിലായിരുന്നു വന്ന് സൈക്കിളിൽ, ഞങ്ങളിങ്ങനെ സൈക്കിളിലൊക്കെ പോയിട്ട് അവിടെ വെച്ചിട്ടാണ് ആ മൂവി കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. ആ ഫ്രണ്ട്സിനെയൊക്കെ ഇപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് ഓർമ്മ വരുവാണ്. ഓക്കെ, സ്കൂൾ ലൈഫ് പഠിക്കുന്ന സമയത്തുള്ളൊരു ഓർമ്മ അതായിരുന്നു. അപ്പോൾ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വേഗം തിരികെ എത്താം. സ്റ്റേ ട്യൂൺ 91.2 എൻ്റെ

പാട്ടുകളുമായി നിങ്ങളുടെ കാതോരത്ത് എന്റെ റേഡിയോ 91.2 ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന റേഡിയോ 91.2 ഓടാട്ടുകാരെ പാസഞ്ചർ ആണ് കൂടെയുള്ളത്. നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ് കേട്ടോ. നമുക്ക് കുറച്ച് മെസ്സേജുകളൊക്കെ വരുന്നുണ്ട്. ഗേൾഫ്രണ്ടിന്റെ കൂടെയാണ് ആദ്യമായിട്ട് സിനിമയ്ക്ക് പോയത്, അതുകൊണ്ടൊന്നും വിളിച്ച് പറയാൻ പറ്റുന്നില്ല എന്റെ സ്വാതി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ കുറെ മെസ്സേജുകൾ നമ്മുടെ ഇൻസ്റ്റയിലും മെസ്സഞ്ചറിലും ഒക്കെ വാട്സപ്പിലും ഒക്കെ വരുന്നുണ്ട്. ഒരുപാട് സന്തോഷം കേട്ടോ നിങ്ങൾ കേൾക്കുന്നതിനും അഭിപ്രായങ്ങളൊക്കെ പറയുന്നതിനും. ഓക്കെ, നമുക്ക് അടുത്തൊരു പാസഞ്ചർ കൂടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആരാണ് നോക്കാം. ഗുഡ് മോർണിംഗ്. ഷൈലജ പറഞ്ഞോളൂ ചേച്ചി, എന്തുണ്ട് വിശേഷം?
1: കുറെ നാളായി വിളിച്ചു.

0: അവളൊക്കെ കണ്ട്, പക്ഷെ കുഞ്ഞിലേ ആയിരുന്നു കണ്ടിട്ടുള്ളത്. പിന്നെ കണ്ട സിനിമയൊക്കെ കണ്ട ഓർമ്മ ഇല്ല. നമ്മൾ ഒത്തിരി സിനിമ അന്നൊക്കെ കാണുന്നില്ല, ഇപ്പൊ അതൊക്കെ പഴയല്ല. ഇപ്പൊ
1: അല്ല ഞാൻ ചോദിക്കുന്ന, ആദ്യമായി പോയി കണ്ട സിനിമയുടെ കാര്യമാണേ.
0: ആദ്യമായിട്ട് കണ്ടത് കണ്ണപ്പനുണ്ണിയാന്ന് തോന്നുന്നു.
1: തോന്നുന്നു. അപ്പൊ ഓർമ്മയുണ്ട് ആ ഒരു സിനിമയ്ക്ക് പോയ ആരുടെ കൂടെ, അതൊക്കെ ഒന്ന് പറയാമോ?
0: അവിടെ ഇവിടെ നമ്മുടെ കൂട്ടുകാരികളുടെ കൂടെ ആയിരിക്കും. പിന്നെ വീട്ടിലാണെങ്കിൽ അമ്മയോ അച്ഛനോ ഒന്നും അങ്ങനെ സിനിമയ്ക്ക് പോകുന്നത് ഇഷ്ടമല്ല.
1: അപ്പൊ നമ്മള് പോയി ഫ്രണ്ട്സ് ആയിട്ട്. ഓക്കെ, അന്നത്തെ ടിക്കറ്റ് എത്ര രൂപയാണെന്നൊക്കെ ഓർമ്മയുണ്ടോ?
0: അന്നൊക്കെ 1 രൂപ 50 പൈസയൊക്കെ ആയിരുന്നു.
1: 50 പൈസയൊക്കെ ടിക്കറ്റ് ഇട്ട് വരുന്നല്ലേ. അയ്യോ,
0: പിന്നെ ഞങ്ങള് ബെഞ്ചിലൊന്നും അങ്ങനെ ഇരിക്കത്തില്ല. ചിലപ്പോ 1 രൂപ അടയായിരിക്കും, ചിലപ്പോ 2 രൂപ അടയായിരിക്കും, അങ്ങനെയുള്ള പരിപാടിയൊക്കെ.
1: എന്തായാലും ആ ഒരു ഓർമ്മകളൊക്കെ എന്ത് രസമാ ഇങ്ങനെ ഓർക്കുമ്പോ.
0: അതെ, നല്ല രസമുണ്ട്. ഒത്തിരി ഒത്തിരി നല്ല പഴയ പടമൊക്കെ കണ്ടു കണ്ടങ്ങ് ഒത്തിരി എനിക്ക് സിനിമ പ്രോഗ്രാം.
1: ഓക്കെ ചേച്ചി, ഓക്കെ ഓക്കെ, വിളിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. ഇന്നും സിനിമ കാണാനായിട്ട് വീട്ടിലിരിക്കാറുണ്ടോ സാധാരണ?
0: ഇപ്പൊ സിനിമ അധികം കാണുന്നില്ല, സീരിയലിന്റെ ഇപ്പൊ സീരിയലിന്റെ പരിപാടിയാണ്.
1: എല്ലാ ദിവസവും ടെൻഷൻ അടുപ്പിച്ച് നിർത്തുന്ന ഇതുപോലൊരു സാധനം വേറെ ഉണ്ടോ? അടുത്ത ദിവസം എന്താവും എന്താവും? നമ്മുടെ ഭാവിയേക്കാൾ കൂടുതൽ സീരിയൽ നമ്മളെ ആലോചിപ്പിക്കും അല്ലേ?
0: അതെ അതെ, ശരിയാ.
1: ഓക്കെ ചേച്ചി,
0: ഓക്കെ
1: ഓക്കെ, ഇനി വിളിക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഒന്നാലോചിച്ച് നോക്കി, ആദ്യമായി ഫ്രണ്ട്സിൻ്റെ കൂടെ, വീട്ടിൽ നിന്ന് വിടത്തില്ല, അപ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെ പോയി കണ്ടു. ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ സിനിമയ്ക്ക് പോകാൻ പറ്റുക, അല്ലെങ്കിൽ നല്ല ഫ്രണ്ട്സ് ഉണ്ടാവുമെന്നൊക്കെ പറയുന്നത് അടിപൊളിയാണ്. എല്ലാത്തിനും ഇപ്പോൾ യാത്ര ചെയ്യാനാണെങ്കിലും മൂവി കാണാനാണെങ്കിലും അതിന് പറ്റിയ വൈബുള്ള ഒരു ചങ്ക് ഉണ്ടെങ്കിൽ അടിച്ചു പൊളിച്ച് പോകാം എന്നുള്ളതാണ് കേട്ടോ. ലൈഫ് ഒരിക്കലും രണ്ടാമതൊന്നുകൂടി നമുക്കൊരു അവസരം തരില്ല. അതുകൊണ്ട് തന്നെ എല്ലാ നിമിഷങ്ങളും ആഘോഷിക്കൂ, ആസ്വദിക്കൂ. നമ്മുടെ റേഡിയോ പറയുന്നത് അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ എന്ന് പറയുന്നത് പോലെ ലൈഫും അങ്ങനെ തന്നെയാണ്. എപ്പോഴും ആസ്വദിച്ച് ആഘോഷിച്ച് അങ്ങനെ ജീവിക്കൂ. നമുക്ക് അടുത്തൊരു പാസഞ്ചർ കൂടി വെയിറ്റ് ചെയ്യുന്നുണ്ട്, ആരാണ് നോക്കാം. ഗുഡ് മോർണിംഗ്. നമസ്കാരം. വണ്ടിയിലോട്ട് കയറൂ സഹോദരി.
2: നമ്മള് പണ്ട് ഞാനും എന്റെ ചേച്ചിയും കൂടാണ് സിനിമയ്ക്ക് കൂട്ടുകാര്, ചേച്ചിയുടെ കൂട്ടുകാര് സിനിമയ്ക്ക് പോയിട്ടുള്ളത്. നമ്മള് ചെറിയ വീക്കിന്റെ മേനക എന്ന് പറയുന്നൊരു തിയേറ്റർ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ആലിങ്കടവില് ധന്യ എന്ന് പറയുന്നൊരു തിയേറ്റർ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ ഞങ്ങള് പോയിട്ട് ആദ്യമായിട്ട് ഇങ്ങനെ, അപ്പോഴേ അച്ഛനും അമ്മയും പറയുന്ന കണക്കെ സിനിമയ്ക്ക് കൊണ്ടുപോകത്തൂല, അവർക്ക് കാണുന്ന ഇഷ്ടമല്ല. ഞായറാഴ്ച ഉച്ചയ്ക്ക് മാറ്റിനിക്കാണ് ഞങ്ങൾ പോകുന്നത്. ചേച്ചിയുടെ കൂട്ടുകാരും ഞങ്ങള് ചേച്ചിയുമായിട്ടാണ് ഞാൻ ആദ്യം സിനിമയ്ക്കോടുള്ള രുക്മ സിനിമ, വീണ്ടും ലീസ എന്നൊക്കെ പറയുന്ന സിനിമ കണ്ണ സിനിമ. അപ്പൊ ഞങ്ങള് 1 രൂപ ടിക്കറ്റാ, 1 രൂപ 1 രൂപ 2 രൂപ തരും അച്ഛൻ. 1 രൂപ ടിക്കറ്റ് എടുക്കാനും 1 രൂപ കപ്പലിന് പോകും.
1: ഏത് സിനിമയാണ്, അതിന്റെ കഥയും കഥാപാത്രങ്ങളൊക്കെ ഓർമ്മയുണ്ടെങ്കിൽ അതുകൂടി നിങ്ങൾ പരമാവധി ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. എല്ലാവരോടും പറയാം, ഓർമ്മയുണ്ടോ?
2: പിന്നെ നമ്മുടെ ഞങ്ങൾ ഒരു പ്രാവശ്യം ടി വിയില്, അപ്പൊ നമുക്ക് ഞങ്ങൾക്ക് അന്നാണെങ്കിൽ അത്രയ്ക്ക് അങ്ങോട്ട് നമുക്ക് അറിയത്തില്ലല്ലോ ഈ കഥാപാത്രങ്ങളെയൊന്നും. ഈ സിനിമയുടെ പേര് മാത്രമല്ല, രുക്മ സിനിമ. പിന്നെ ഒരിക്കൽ ഞാൻ ടി വിയിൽ വന്നപ്പോ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ആ സിനിമ വീണ്ടും കാണണമെന്നുള്ളത്. അപ്പൊ ഒരു കഥാപാത്രം പെണ്ണ് ഏതാണ്ട് എനിക്ക് അത്ര അറിയത്തില്ല. നസീറായിരുന്നു
1: പുള്ളിക്കാരന്,
2: ആ പുള്ളിക്കാരനൊരു പിന്നെ വേറെ ഒരു ഫാമിലി ഉണ്ട്. പക്ഷെ ഒരു ഒരു സ്ഥലത്ത് വെച്ചൊരു പെണ്ണെ പരിചയപ്പെടുന്നതും അതൊക്കെ വെച്ച് മക്കളൊന്നും ഇല്ല. പക്ഷെ പുള്ളി മരണപ്പെടുന്ന സമയത്ത് ഇയാളെ കൊണ്ടുപോവുകയും അവിടെ ഈ പെണ്ണിനെ കിട്ടാതെ വീട്ടിൽ കയറ്റത്തില്ല വരിക, എന്നാൽ അറിയാതെ ഒരു വീടിൽ നോക്കിയാലും ഈ പെണ്ണുമായിട്ട് കൂട്ടുകൂടിയാവുന്നത്
1: നല്ല സിനിമയായിരുന്നു എന്ന് ഓർക്കും. ആ ഒരു സിനിമ കഥകളൊന്നും കൃത്യമായി ഓർമ്മയില്ലെങ്കിൽ ഇതൊക്കെ ഓർക്കും.
2: ഓർക്കും നമ്മൾ എന്ന് വെച്ചാല് നമ്മള് പണ്ട് പോലെ ഇപ്പോഴുള്ള കാലത്ത് എന്ന് വെച്ചാൽ നമ്മള് മുമ്പ് ഇങ്ങനെ ആയിരുന്നല്ലോ നമ്മുടെ ജീവിതം, എന്ത് നല്ല രസമായിരുന്നു. പിന്നെ പ്രത്യേകിച്ച് എന്ന് പറയുന്നത് അമ്മയും അച്ഛനും ഒക്കെ മരിക്കുമ്പോൾ നമ്മള് ഒന്നും കൂടെ അവരെ നമ്മളെ ഒന്നും കൂടെ അന്നുണ്ട് അമ്മ ഉണ്ടായിരുന്ന കാലം അല്ലെ അച്ഛൻ ഉണ്ടായിരുന്ന കാലം എന്നൊക്കെ പറഞ്ഞുള്ള ആ കാലവും നമ്മൾ ഓർക്കുമ്പം ഒന്നുകൂടെ എന്താ പറയാ ഭയങ്കരമായിട്ട് ഡീൽ ചെയ്യുന്ന ഒരു സമയമല്ലേ.
1: അതെ അതെ, തീർച്ചയായിട്ടും എത്രയോ ഓർമ്മകളുള്ള, എപ്പോഴും നമ്മൾ പഴയ കാലത്തോടാണ് നമ്മുടെ ലൈഫിനെ കമ്പയർ ചെയ്യുന്നത് തന്നെ. അപ്പോൾ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. നമ്മൾ ആദ്യമായി കണ്ട മൂവി, മൂവിയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് വീണ്ടും ഈ പറഞ്ഞതുപോലെ കുട്ടികളെ സിനിമ കാണിക്കാൻ പോവുക എന്നൊരു ഒരു പ്രൊജക്റ്റോ എന്തോ സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വലിയ കാര്യത്തിൽ ഓ സിനിമ കാണാൻ പോവുകയാണ് ഇതൊക്കെ പറഞ്ഞ്,

0: ഫ്രണ്ട്സ് എല്ലാവരുടെ ടീച്ചേഴ്സും ഉണ്ട്, എല്ലാവരുടെ കൊണ്ടുപോകണം സ്കൂളിൽ നിന്ന് സിനിമയ്ക്കായിട്ട്. നമ്മൾ വിചാരിച്ചു അടിപൊളി മൂവിയൊക്കെയാണ്, ഒരു കാർട്ടൂൺ മൂവി കാണിക്കാൻ വേണ്ടിയിട്ടാണ് കഷ്ടപ്പെട്ട് അവിടം വരെ കൊണ്ടുപോയത്. അതിനുശേഷം പ്ലസ് ടു കാലയളവിൽ സിനിമയെപ്പറ്റി പഠിക്കുന്ന ഒരു സബ്ജക്റ്റ്, അങ്ങനെ തന്നെ തിരക്കഥ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നതിന് വേണ്ടി പ്രൊജക്ടറൊക്കെ സെറ്റ് ചെയ്ത് ക്ലാസ് റൂമുകളിൽ സിനിമകൾ, പഥേർ പാഞ്ചാലി അങ്ങനെ കുറേ മൂവികളൊക്കെ, അവാർഡ് പടങ്ങളൊക്കെ കാണിക്കാറുണ്ടായിരുന്നു. അപ്പോൾ എന്നും സിനിമ നിങ്ങൾക്ക് നമ്മുടെ ആദ്യമായി കണ്ട തിയേറ്റർ എക്സ്പീരിയൻസ്, പോയ എക്സ്പീരിയൻസ് ഒക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. വിളിക്കേണ്ട നമ്പർ 954740902 എന്ന നമ്പറിലേക്കാണ്. നമുക്ക് അടുത്തൊരു പാസഞ്ചർ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ആരാണെന്ന് നോക്കാം.
1: ഹലോ,
0: നമസ്കാരം, പറഞ്ഞോളൂ. എന്തോ?
1: ഞാൻ മോഹൻ കുഞ്ചാക്കോ.
0: മോഹൻ കുഞ്ചാക്കോ, ഈ മോഹൻ എന്ന് പറഞ്ഞ പേര് എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള പേരാട്ടോ, എന്റെ അച്ഛന്റെ പേരായതുകൊണ്ട്.
1: ഓക്കെ,
0: പറഞ്ഞോളൂ.
1: ഞാൻ ആദ്യം കണ്ട പിക്ചർ എന്ന് പറയുന്നത് തറവാട്ടമ്മ.
0: എങ്ങനെ?
1: തറവാട്ടമ്മ.
0: തറവാട്ടമ്മ ഫ്രണ്ട്സായിട്ട് പോയി കണ്ടയാണോ?
1: മാതാപിതാക്കളുടെ കണ്ടതാ. അപ്പൊ അതിനകത്ത് സത്യമാഷാണ്. അപ്പൊ നായിക ശാരദയാണോ അംബിക സുകുമാരനാണോ എന്റെ സംശയമുണ്ട്. അപ്പൊ അന്ന് നമ്മള് തിരുനാപ്പള്ളിയിലെ കേസസൻസ് നടക്കുന്ന രണ്ട് തിയേറ്റർ
0: ഉണ്ടായിരുന്നു.
1: അപ്പൊ രണ്ട് തിയേറ്റർ ഉണ്ടായിരുന്നു. ആദ്യത്തെ തിയേറ്റർ എന്നത് എസ് സി ആർ. അത് കഴിഞ്ഞാണ് നീല തിയേറ്റർ വന്നത്. അപ്പൊ അന്ന് 25 പൈസ സിനിമ കാണുന്നത്. അപ്പൊ ബഷീർ സാറിന്റെ സിനിമയാണ് കൂടുതലും കാണുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ സിനിമ, ഒരു സിനിമ എന്ന് പറഞ്ഞാൽ ഞാൻ 20 പ്രാവശ്യം
0: കണ്ടിട്ടുണ്ട്. മോഹൻ കുഞ്ചാക്കോ,
1: ഞാന് സിനിമ ഭ്രാന്തനായിരുന്നു.
0: ഇപ്പോഴോ? ഇപ്പൊ അങ്ങനെ ആ ഒരു ക്രേസ് ഒക്കെ മാറിയോ?
1: ഇപ്പൊ ഞാൻ ലാസ്റ്റ് കണ്ട സിനിമ എന്ന് പറഞ്ഞാൽ രാവൺപുറം വായനപ്പുറം ഞാൻ തിയേറ്ററിൽ പോയി സിനിമ കാണാറുണ്ട്.
0: അയ്യോ, ഇപ്പോഴെന്ന് പറഞ്ഞാൽ വർഷങ്ങളായല്ലോ, ഇത്ര
1: കൊല്ലമായി.
0: ആ ഒരു ടേസ്റ്റ് മാറിപ്പോയി. ഞാൻ ഉദ്ദേശിച്ച സിനിമ അല്ല, ആ രീതികളൊക്കെ മാറി എന്നുള്ളൊരു തോന്നലായി പോയി.
1: ഞാൻ പഴയ കാലഘട്ടത്തിൽ സിനിമ ഒക്കെ കാണാറുള്ളത്.
0: പക്ഷെ ചേട്ടാ ഒരു കാര്യം ചെയ്യ്, ഈ അടുത്തൊരു സിനിമക്ക് പോണം, പോയിട്ട് വിളിക്കണം. പോയിട്ട് തന്നെ ഒട്ടും ഇഷ്ടമല്ലേ? അപ്പോ
1: ഞാൻ മലയാള സിനിമ ഞാൻ പറഞ്ഞിട്ടില്ലേ, ഇപ്പോഴത്തെ സിനിമകളൊന്നും എനിക്ക് ഇഷ്ടമല്ല. ഇപ്പോഴത്തെ ഗാനങ്ങളും കേൾക്കാറില്ല, പഴയ ഗാനങ്ങളാണ് കേൾക്കാറുള്ളത്.
0: അതുപോലെ
1: തന്നെ
0: ചേട്ടൻ പറഞ്ഞതുപോലെ ആ ഒരു പഴയ സിനിമകളെ, ശരിക്കും പഴയ പാട്ടുകളെയും പഴയ സിനിമകളെയും സ്നേഹിക്കുന്നവർക്ക് ഇപ്പോഴും റേഡിയോയിൽ ചിലപ്പോഴൊക്കെ നമുക്ക് വരുന്ന കമന്റുകളാണേ, നല്ല നല്ല പാട്ടുകൾ, പഴയ പാട്ടുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തെങ്കിലും പുതിയ പാട്ടുകൾ എന്നെ ഇടയിൽ കൂടുന്ന സമയത്ത് അപ്പം തന്നെ നമുക്ക് മെസ്സേജ് വരും, എടുത്ത് മാറ്റാവും. എന്തിനേറെ എൻ്റെ അച്ഛൻ എന്നോട് ഞാൻ ഇരിക്കുന്ന ഗാനമഞ്ചരി സമയത്ത് എന്നോട് പറയായിരുന്നു, പൊട്ടന്മാരല്ല ഞങ്ങൾക്ക് പറ്റിയ പാട്ട്, എന്ത് പാട്ടാ ഇടുന്നേ എന്ന് ചോദിക്കുമായിരുന്നു. പക്ഷേ എല്ലാ ജനറേഷനെയും ചേർത്തുകൊണ്ടാണല്ലോ നമ്മുടെ ഒരു യാത്രയെന്ന് പറയുന്നത്. വ്യത്യസ്തമായിട്ടുള്ള പാട്ടുകളെയും ഇരുകൈ കിട്ടി സ്വീകരിക്കാതെ നമുക്ക് പോകാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ ചേട്ടൻ രാവണപ്രഭുവാണ് ലാസ്റ്റ് കണ്ടെന്ന് പറയുമ്പോൾ എത്ര കൊല്ലങ്ങൾക്ക് മുൻപാണ് ലാസ്റ്റ് മൂവി കണ്ടതെന്ന് ഓർക്കണം. ചിലർക്ക് എത്ര കാലം കഴിഞ്ഞാലും ഇപ്പോൾ സിനിമയ്ക്ക് ഇന്ന് കുറേ നാളായി, കുറേ ഗ്യാപ്പൊക്കെ ഇട്ടിട്ടുള്ളവർ ഉറപ്പായിട്ടും അടുത്തുള്ള തിയേറ്ററിൽ പോയി സിനിമ ഈ വീക്കിൽ തന്നെ കാണണം കേട്ടോ. ഈ ആഘോഷങ്ങൾ വരുന്ന സമയത്ത് പ്രത്യേകിച്ച് സിനിമകൾക്ക് ഭയങ്കര ഡിമാൻഡാണ്. ഇപ്പോൾ നമുക്ക് അടുത്തൊരു പാസഞ്ചർ കൂടി വെയിറ്റ് ചെയ്യുന്നുണ്ട്, ആരാണ് നോക്കാം. ഗുഡ് മോർണിംഗ്. എന്തോ ഗുഡ് മോർണിംഗ്, പറഞ്ഞോളൂ.
2: എനിക്കിതൊക്കെ പറഞ്ഞ പെട്ടെന്നൊരു ഓർമ്മ വന്നു.
0: എന്തുവാ കേക്കട്ടെ?
2: നമ്മുടെ ഈ ആലിംകടയുടെ അന്യെ പോയി കണ്ട എന്റെ മാമാട്ടിക്കുട്ടിയമ്മ അമ്മൂട്ടിയും സീമയും വേവിച്ച് അതിന് എനിക്ക് ഇപ്പഴും എപ്പോഴും അതിന്റെ കണ്ണിലിരിക്കുന്ന കൂട്ടാ സിനിമ.
0: അതെ, ആദ്യമായിട്ട് പോയ സിനിമയാണോ അത്?
2: ആ എനിക്ക് അതങ്ങ് എന്റെ കുഞ്ഞുമുള എനിക്ക് അറിയത്തില്ല എന്ത് കാര്യം സിനിമയെ കുറിച്ച് പറയാൻ, എനിക്ക് മുമ്പേ ഓർമ്മ വരുന്നേ അതാ
0: ആ സിനിമയാണ്.
2: ഭയങ്കര ഇഷ്ടമാ.
0: ആണല്ലേ? അത് അച്ഛനും അമ്മയുടെയും കൂടെ പോകും. നിങ്ങൾ മൂന്ന് പേരോടെ പോവാ?
2: ഞാൻ അച്ഛനും അമ്മയും കൂടെ കൊണ്ടുപോകാറുണ്ട്. അന്ന് ചെറുതല്ലേ, അന്ന് അന്ന് ഇതുപോലെ ഒരു രൂപ ബെഞ്ചിനെ ഇരിക്കുന്ന ഫ്രണ്ടില കേട്ടോ,
0: ഫ്രണ്ടില് കഴുത്തൊക്കെ പൊക്കി ഇങ്ങനെ ആകാശത്തോട് നോക്കിയിരിക്കുന്ന എത്ര 2 മണിക്കൂർ ഇരിക്കണം.
2: അങ്ങനെ ഇരിക്കുന്നത് സിനിമ കൊട്ടെ പോയി സിനിമ കാണാൻ ഭയങ്കര ഇഷ്ടമുള്ള
0: ഇടയ്ക്ക് പോണംന്നേ.
2: ഞാനിവിടുത്തെ അണ്ണന്റെ അടുത്ത് പറയുന്നു കൊണ്ടുപോകും.
0: അണ്ണൻ കേൾക്കുന്നുണ്ടോ? ഞാൻ ഈ കൊണ്ടെങ്കിൽ ഫോണൊന്നും കൊടുക്കാം.
2: അണ്ണനില്ല ഇവിടെ
0: അണ്ണന്റെ അടുത്ത് പറയണേ. സ്വാതിമോള് പറഞ്ഞു അണ്ണ അണ്ണ അണ്ണ അണ്ണ എന്ത് വേണ്ട ലൈഫ് ഇത്രയുള്ള അണ്ണ ഒന്ന് കൊണ്ടുപോകണ്ട കാര്യം ഞങ്ങൾ കാര്യം സാധിച്ചേക്കണം.
2: മോളെ ഞാൻ ഇതിന്റെ ഇടയ്ക്ക് ഇരുന്നത് കുറച്ചാണ് മുന്നേ ഞാനെന്ന് പറഞ്ഞാണ് നമുക്ക് സിനിമ കൊണ്ടേക്ക് ഒരു സിനിമ കാണാൻ.
0: ആണോ? അപ്പൊ അണ്ണനടുത്ത് പറയണ സ്വാതിമോള് പറഞ്ഞു ഇപ്പൊ എന്റെ അടുത്തൊരു സ്നേഹമില്ല.
2: ആണോ?
0: ഓക്കെ, നമ്മൾ അയലത്തുകാരാണോ? അപ്പൊ
2: അയലത്തുകാരെ ഞാൻ അവിടെ നിങ്ങളുടെ വീടിന്റെ കിഴക്കുവെച്ച് ഒരു മോ മരിച്ചപ്പോ മരിപ്പിനെ എന്തോ അമ്മയെ കണ്ടപ്പോ ഞാൻ പെട്ടെന്ന് സ്വാതിമോടെ വാരിയെ ചോദിച്ചേ.
0: ആണോ? ഓക്കെ, നമുക്ക് കാണാം കേട്ടോ. ഓക്കെ ഓക്കെ. അപ്പോ നമുക്ക് ആദ്യമായി കണ്ട ചേച്ചി അച്ഛൻ്റെ അമ്മയുടെയും കൂടെ സിനിമയ്ക്ക് പോയ കാര്യമാണ് പറഞ്ഞത്. അപ്പൊ കുറേ കാലമായിട്ട് സിനിമയ്ക്ക് പോയിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ ഈ ആഴ്ച തന്നെ ബുക്ക് ചെയ്തേക്കണം, സിനിമയ്ക്ക് നിങ്ങൾ പോയിരിക്കണം ഉറപ്പായിട്ടും. ഈ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞുകൊണ്ടല്ലോ, നമ്മുടെ ഒരു ബിസി ഷെഡ്യൂളിൽ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾ ഫോണൊക്കെ മാറ്റിവെച്ച് സമാധാനമായിട്ട് അവരെ ഇന്ന് ഇരുന്ന് കാണുന്ന ഒരു സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൂവിക്ക് പോകുന്ന സമയം, ഈ 2 മണിക്കൂർ സമയത്ത് അല്ലെങ്കിൽ 2-3 മണിക്കൂർ സമയത്ത് അവർ ഫോൺ നോക്കാറില്ല. അങ്ങനെ വലിയ ഉപകാരം കിട്ടും. കുറച്ച് നേരം നമ്മുടേതായിട്ടുള്ള ടൈം കൊടുത്തൊരു സമയം തന്നെയാണ് മൂവിക്ക് പോകുന്ന ഒരു സമയം എന്ന് പറയുന്നത്. നമുക്ക് അടുത്തൊരു പാസഞ്ചർ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ആരാണ് നോക്കാം. ഗുഡ് മോർണിംഗ്.
3: ഗുഡ് മോർണിംഗ് മോളെ.
0: ഗുഡ് മോർണിംഗ് അമ്മേ.
3: ആണോ?
0: യു സോറി അമ്മേ, ഞാൻ ഈ സഞ്ചാരി എന്ന് പറഞ്ഞപ്പോ ഞാൻ ഒരാളെ ഓർക്കുകയാണ്. എന്റെ ഒരു സുഹൃത്തുണ്ട്, അത്യാവശ്യം സമൂഹമായിട്ട് ഒരുപാട് കാര്യങ്ങൾക്ക് ഇടപെട്ട് നടക്കുന്ന ഒരാൾ. അപ്പം ഡെയിലി ആ നാട്ടിലെ എല്ലാ വിശേഷങ്ങളും പോകുന്ന ഒരു കാര്യം പെട്ടെന്ന് ഓർത്തുകൊണ്ട് ഞാൻ അങ്ങനെ ചിരിച്ചതാ കേട്ടോ.
3: കണ്ട് ഓടി തീർന്ന് കപ്പൂരം കത്തിക്കുന്നതേ ഉള്ളു. ഞാനന്നേരം
0: പോയിട്ട് വന്നോ? എത്തിയോ? വീട്ടിലെത്തിയോ?
3: വന്ന് ഇങ്ങോട്ട് ഓടി വന്ന് കേറി.
0: ഓക്കെ, അപ്പൊ നമ്മുടെ വിഷയത്തിലേക്ക് വരാം. അമ്മ ആദ്യമായി കണ്ട തിയേറ്ററിൽ പോയി കണ്ട ഒരു മൂവി ഏതാണ്?
3: ആദ്യമായിട്ട് പോയത് TMP. എന്റെ ഓർമ്മ, ഞാൻ TMP ആദ്യമായിട്ട് ഒരു സിനിമയാണ്.
0: ആ സിനിമ ഏതാന്ന് പറയൂ കുട്ടിയെ.
3: സിനിമ ഞാൻ കണ്ടത് ഗോഡ്ഫാദർ.
0: ഗോഡ്ഫാദർ ആണോ ആദ്യമായിട്ട് കണ്ടേ?
3: ഓക്കെ.
0: അങ്ങനെ ഫസ്റ്റ് ഇങ്ങനെ സിനിമ കണ്ട സമയത്ത് തോന്നിയ ഓരോരോ ഫീലിങ്സ്, ആ ഒരു സന്തോഷം, ആ ഒരു പാട്ട് ഒക്കെ കേട്ടപ്പോ ഉള്ള ഒരു നിമിഷമൊക്കെ ഒന്ന് പറ കേക്കട്ടെ.
3: എനിക്ക് ആദ്യമായിട്ട് കണ്ടപ്പം എനിക്ക് ഒന്നും അറിയാൻ വയ്യല്ലോ. നമ്മൾ ഇതൊന്നും കാണാത്തത് കൊണ്ട് നമുക്ക് എന്തോ ഒരു ഫീൽ ചെയ്യക്കം പോലെ ഒന്നും മനസ്സിലാവുന്നില്ല, ആരാന്ന് അറിയത്തില്ല, ഒന്നുമില്ല. പിന്നെ എനിക്ക് ഈ സിനിമയോട് വലിയ കമ്പമില്ല. പിന്നെ നമ്മുടെ വീട്ടിൽ പറഞ്ഞ നമ്മളെ അന്നത്തെ കാലം ഒന്നും കൊണ്ടുപോകത്തില്ല. അങ്ങനെ നമ്മള് കരഞ്ഞും വിളിച്ചുമൊക്കെ ഈ വള്ളംകളി ഒന്ന് വന്ന് കാണും, അങ്ങനെയുള്ള. പിന്നെ ചെറുപ്പം മുതൽ ഈ റേഡിയോ ഉണ്ട്, റേഡിയോ ഉണ്ടായതുകൊണ്ട് ആ റേഡിയോയിലുള്ള പരിപാടി അല്ലാതെ ഇപ്പോഴും നമ്മൾ ആസ്വദിക്കുന്ന ആ റേഡിയോ പരിപാടിയാണ്. ഇപ്പോഴും TV ഒന്നും ഞാൻ കാണത്തില്ല അങ്ങനെ. പിന്നെ കാണുമെന്നല്ല, ഇല്ല, കോടീശ്വരം പരിപാടി ഉണ്ടെങ്കിൽ ഞാൻ അത് കണ്ടിട്ട് അതിനകത്ത് ഈ PSC കാര്യങ്ങളൊക്കെ വരും.
0: എന്തായാലും സിനിമ ഈ അടുത്തൊന്നും കണ്ടിട്ടില്ല എന്നല്ലേ പറഞ്ഞത്? അടുത്തുള്ള ഫ്രണ്ട്സ് എല്ലാവരോടും ഞാൻ പറഞ്ഞോട്ടെ അമ്മേ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. അപ്പൊ എന്തായാലും അമ്മ ഈ അടുത്ത് അല്ലെങ്കിൽ ഈ ഒരാഴ്ചയെ തന്നെ പോയി സിനിമ കാണണം.
3: എനിക്ക് അതിനോടൊരു കമ്പമില്ല. ആ നേരത്തെ ഞാൻ ഇവിടെ ഇരുന്ന് എന്റെ റേഡിയോയുടെ പരിപാടി
0: ഒരു സിനിമ കാണാനുള്ള ക്ഷമയില്ല. അങ്ങനെ പറയൂ,
3: ക്ഷമയില്ല എനിക്ക്. ഇതാകുമ്പോ വലിയ ക്ഷമയോടെ നമ്മൾ കാത്തിരുന്ന് കേക്കും കാണും. എനിക്ക് ആരായിരുന്നത് കേറിയത് പരിപാടികളെ കണ്ട്
0: ഞാൻ പറയട്ടെ, സിനിമ കാണുന്ന സമയത്ത് എപ്പോഴും അതിനകത്തോട് തന്നെ നോക്കിക്കൊണ്ടിരിക്കണം, റേഡിയോ കേട്ടോണ്ട് ബാക്കി കാര്യങ്ങൾ നടക്കും.
3: പണ്ടൊക്കെ
0: പറഞ്ഞോ അമ്മേ, പറഞ്ഞോ.
3: പണ്ടൊക്കെ നമ്മളിന്റെ മംഗളവും മനോഹരത്തെയും വായിക്കുമ്പോ അവസാനം വരുമ്പോ ഒരു ആവേശമുള്ള ഭാഗം വരുമ്പോ അതങ്ങ് തീരും. അടുത്ത ആഴ്ച കാത്തിരിക്കുക, അതിനായോ ഇതിന്റെ ബാക്കി ഭാഗം കേൾക്കണ്ട, വായിക്കണ്ട എന്നുള്ള ചിന്തയിലായിരിക്കും. ആദ്യം അന്നേരം വായിക്കാൻ തുടങ്ങുമ്പോ ഒരു സംഭവമായിട്ട് തോന്നത്തില്ല, വായിച്ച് അവസാനം വരുമ്പോ വീണ്ടും ഒരു ആവേശം കൊള്ളിക്കുക എന്നതുപോലെയാണ് എനിക്ക് റേഡിയോ തോന്നുന്നത്.
0: വീണ്ടും വീണ്ടും കേൾക്കാനുള്ള എന്തൊക്കെയോ ഇങ്ങനെ ഉണ്ടല്ലേ.
3: പിന്നെ വലിയ ആവേശമാണ് എനിക്ക്, എല്ലാതൊന്നും ഇല്ല. മറ്റേ അത് വാർത്ത കാണും TV, അതെനിക്ക് വലിയ ഇഷ്ടമാണ്.
0: ഓക്കെ അമ്മേ, അപ്പൊ എന്തായാലും എൻ്റെ 91.2 കൂടെ ചേരും. ഓണത്തിന് ഉഷാറായിട്ടുള്ള പരിപാടികളായിട്ട് ഞങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. അപ്പൊ അടിച്ചു പൊളിക്കാം, നമുക്ക്
3: അടിച്ചു പൊളിക്കാം.
0: ഓക്കെ,
3: പാട്ട് കേൾക്കാം.
0: അതെ അതെ, ശരി അമ്മേ, വിളിച്ചത് ഒരുപാട് സന്തോഷം. വിജയമ്മയായിരുന്നു നമ്മളെ
3: വിളിച്ചിട്ടുണ്ടായിരുന്നത്.
0: സുഖമായിട്ടിരിക്കുന്നു അമ്മേ. അപ്പൊ അമ്മ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അമ്മ ആദ്യമായി കണ്ട മൂവി ഗോഡ് ഫാദർ ആണ്. അമ്മയ്ക്ക് സിനിമ കാണണം. ഞാൻ വിചാരിച്ചു അമ്മയ്ക്ക് ഒത്തിരി ഇഷ്ടമായിരിക്കും പോകാൻ, പക്ഷെ അമ്മയ്ക്ക് അല്ലാത്ത റേഡിയോ കേൾക്കുന്ന കാര്യങ്ങളോടും സന്തോഷം. റേഡിയോ കേൾക്കാനാണ് ഇഷ്ടമെന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷമുള്ള കാര്യമാണ്. അപ്പോ എന്താണ് നിങ്ങളുടെ ആദ്യത്തെ തിയേറ്റർ എക്സ്പീരിയൻസ്? ഇതൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. നമ്പർ 9544700912 എന്ന നമ്പറിലേക്ക്. ഇപ്പോൾ ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് മോഹൻ കുഞ്ചാക്കോ ചേട്ടനും ഇപ്പോൾ വിജയമാമയൊക്കെ ഇഷ്ടമല്ല, ഇനിയൊന്ന് സിനിമ കാണാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ്. എന്നാൽ ഇഷ്ടമുണ്ട്, സാഹചര്യം കൊണ്ട് പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സമയം ഇല്ല ഇല്ല എന്ന് പറഞ്ഞിട്ട് മാറ്റി വയ്ക്കരുത്. ഉറപ്പായിട്ടും നിങ്ങൾ ഒരു മൂവിക്ക് വേണ്ടിയിട്ട് 2-3 മണിക്കൂർ ആ ഒരു സമയം നമ്മളിലിരിക്കുന്ന സമയമാണ് കേട്ടോ, ശ്രദ്ധിച്ച് അങ്ങനെ ഇരിക്കുന്ന സമയമാണ്. അപ്പോൾ പോകണം, നമുക്ക് ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വേഗം തിരികെ എത്താം. സ്റ്റേ ട്യൂൺ 91.2 എൻ്റെ റേഡിയോ.

0: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
1: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
0: ഏവർക്കും സ്വാഗതം.
1: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
0: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
2: ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു പി എസ് ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ വേണ്ടാത്ത എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ. കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
3: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി.
4: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
5: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
4: അപ്പൊ പഴയ ചോയ്സോ?
5: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
4: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
5: പിന്നെ വേറൊരു കാര്യം ഉണ്ടിടും, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
4: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
5: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
4: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജെ മോൾ, കരുനാഗപ്പള്ളി.
6: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
7: ജനങ്ങളുടെ വിശ്വാസ്യത നേടിയ 34 വർഷങ്ങളുടെ പാരമ്പര്യവുമായി കുറുപ്പ് ഡോക്ടറുടെ ആശുപത്രി RCPM ഹോസ്പിറ്റൽ, ചങ്ങൻകുളങ്ങര. ഡോക്ടർ നാരായണ കുറുപ്പിന്റെ നേതൃത്വത്തിൽ മറ്റ് പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെയും സേവനത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഗൈനക്കോളജി വിഭാഗം, ഒപ്പം നൂതന സംവിധാനങ്ങളോടെ ജനറൽ മെഡിസിൻ, പീഡിയാട്രിക്സ്, നിയോനെറ്റോളജി, സൈക്യാട്രി വിഭാഗങ്ങളും, കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ലാബ്, ഫാർമസി, ബ്ലഡ് സ്റ്റോറേജ് സൗകര്യം. RCPM ഹോസ്പിറ്റൽ. കോൺടാക്ട് 8547025367.
8: അറിഞ്ഞില്ലേ രശ്മി, ത്രില്ലോണം. രശ്മി ഹാപ്പി ഹോമിൽ ഫർണിച്ചർ, ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ്, സ്മാർട്ട് ഫോണുകൾ, ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ എന്നിവയ്ക്ക് മെഗാ ഓഫറുകൾ. ഓഫറുകൾ മാത്രമല്ല, 10 കോടി രൂപയുടെ ആകർഷകമായ സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു. സമ്മാനങ്ങളുടെ ഓണം രശ്മി ഹാപ്പി ഹോംസിനൊപ്പം. രശ്മി ഹാപ്പി ഹോംസ്, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൾ.

0: യെസ് വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു റേഡിയോ 91.2. ഇത് ഓണാട്ട് ഒരു പാസഞ്ചർ ആണ് കൂടെ ഉള്ളത്. നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ ആദ്യമായിട്ട് പോയി കണ്ട മൂവി തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ നിങ്ങളുടെ കസിൻസിൻ്റെ കൂടെ ആവാം, അച്ഛൻ്റെ കൂടെ ആയിരിക്കാം, അമ്മയുടെ കൂടെ ആയിരിക്കാം, ബോയ് ഫ്രണ്ടിൻ്റെ കൂടെ ആയിരിക്കാം, ഗേൾ ഫ്രണ്ടിൻ്റെ കൂടെ ആയിരിക്കാം, ഫ്രണ്ട്സിൻ്റെ കൂടെ ആയിരിക്കാം, എന്താണെങ്കിലും ആദ്യത്തെ ഒരു മൂവി എക്സ്പീരിയൻസ് നല്ലൊരു രസമുള്ള, എപ്പോഴും ഓർക്കാൻ പറ്റുന്ന നല്ലൊരു ഓർമ്മയായിരിക്കാം. നമുക്ക് അടുത്തൊരു പാസഞ്ചർ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ആരാണെന്ന് നോക്കാം. ഗുഡ് മോർണിംഗ്.
1: പ്രതീക്ഷയല്ലേ, ചോദ്യം ഒന്നും ഉണ്ടെങ്കിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യണമെന്ന് ഏറ്റവും വലിയ ആഗ്രഹം. ആ ശബ്ദം കേൾക്കുമ്പോഴേ നമ്മൾ എവിടെ നിന്നാലും ആ ഒരു ശബ്ദം കേൾക്കുമ്പോ നമുക്ക് ഓടി ചോദ്യം അടുത്തേക്ക് വരാൻ തോന്നും.
0: ആണോ?
1: അതാണ് ആ ബന്ധം,
0: അതാണ് ആ സ്നേഹം. സ്നേഹം,
1: സ്നേഹബന്ധം. ആ ബന്ധം എന്ന് പറയുമ്പോ അതിനകത്തെല്ലാം വരുന്നു. സ്നേഹം നിറഞ്ഞ തുളുമ്പി നിൽക്കുന്ന ഒരു റോസാപ്പൂവിന്റെ മനോഹരമായ ഒരു ചിരിയും തേൻ പോലെ മധുരമുള്ള സ്വരവും എല്ലാ പ്രേക്ഷകരെയും പിടിച്ചിരുത്തുന്ന കുട്ടി, അമ്മയ്ക്കൊരു സലൂട്ട്. എനിക്ക് അമ്മയെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇങ്ങനെ ഒരു മകളെ അമ്മയ്ക്ക് കൊടുത്ത ദൈവത്തിന് ഒരുപാട് നന്ദി പറയുക കേട്ടോ.
0: നല്ലതാ, നല്ലതാ.
1: അമ്മ പറയ, ഈ ശ്രോതാവിന്ന് പുകഴ്ത്തുന്ന എന്റെ മോളെ കുറിച്ച് എന്റെ വീട്ടിൽ വരുമ്പോ എല്ലാ കാര്യങ്ങളും അറിയാം.
0: വീട്ടിൽ വരുമ്പോഴേ യഥാർത്ഥ രൂപം അറിയത്തോള്. ഓക്കെ, അപ്പോ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ആദ്യമായി കണ്ട ആ ഒരു മൂവിയെ പറ്റി പറയാം.
1: ആദ്യമായി കണ്ട മൂവിയെ കുറിച്ച് പറയുകയാണെങ്കിൽ, എനിക്കൊരു 10 വയസ്സുള്ള സമയത്ത് എന്റെ വീട് കൊല്ലം മടങ്ങടയിലാണ്.
0: നമുക്കൊരു കഥ പോലെ പറഞ്ഞാലോ?
1: ആ കഥ പറയാം. ജംഗ്ഷൻ
0: തിയേറ്ററിലെ
1: ജൂപ്പിറ്റർ സിനിമ, ജൂപ്പിറ്റർ തിയേറ്റർ എന്ന് പറഞ്ഞ തിയേറ്റർ ഉണ്ട്. അത് നമ്മളെ മുകേഷ് സാറിന്റെ ആണെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല കറക്റ്റ്. എനിക്ക് അത്ര അറിവല്ലേ ഉള്ളു 10 വയസ്സുള്ള സമയത്ത്. അപ്പൊ ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിന്റെ അടുത്ത് 2-3 സ്റ്റെപ്പ് വെച്ചാൽ ഈ തിയേറ്ററിൽ വരെ. അപ്പൊ എന്നെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ചിരിപ്പിച്ച ഒരു സിനിമയുണ്ട് ഫ്രണ്ട്സ്. ഫ്രണ്ട്സും പിന്നെ കുറേ സിനിമയുണ്ട്. ഫ്രണ്ട്സും ചെറിയ ചിരിച്ചിട്ട് ഒരുപാട് വരുന്ന ഒരു സിനിമ. പക്ഷെ എന്നെ ഏറ്റവും കൂടുതൽ കരയിപ്പിച്ച 2 സിനിമയുണ്ട്, താളവട്ടം, ചിത്ര യാത്ര, ന്യൂഡൽഹി. അതൊക്കെ നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും എന്ന് വെച്ചാൽ അതേപോലെ സിനിമ ഇനി ഇല്ലെന്നാ പറയുന്നത്. എന്നുവെച്ചാൽ അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി സിനിമയായിരുന്നു.
0: അതെ,
1: നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്ര യുഗങ്ങൾ ചെന്നാലും നമ്മുടെ ഓർമ്മയിൽ ആ പാട്ടൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഓടിയെത്തും. മമ്മൂട്ടി സാറിന്റെയും മോഹൻലാൽ സാറിന്റെയും ഒക്കെ ആ അഭിനയം ഒരു ഭയങ്കര, അത് ഇനി എത്ര നമുക്ക് പറഞ്ഞാലും അത് മതിയാവില്ല. അതുപോലെ ഫ്രണ്ട്സ് സിനിമയ്ക്കകത്ത് നമ്മളെ ശ്രീനിവാസൻ സാറ് കാണിക്ക തമാശ, താന്റെ മുഖം ഇപ്പോഴും അത് പറയുമ്പോഴും നമ്മുടെ മുമ്പിൽ നിൽക്കുന്നതായിട്ടാണ് നമുക്ക് തോന്നുന്നത്.
0: അതെ, തീർച്ചയായിട്ടും.
1: പിന്നെ അവരൊക്കെ എത്രയും നല്ല അഭിനേതാക്കളായിരുന്നു, എത്ര നല്ല ഒരു
0: കഥയാണ്. നീ തിയേറ്ററിൽ പോയി ഫസ്റ്റ് മൂവി കണ്ടു, അതിനുശേഷം മൂവി കണ്ട് പുറത്തിറങ്ങിയപ്പോൾ ഉള്ള ആ ഒരു നിമിഷം ആദ്യമായി കാണുകയാണ്. അപ്പോ എന്താണ് കുറെ നേരത്തേക്ക് ആ മൂവിയുടെ ഒരു ഒരു ഫീലിങ്സ് മനസ്സിൽ ഇങ്ങനെ?
1: ഹലോ,
0: പറഞ്ഞു പറഞ്ഞു.
1: അപ്പൊ നമ്മുടെ ഞാനത് കണ്ടപ്പോ ഒരുപാട് അങ്ങ് സന്തോഷിച്ചു, ഒത്തിരി അങ്ങ് സന്തോഷമായിരുന്നു. ഈ ഫ്രണ്ട് സിനിമ എനിക്ക് ഞാനാണെങ്കിൽ ഒത്തിരി വട്ടം കണ്ട് കണ്ടാലും എനിക്ക് മതിയായിരിക്കില്ല. പക്ഷെ ചിത്രം അതേപോലെ തന്നെ. പിന്നെ ഞാൻ അത്രയും വളർന്ന് എന്റെ യുവനമൊക്കെ കഴിഞ്ഞ്, എന്റെ ഹസ്ബൻഡ് യുവനത്തിൽ തന്നെ എന്റെ വിവാഹം കഴിഞ്ഞു, എന്റെ ഹസ്ബൻഡ് കൂടെ വന്നിട്ട് 22 വർഷം കഴിഞ്ഞു. പിന്നെ സിനിമ എന്തെന്ന് അറിഞ്ഞിട്ടേ ഇല്ല, തിയേറ്ററിൽ പോയിട്ടില്ല. എന്റെ ഹസ്ബൻഡ് സിനിമ തിയേറ്ററിൽ കൊണ്ടുപോകാത്ത ഒരാളാണ്.
0: അത്ര ഇഷ്ടമല്ല ആൾക്ക്, ബാക്കി എല്ലാം ഓക്കെ.
1: ബാക്കി എല്ലാം ഓക്കെ, തിയേറ്ററിനോട് കക്ഷിക്ക് വലിയ ഒരു ഇതില്ല. ബാക്കി ഓക്കെ, അത് കുഴപ്പമില്ല. അത് എനിക്ക്, ഞാൻ അതിനെ സന്തോഷിക്കുന്നു, അതിലൊന്നും എനിക്ക് വലിയ കാര്യമില്ല. പക്ഷെ അത്രയും നാൾ എനിക്ക് ജീവിച്ചല്ലോ സന്തോഷം, ഒത്തിരി സന്തോഷങ്ങൾ തന്നില്ലേ?
0: അതെ അതെ, തീർച്ചയായിട്ടും.
1: ഒരുപാട് നന്മകൾ തന്ന്, സന്തോഷം തന്ന്, ഒരുപാട് കാര്യങ്ങൾ.
0: നമുക്ക് നമ്മള് എപ്പോഴും, മനുഷ്യന്മാർ എപ്പോഴും പഠിക്കേണ്ട ഒരു കാര്യം, നമുക്കിപ്പോ ഏതെങ്കിലും ഒരു വ്യക്തിയോടോ ആരോടെങ്കിലോ ഭയങ്കരമായ ദേഷ്യം തോന്നുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് നമ്മളെ ഒന്ന് മനസ്സുകൊണ്ട് നിർത്തിയിട്ട് അവർ ചെയ്ത ഒരു 10 നല്ല കാര്യങ്ങൾ ഓർത്തെടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പല പ്രശ്നങ്ങൾക്കും പരിഹാരമായി മാറും.
1: തീർച്ചയായിട്ടും, ഏതൊരു മനുഷ്യനും നന്മയുണ്ട്.
0: അതെ,
1: എല്ലാ മനുഷ്യനും നന്മയുണ്ട്. നമ്മൾ ചുമ്മാ കൊലപാതകിയുടെ മനസ്സിൽ പോലും നന്മയുണ്ടെന്നാണ് ഈശ്വരൻ പറയുന്നത്. എന്നുവെച്ചാൽ അവൻ എത്ര ദുഷ്ടത്തരം കാണിച്ചാലും ഒരു സമയത്ത് അവനൊരു നന്മ ചെയ്തിരിക്കും, അതിനൊരു പ്രതിഫലം ഈശ്വരൻ അവന് കൊടുത്തിരിക്കും. നമ്മൾ ഒത്തിരി ദ്രോഹങ്ങൾ ചെയ്താലും ആ ഒരു നന്മ കൊണ്ട് നമ്മുടെ ജീവിതം വിജയിക്കുക എന്നാണ്.
0: തീർച്ചയായിട്ടും. അപ്പൊ ശശി വിളിച്ചത് ഒരുപാട് സന്തോഷം. നമ്മള് സിനിമ എക്സ്പീരിയൻസ് ഒക്കെ
1: സന്തോഷം സന്തോഷം. അപ്പൊ ഗോഡ് ബ്ലസ് യു ഫാമിലി, റേഡിയോയിലുള്ള എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നല്ലതായിരിക്കട്ടെ ഇന്നത്തെ ദിവസം.
0: താങ്ക് യു, ഇത്രയ്ക്ക് നല്ലൊരു ദിവസമായിരിക്കട്ടെ.
1: ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു.
0: അപ്പോ നമ്മുടെ റസിനത്തെ ആയിരുന്നു നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മള് ആദ്യമായി കണ്ട മൂവിയുടെ എക്സ്പീരിയൻസ് ഒക്കെ പറഞ്ഞു. അതിൽ ചേച്ചി കുറച്ച് സിനിമയുടെ പേര്, ചിത്രം, താളവട്ടം, വന്ദനം, ഡൽഹി, അങ്ങനെ കുറെ മൂവികളുടെ പേര് പറഞ്ഞു. പെട്ടെന്ന് മനസ്സിലേക്ക് ഓർമ്മ വന്നത് ഈ ലാലേട്ടൻ മൂവീസ് ആയിട്ടുള്ള ചിത്രം, താളവട്ടം, വന്ദനം, അതിലൊക്കെ കുറെ ലാലാ ഇങ്ങനെ കൊറേ ഞാൻ പാടി കൊളവാക്കുന്നില്ല. ഇങ്ങനെ നമ്മൾ ഒരു മൂവി കണ്ട് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത്, ഇതൊക്കെ ടി വിയിൽ മാത്രം ഞാൻ കണ്ടിട്ടുള്ള മൂവീസ് ആണ്, പക്ഷെ എന്നാലും ഞാൻ പറയാണ്, ഒരു സിനിമ കണ്ടതിന് ശേഷം നമ്മളെ എന്തൊക്കെയോ സങ്കടങ്ങൾ പിടിച്ചു വെക്കുക, ആകാശദൂത് കണ്ടിറങ്ങി കുറെ ദിവസത്തേക്ക് നെഞ്ചു പൊട്ടിച്ചാവുക, അതും മൂവിയിൽ ഇതുപോലെ വെക്കേഷനിലൊക്കെ മൂവി ടൈമിൽ കാണുന്ന സിനിമകളാണ്. പക്ഷെ ഒരു സിനിമ മണിച്ചിത്ര താഴെ കണ്ടതിന് ശേഷം കുറേ നേരം ചിലങ്കയുടെ സൗണ്ട് കണ്ട ഒരു ഫീലിങ്സ്, ബാഹുബലി കണ്ടതിന് ശേഷം ഭയങ്കര ശക്തരാണോ നമ്മളെന്ന് തോന്നിപ്പോകുന്ന അവസ്ഥ, ഒരു മൂവിക്ക് നമ്മളുടെ കുറേ നേരത്തേക്ക് നമുക്ക് ചിലപ്പോഴൊക്കെ നമ്മുടെ സ്കൂൾ ലൈഫ് കോളേജ് ലൈഫായിട്ട് കണക്ട് ചെയ്യുന്ന മൂവി, പ്രണയവുമായിട്ട് കണക്ട് ചെയ്യുന്ന മൂവി, അങ്ങനെ എന്തൊക്കെയോ മനുഷ്യ ജീവിതവുമായിട്ട് ഇങ്ങനെ ചേർന്ന് നിൽക്കുന്ന എന്തൊക്കെയോ മൂവിക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ കാണുന്ന കുറേ നേരം, ഒരു സിനിമയുടെ വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ടതിന് ശേഷവും കുറേ നേരം അതിലെ കഥയും കഥാപാത്രങ്ങളും നമ്മുടെ കൂടെ ഇറങ്ങി വരുമ്പോഴാണ് അതൊരു ഒരു സംവിധായകനാണെങ്കിൽ ഒരു ടീമിനാണെങ്കിൽ എപ്പോഴും ഒരു വിജയം എന്ന് പറയാൻ കഴിയുക. നമുക്ക് അടുത്തൊരു പാസഞ്ചർ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ആരാണെന്ന് നോക്കാം. ഗുഡ് മോർണിംഗ്. ഹലോ, ദേ വന്നു ദാ പോയി. വിളിക്കുന്ന ശ്രോതാക്കൾ ദയവായിട്ടൊന്ന് ശ്രദ്ധിക്കുക, ഫോൺ ലൗഡ് സ്പീക്കറിൽ ഇടാതെ ഇരിക്കാൻ പരമാവധി ശ്രദ്ധിക്കുക, പിന്നെ റേഡിയോയുടെ അടുത്ത് നിന്ന് സംസാരിക്കരുത്, റേഞ്ച് ഉണ്ടോ എന്ന് നോക്കുക. ഓക്കെ, ഓൺലൈനിൽ കേൾക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു കുറച്ച് സെക്കൻഡുകളുടെ ഒരു വ്യത്യാസം വരും, വിളിക്കുന്ന സമയം കുറച്ച് ലേറ്റായിട്ടായിരിക്കും നിങ്ങൾക്ക് ഓൺലൈനിൽ കിട്ടുക. നിങ്ങൾക്ക് ലോകത്ത് എവിടെയാണെങ്കിലും എൻ്റെ റേഡിയോ 91.2 ആസ്വദിക്കാം. ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്യൂ എൻ്റെ റേഡിയോ 91.2, അപ്പോൾ വരുന്ന പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ, ഇഷ്ടംപോലെ പാട്ടുകളൊക്കെ കേൾക്കൂ, കഥകളുമായി പാട്ടുകളുമായി ഞങ്ങൾ കൂടെ ഉണ്ട്. നമുക്ക് അടുത്തൊരു ശ്രോതാവ് കൂടി ദേ വന്നു ദാ പോയി റിങ് ചെയ്യുന്നുണ്ട്, ഒന്നുകൂടി ഒന്ന് ട്രൈ ചെയ്യാമോ. ഓക്കെ, നമുക്ക് വന്നിട്ടുള്ള കുറച്ച് മെസ്സേജുകളിലേക്ക് കൂടി പോകാം. സ്വാതി പറഞ്ഞതുപോലെ മൂവി കണ്ട എക്സ്പീരിയൻസ് ഒരുപാട് ഒരുപാടുണ്ട്, അതിലും എപ്പോഴും ആദ്യത്തെ മൂവി നമ്മൾ ഓർത്തിരിക്കും. ഞാൻ എൻ്റെ ഗേൾ ഫ്രണ്ടായിട്ട് പോയി കണ്ട മൂവിയാണ് അച്ഛൻ പിടിക്കുകയും ചെയ്തു. ഓക്കെ, ഇതൊക്കെ അടുത്തൊരു ആസഞ്ചറോടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ആരാണെന്നൊക്കെ. ഗുഡ് മോർണിംഗ്.
2: നമസ്കാരം, പാലക്കാട്.
0: ഓക്കെ, പാലക്കാട്ടുകാരോ, പറഞ്ഞോളൂ.
2: ഞാൻ ഡോറിൽ മഴ നനഞ്ഞ് നിൽക്കുക, ഉള്ളിൽ കേറാൻ സ്ഥലമില്ല.
0: ഓക്കെ ചേട്ടാ, പറഞ്ഞോളൂ. ആദ്യമായി കണ്ട ആ ഒരു സിനിമ, ആദ്യമായി കണ്ട നാൾ ഓർമ്മയില്ലേ? പറഞ്ഞോളൂ.
2: ഞാന് എനിക്ക് തോന്നുന്നത് മുത്തച്ഛന്റെ കൂടെ ഒരു പാലക്കാട് നമ്മുടെ കരകാട്ടുകാരൻ പറഞ്ഞ സിനിമ 88 എന്റെ ഓർമ്മ. കരകാട്ടുകാരൻ നമ്മുടെ രാമരാജിന്റെ മാങ്കുവിലെ പൂങ്കുവിലെ എന്നുള്ള,
0: പെട്ടെന്ന് മനസ്സിലോട്ട് പാട്ടിങ്ങനെ ഓടി വന്നു അത് പറഞ്ഞപ്പോ തന്നെ.
2: ആ സിനിമയാണെന്നാണ് എന്റെ ഓർമ്മ. അതിന് മുമ്പ് കണ്ടതായിട്ട് ഓർക്കുന്നില്ല, ഓർമ്മയും കിട്ടുന്നില്ല. മുത്തശ്ശന്റെ കൂടെ, മുത്തശ്ശൻ തമിഴ് സിനിമ കാണുന്ന ആളാണ്. അപ്പോ
0: അതിനുശേഷം ക്ലാസ് കട്ട് ചെയ്ത് കണ്ട ആ സിനിമയെ പറ്റി പറയാവോ?
2: ക്ലാസ് കട്ട് ചെയ്തത് ഗുരുമുട്ടനുണ്ട്, ഓർമ്മ കിട്ടുന്നില്ല. ഇതിന് തൊട്ട് മുന്നേ വെച്ച ഒരു പാട്ടില്ല, അത് എന്റെ റിംഗ്ടോൺ ആണ്, സുന്ദരി കണ്ണിലൊരു തേജ്.
0: ഓ, ഇളയരാജ എസ് ബി ബി ജാനകി അമ്മ മാജിക്ക് എത്ര കേട്ടാലും മതി, വരാത്ത ഭ്രാന്ത് പിടിപ്പിക്കുന്ന ഒരു
2: സോങ്ങാണ്. ഇതാ വെച്ചിരിക്കുന്നു ഈ സിനിമ കണ്ടത് ഓർക്കുന്നു. ക്ലാസ് കട്ടിയത് പോയി അന്ന് തല്ലി കിട്ടി, ഇതിനെ അത് റിലീസാ, അന്ന് ഒടുക്കത്തുള്ള ഇങ്ങനെ പാലക്കാട് ടൗണില്
0: ഈ സിനിമ
2: ചേട്ടന്റെ പാൻ്റെ കിട്ടറപ്പാണ്, കാരണം ടൗണല്ലേ. അത് അവിടെ കമ്പിയിലൊക്കെ പെട്ട് ഗേറ്റ് ചാടി വരുന്ന അതൊക്കെ കീറി വീട്ടിൽ വന്ന് അതിന് വേറെ കിട്ടി.
0: അതെ, എത്രയോ ഓർമ്മകളാണ് അല്ലേ. ഇങ്ങനെ മറക്കാതെ എപ്പോഴും നമ്മുടെ ചെറുപ്പകാലത്തെ കണക്ട് ചെയ്യുന്ന ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ്, സ്കൂൾ ക്ലാസ് കട്ട് ചെയ്യുക, സിനിമ, അങ്ങനെയൊക്കെ ഉള്ള ഒരു അനുഭവങ്ങള്. ഓക്കെ ചേട്ടാ, വിളിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ.
2: എല്ലാവർക്കും ഒരു ഹാപ്പി ഹെൽത്തി ഡേ എല്ലാവർക്കും.
0: താങ്ക് യു ചേട്ടോ, താങ്ക് യു. അപ്പോൾ പാലക്കാടെന്ന് കേൾക്കുമ്പോൾ, ശരിക്കും പാലക്കാടെന്ന് കേൾക്കുമ്പോൾ ഇപ്പോൾ രവിചേട്ടൻ്റെ അടുത്തൊക്കെ സംസാരിച്ചിട്ട് ആ അങ്ങോട്ടേക്ക് നമ്മുടെ ചേട്ടൻ അവിടെ ഉണ്ടല്ലോ എന്നുള്ളൊരു ഫീലിങ്സ് കൂടി നമുക്ക് വരും. ഒരു സ്ഥലത്തൊക്കെ പോയിട്ട് ഈ സ്ഥലം കേൾക്കും, ആ ഞങ്ങളുടെ ചേട്ടൻ്റെ നാടാ, അങ്ങനെ തോന്നാറുണ്ട്. നമ്മുടെ റേഡിയോ കണക്ട് ചെയ്യുന്ന കുറച്ച് നല്ല ബന്ധങ്ങളാണ് ഇതൊക്കെ എന്ന് പറയുന്നത്, എല്ലാ പല സ്ഥലങ്ങളിലായിട്ട്. ഒരു പക്ഷേ വിളിച്ചിട്ടുള്ളവരും വിളിക്കാത്തവരും ഒരുപാട് ദൂരങ്ങളിൽ ഇരുന്നൊക്കെ കേൾക്കുന്ന എത്രയോ ശ്രോതാക്കളാണ് നമുക്കുള്ളത്. നിങ്ങളാണ് ഞങ്ങളുടെ സ്ട്രെങ്ത്. നമുക്ക് അടുത്തൊരു പാസഞ്ചർ കൂടി വെയിറ്റ് ചെയ്യുന്നുണ്ട്, ആരാണെന്ന് നോക്കാം. ഗുഡ് മോർണിംഗ്.
3: ഗുഡ് മോർണിംഗ്. സ്വന്തം സ്വാതി, സ്വന്തം
0: എന്തോ, സ്വന്തം അമ്മേ, പറഞ്ഞോളൂ അമ്മേ. ആദ്യമായി
3: മോള് വിളിക്കുമ്പോ എനർജറ്റിക് കേട്ടോ.
0: സന്തോഷം അമ്മേ, സന്തോഷം. സന്തോഷം എന്നല്ലാതെ ഞാൻ എന്താണ് ഈ സ്നേഹത്തിന് മുന്നിൽ പറയുക?
3: പിന്നെ എനിക്കൊരു കാര്യം ഇവിടുത്തെ പറയാനുണ്ട്.
0: ഓക്കെ, പേഴ്സണൽ ആണെങ്കിൽ പറയരുതേ.
3: അതല്ലേ, അമ്മയ്ക്ക് ഇത്രയും 7 കൊണ്ട് പെൻഷൻ കിട്ടിക്കൊണ്ടിരുന്നതാണ്. ഇന്നിപ്പൊ ഈ മാസത്തെ പെൻഷൻ കിട്ടിയിട്ടില്ല. ബാങ്കിൽ ചെന്ന് അന്വേഷിച്ചപ്പോ വന്നേന്ന് പറഞ്ഞു, പക്ഷേ പോയി അന്വേഷിച്ചപ്പോ റിജക്ട് എന്ന് പറയുന്നത്. അതെന്തായിരിക്കും മക്കളെ?
0: ഓക്കെ, ഞാന് ഇത് നമുക്കൊരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് ഇതിന്റെ, ഞാൻ അതിട്ട് കണക്ട് ചെയ്ത്
3: പൊന്നുമോളെന്ന് വിളിച്ചിട്ട് പറയാം. എനിക്കും ഇല്ല, അച്ഛനും ഇല്ല.
0: അച്ഛനും ഇല്ല, കിട്ടിക്കൊണ്ടിരുന്നതാണോ?
3: കഴിഞ്ഞ മാസം വരെ കിട്ടിക്കൊണ്ടിരുന്ന. ഞങ്ങൾക്ക് ആമക്കളില്ല, സ്വന്തമായിട്ട് സ്ഥലമില്ല.
0: അമ്മ ഇപ്പൊ മസ്റ്ററിംഗ് നടക്കുന്ന ഒരു സമയമാണ്.
3: മസ്റ്ററിംഗ് ചെയ്യാൻ പറ്റുന്നില്ലെന്ന് അവര് പറഞ്ഞു.
0: ചെയ്യാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞു. ഓക്കെ, എനിക്ക് ആ ഒരു ഡീറ്റെയിൽസ് ഒന്ന് വാട്സപ്പിൽ ഇട്ടേക്കണേ.
3: ഏത് ഡീറ്റെയിൽസ് ഇടണം?
0: പേര്, ഫുൾ അഡ്രസ്സും കാര്യങ്ങളും ഒക്കെ. എന്തായാലും
3: അമ്മയുടെ ആധാർ കാർഡ് മോളെ വാട്സപ്പിൽ ഇട്ടാ മതിയോ?
0: ഇട്ടാ മതി, ഞാനൊന്ന് അന്വേഷിക്കട്ടെ.
3: എന്നിട്ട് അമ്മയെ വിളിക്കോ? മക്കള്
0: ഞാൻ വിളിക്കാം, വിളിക്കാം.
3: അമ്മയ്ക്ക് വേറെ ആരെയും അറിയാത്തതുകൊണ്ടാണ്.
0: ഓക്കെ ഓക്കെ ഓക്കെ. എന്തായാലും ഇപ്പോ മസ്റ്ററിംഗ് നടക്കുകയാണെന്നുള്ളൊരു ഒരു രണ്ടു മൂന്ന് മാസ കാലയളവിൽ
3: മസ്റ്ററിംഗ്. സെപ്റ്റംബർ 30 വരെ മസ്റ്ററിംഗ് ഉണ്ട്.
0: ആ എന്താണെന്ന് നമുക്ക് അന്വേഷിക്കാം. ഒക്കെ നമുക്ക് വിഷയത്തിലേക്ക് വരാമേ. എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അമ്മ എന്തായാലും വിളിക്കാം.
3: മക്കളും മറക്കല്ലേ മോളെ?
0: ഇല്ല ഇല്ല, മറക്കില്ല കേട്ടോ.
3: ഇനിയിപ്പോ ഓണം ഒക്കെ വരും, നമുക്ക് വേറെ ആമ്പിള്ളാരൊന്നും ഇല്ല, ജോലി ചെയ്തോണ്ട് വരാം. ഈ ഒരു വരുമാനം മാത്രമേ ഉള്ളൂ, അച്ഛൻ സുഖമല്ലാതിരിക്കല്ലേ.
0: അമ്മ പേരും ഡീറ്റെയിൽസും എനിക്ക് വാട്സപ്പിൽ ഇട്ടാ മതി, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. എന്താണ് പ്രശ്നം ഒന്ന് നോക്കട്ടെ.
3: ആദ്യമായിട്ട് കണ്ട സിനിമ എനിക്ക് ഓർമ്മയുള്ളത് കുമാരസംഭവമാണ്. പിന്നെ അതിനു മുമ്പ് നമ്മള് പാടുന്ന പുഴ, പിന്നെ സ്നാപക യോഹന്നാൻ, അങ്ങനെ ഒരുപാട് സിനിമകളെ കുറിച്ച് ഓർമ്മയുണ്ട് കേട്ടോ. പക്ഷെ എനിക്ക് ഏറ്റവും മനസ്സിൽ തങ്ങി നിൽക്കുന്നത് കുമാരസംഭവമാണ്.
0: മനസ്സിൽ
3: പാട്ടും ആ പാട്ടും ഗംഗേ പറയൂ ിൽ ശൃംഗമേ
0: പറയൂ. എൻ പി എസ് പടമയ്യ പാടാൻ പാടാൻ മനസ്സിന്റെ ഒരു കരുത്തുണ്ടല്ലോ. ഞാനും പാടാൻ നോക്കി, പറ്റി എത്തുന്നില്ല. എത്താതെ കിടന്ന് വെള്ളത്തിൽ കിടന്നാണോ?
3: പത്മിനിയും അഭിനയിച്ചത്.
0: അതെ, ഈ പാട്ട് ഞാൻ എന്റെ അമ്മ എപ്പോഴും പാടിപ്പാടിയാണ് എനിക്ക് വരികൾ അറിയാം. ഇപ്പൊ എന്റെ അനിയത്തിയുടെ കുഞ്ഞു പാട്ട് പാടിക്കൊണ്ട് നടക്കുന്നുള്ളതാണ്.
3: എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടാണ്. ഞാൻ നല്ലപോലെ പാടും ചെയ്യുമായിരുന്നു.
0: ഇപ്പൊ തൊണ്ടയ്ക്ക് എന്ത് പറ്റി കുട്ടാ?
3: തൊണ്ടയ്ക്ക് ഒരു സീറ്റുണ്ട്.
0: ഓക്കെ, അപ്പൊ നമ്മുടെ സമയം കഴിഞ്ഞു കേട്ടോ. ഇന്നത്തെ
3: മക്കള് ഇത് എന്റെ പൊന്നു മോളിതൊന്ന്.
0: ഓക്കെ ഓക്കെ, ഞാൻ
3: അമ്മ വിളിക്കണേ.
0: ഓക്കെ അമ്മ, ഞാൻ വിളിക്കാം കേട്ടോ.
3: ശരി അമ്മ, ഇട്ടേ
0: എന്റെ വാട്സപ്പിലോട്ടോ. ഓക്കെ, അപ്പോ വിളിക്കേണ്ട നമ്പർ ഇതാണ്. യോ, സമയം കഴിഞ്ഞ കാര്യം അങ്ങ് മറന്നുപോയി. സ്റ്റേഷൻ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 കഴിഞ്ഞ് 25 ആയിട്ടുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ കാര്യമൊക്കെ പറഞ്ഞു, നമ്മുടെ ഫസ്റ്റ് മൂവി എക്സ്പീരിയൻസ് ഒക്കെ പറഞ്ഞിങ്ങനെ വന്നപ്പോഴേക്കും സമയം എന്താ പോയി. ബസ് നമുക്കറിയാമല്ലോ, ബസ് റൂട്ടിൽ ലേറ്റായിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ബസ്സുകാർ തമ്മിലുണ്ടാകുന്ന അടി നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. തൽക്കാലം ഞാൻ പോകുന്നു. എല്ലാവർക്കും സന്തോഷമുള്ള ഒരു ദിവസം ആശംസിക്കുന്നു. ഒരുപാട് കാര്യങ്ങൾ നമുക്കായിട്ട് ചെയ്യാനുണ്ട്. നിങ്ങളെ കാത്തിരിക്കുന്നവരെ നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത്. നിങ്ങളെ സ്നേഹിക്കുന്നവരെ തിരിച്ച് സ്നേഹിക്കാനും നിങ്ങൾ തിരയുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളെ തിരയുന്നവരുടെ കൂടെ നടക്കാൻ നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കുക. അപ്പോൾ ലൈഫിനെപ്പോഴും ഭയങ്കര ഹാപ്പി ആയിരിക്കും. ഭയങ്കര നമുക്ക് എന്താ പറയുക, എപ്പോഴും നമ്മൾ ഒന്നിൻ്റെ പുറകെ പോവാതെ നമ്മളെ തേടി വരുന്നവരെ ചേർത്തങ്ങോട് പിടിച്ചേക്കണം. ഓക്കെ, അപ്പോൾ നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ പോകുന്നു. നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് നിങ്ങളുടെ സ്വന്തം സ്വാതി സ്റ്റേറ്റ് 91.2 എൻ്റെ റേഡിയോ. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: ഹരമിളകും മൃഗമദലയമായി.
1: കൊല്ലമിനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
2: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
1: ഏവർക്കും സ്വാഗതം.
2: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
1: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം. റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
3: കെഎംസി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
4: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
5: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
6: അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻഎച്ച്, കരുനാഗപ്പള്ളി.
7: ചിന്തയും പാട്ടുകളുമായി കേൾക്കൂ എൻ റേഡിയോ 91.2.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ നെഫ്രോളജി വിഭാഗത്തിൽ 24 മണിക്കൂർ എമർജൻസി ഡയാലിസിസ് യൂണിറ്റും വിട്ടുമാറാത്ത തീവ്ര കിഡ്നി പ്രശ്നങ്ങൾക്ക് ലോകോത്തര ചികിത്സയും.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
3: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
2: അപ്പൊ പഴയ ചോയ്സോ?
3: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
2: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
3: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
2: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
3: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
2: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
4: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
5: ഹൃദയാരോഗ്യ രംഗത്ത് തെക്കൻ കേരളത്തിന് പുതിയ കരുത്തു പകരാൻ ഓച്ചിറ RCPM ഹോസ്പിറ്റലും. ഇന്റർവെൻഷനൽ കാർഡിയോളജി, 24/7 കാഷ്വാലിറ്റി, എമർജൻസി മെഡിസിൻ, പൾമനോളജി, ENT, ഡെന്റൽ തുടങ്ങിയ സങ്കീർണമായ ചികിത്സാ സേവനങ്ങളും. RCPM ഹോസ്പിറ്റൽ ഓച്ചിറ, കോൺടാക്ട് 6238074391.
4: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, രശ്മി ഹാപ്പി ഹോമിൽ നിന്നും പുറപ്പെടുന്ന ത്രില്ലോണ മെഗാ ഓഫറിലൂടെ ഇപ്പോൾ സ്വന്തമാക്കാം 10 കോടി രൂപയുടെ സമ്മാനങ്ങളും മിതമായ നിരക്കിൽ ലോകോത്തര ഉൽപ്പന്നങ്ങളും. അതെ, ഈ ഓഫർ ഈ ഓണക്കാലത്ത് മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ത്രില്ലോണം യാത്ര അടിപൊളിയായി ആഘോഷിക്കൂ രശ്മി ഹാപ്പി ഹോംസിനൊപ്പം. രശ്മി ഹാപ്പി ഹോംസ്, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.

0: കൊല്ലമിനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
1: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
0: ഏവർക്കും സ്വാഗതം.
1: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാരുകസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
0: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
2: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
3: വെറുതെ ജിമ്മി പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
4: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
5: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
6: ആഘോഷമാക്കാം ഓരോ നിമിഷവും. കേൾക്കൂ റേഡിയോ 91.2.

ഹായ് ഹലോ, ഗുഡ് മോർണിംഗ്. എന്റെ റേഡിയോ 91.2 സിനിമാ ടാക്കീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഗോപികയാണ് കൂടെയുള്ളത് പുതുപുത്തൻ സിനിമാ വാർത്തകളും വിശേഷങ്ങളുമായി. മലയാളികൾക്ക് മോഹൻലാൽ സിനിമകൾ റിലീസിനെത്താത്ത ഒരു ഓണക്കാലം വളരെ വിരളമായിരുന്നു അല്ലേ? സിനിമ ആരാധകരുടെ മനസ്സിൽ ഇടം നേടുന്ന കഥാപാത്രങ്ങളുമായാണ് എക്കാലത്തും എല്ലാ ഓണക്കാലത്തും മോഹൻലാൽ എത്തിയിരുന്നത്. 2025 ഹൃദയപൂർവ്വം എന്ന സത്യനാന്തിക്കാട് ചിത്രത്തിലൂടെയും ആ ശീലം മാറ്റമില്ലാതെ തുടർന്നു. എന്നാൽ ഇത്തവണ ഓണത്തിന്റെ ആ ഒരു മോഹൻലാൽ പതിവ് ഏറ്റെടുത്തിരിക്കുന്നത് താരപുത്രി വിസ്മയ മോഹൻലാലാണ്. തുടക്കം എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിൽ തുടക്കം കുറിക്കാനാണ് വിസ്മയ ഓണത്തിന് മുൻപേ എത്തുന്നത്. ഓണക്കാലം എന്നാൽ മലയാളികൾക്ക് അതുപോലെ മോഹൻലാലിന്റെ സിനിമകളുടെ ആഘോഷ കാലം കൂടിയാണ്. മോഹൻലാൽ ഇല്ലാത്ത ഒരു ഓണക്കാലം മലയാളിക്ക് സങ്കല്പിക്കാൻ പോലും ആകില്ല. 2026 ഓണത്തിന് മോഹൻലാലിന് പകരം മകൾ വിസ്മയ തന്റെ കന്നി ചിത്രവുമായി എത്തുമ്പോൾ മോഹൻലാലിനെ പോലെ മകളും ഹിറ്റ് ഒരുക്കുമോ എന്നതാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ അതിഥി താരമായി മോഹൻലാലും എത്തുന്നുണ്ട്. നായികയായി വിസ്മയ എത്തുന്ന ചിത്രത്തിലെ മോഹൻലാൽ സാന്നിധ്യം മാത്രം മതി ചിത്രം ഹിറ്റാകാനെന്ന് അവകാശപ്പെടുന്ന കടുത്ത ആരാധകരുമുണ്ട്. മരക്കാർ അറബിക്കടലിന്റെ സിംഹം എന്ന ചിത്രത്തിൽ മകൻ പ്രണവിനൊപ്പവും താരം അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ വിസ്മയ ആദ്യ ചിത്രത്തിൽ തന്നെ അച്ഛനൊപ്പം എത്തുന്നു. മോഹൻലാൽ നായക വേഷത്തിലല്ല തുടക്കത്തിൽ എത്തുന്നത്. ഒരു കംപ്ലീറ്റ് മോഹൻലാൽ സിനിമ അല്ല തുടക്കമെങ്കിലും ഈ ഓണക്കാലത്ത് വെളിത്തിരയിൽ മോഹൻലാലിനെ കാണാമെന്നത് ആരാധകരെ ആവേശഭരിതരാക്കുന്നു. ചിത്രത്തിലെ തളിരോമലേ എന്ന ഗാനം പുറത്തിറങ്ങിയതോടെ ചിത്രത്തെക്കുറിച്ചുള്ള ആരാധക പ്രതീക്ഷയും വാനോളമാണ്.

യെസ് ബാക്ക് ടു റേഡിയോ 91.2 സിനിമാടാക്കീസ് കൂടെ ഞാൻ ഗോപികയാണ്. പ്രേക്ഷകരേവരും ഏറ്റെടുത്ത സൂക്ഷ്മ ദർശിനി എന്ന ചിത്രത്തിന് ശേഷം ഹാപ്പി അവേഴ്സ് എന്റർടൈൻമെന്റ്സും A&HS പ്രൊഡക്ഷൻ ഹൗസും ചേർന്ന് നിർമ്മിക്കുന്ന പുതിയ ചിത്രമായ ധൂമകേതു റിലീസ് ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. സച്ചിനും നിഖിലയും മുഖംമൂടിധാരികളും ചേർന്നുള്ള വളരെ രസകരമായ ഒരു റിലീസ് അനൗൺസ്മെന്റ് വീഡിയോയിലാണ് ഈ ഒരു റിലീസ് ഡേറ്റ് പുറത്തുവിട്ടിരിക്കുന്നത്. September 11 സിനിമയുടെ വേൾഡ് വൈഡ് റിലീസ് വന്നിരിക്കുന്നത്. അടുത്തിടെ പുറത്തിറങ്ങിയ ധൂമകേതു സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഏവരും ഏറ്റെടുത്തിരുന്നു. മലയാളത്തിൽ അപൂർവമായി മാത്രം സംഭവിക്കുന്ന അണ്ടർ വാട്ടർ ദൃശ്യങ്ങളുമായാണ് ധൂമകേതു ഫസ്റ്റ് ലുക്ക് എത്തിയിരുന്നത്. സജിൻ ഗോപുവും നിഖില വിമലും ഒപ്പം ഷൈൻ ടോം ചാക്കോയും ഗണപതിയും പ്രധാന വേഷങ്ങളിലെത്തുന്ന സിനിമയുടെ സംവിധായകൻ സുധി മാഡിസണാണ്. സജിൻ ഗോപു, നിഖില വിമൽ, ഷൈൻ ടോം ചാക്കോ, ഗണപതി, സിദ്ധാർത്ഥ് ഭരതൻ തുടങ്ങിയവരാണ് ചിത്രത്തിലെ മറ്റ് പ്രധാന താരങ്ങൾ. സമീർ താഹിർ, ഷൈജു ഖാലിദ്, സജിൻ അലി, അബ്ബാസ് തിരുനാവായ എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് സോണിയും മനുവും ചേർന്നിട്ടാണ്. വിതരണം ഭാവന റിലീസ്, ഛായാഗ്രഹണം ജിൻഡോ ജോർജ്, എഡിറ്റർ വിവേക് ഹർഷൻ, സംഗീത സംവിധാനം അങ്കിത് മേനോൻ.

എല്ലാ ഭാഗങ്ങളിലേക്ക് നീളുന്ന ക്യാമറ കണ്ണുകൾ പ്രഥമ ദൃഷ്ട്യാ തന്നെ പൂർണ്ണമായും പോലീസ് സ്റ്റോറി എന്ന ഫീൽ നൽകുന്ന ഒരു ഫസ്റ്റ് ലുക്ക് മോഷൻ പോസ്റ്റർ. അത് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ മലയാളത്തിലെ മറ്റൊരു മൂവിയെ കുറിച്ച് തന്നെയാണ്. ഇത് എൻ്റെ റേഡിയോ 91.2 സിനിമ ടാക്കീസ് ആണ്. ഞാൻ ഗോപികയാണ് കൂടെയുള്ളത്. സിനിമയുടെ പേര് പ്രഥമ ദൃഷ്ട്യാ കുറ്റക്കാർ. ഇങ്ങനെയൊരു പോലീസ് സ്റ്റോറി, അതായത് പ്രഥമ ദൃഷ്ട്യാ തന്നെ പൂർണ്ണമായ ഒരു പോലീസ് സ്റ്റോറി എന്ന ഫീൽ നൽകുന്ന ഫസ്റ്റ് ലുക്ക് മോഷൻ പോസ്റ്ററാണ് ഇപ്പോൾ ഈ ഒരു മൂവിയുടേതായി പുറത്തിറങ്ങിയിരിക്കുന്നത്. പാർവതിയും സിദ്ധാർത്ഥ് ഭരതനും മാത്യു തോമസും ഉണ്ണിമായ പ്രസാദും സ്റ്റേഷനകത്ത് യൂണിഫോം അണിഞ്ഞ് ബെഞ്ചിൽ ഒരുമിച്ചിരിക്കുന്നു. പലർക്കും പല മുഖഭാവങ്ങളാണ്. പ്രഥമ ദൃഷ്ട്യ ഈ ഇരിപ്പിലും ഒരു പന്തികേട് തോന്നിക്കുന്നു. പാർവതി തിരുവോത്ത് ആദ്യമായി പോലീസ് വേഷത്തിലെത്തുന്ന ഷഹദ് ചിത്രം പ്രഥമ ദൃഷ്ട്യ കുറ്റക്കാർ ഫസ്റ്റ് ലുക്ക് മോഷൻ പോസ്റ്റർ പുറത്തിറങ്ങി. ഇൻവെസ്റ്റിഗേറ്റീവ് ജോണറിൽ ഒരുക്കിയ ഒരു ചിത്രമാണിത്. ഈ ഒരു മൂവി തിയേറ്ററുകളിലേക്ക് എത്തുന്നത് സെപ്റ്റംബർ 11. 11 ഐക്കൺസിന്റെ ബാനറിൽ അർജുൻ സെൽവ നിർമ്മിച്ച ചിത്രം പ്രകാശം പരക്കട്ടെ, അനുരാഗം എന്നീ ചിത്രങ്ങൾക്ക് ശേഷമുള്ള ഷഹദിന്റെ സംവിധാന സംരംഭം കൂടിയാണിത്. മലയാള സിനിമാ നിർമ്മാണ രംഗത്തേക്ക് എത്തുന്ന പുതിയ ബാനറിന്റെ ബിഗ് ബജറ്റ് സിനിമ കൂടിയാണ് പ്രഥമ ദൃഷ്ട്യ കുറ്റക്കാർ. ആശ്രിത നിയമനത്തിലൂടെ ജോലി ലഭിക്കുന്ന ഒരു വനിതാ കോൺസ്റ്റബിളിന്റെ ഔദ്യോഗിക ജീവിതത്തിൽ അരങ്ങേറുന്ന സംഭവങ്ങളാണ് ഈ ഒരു ചിത്രത്തിലൂടെ പറയുന്നത്. സിനിമ അഭിനയ ജീവിതത്തിൽ 20 പിന്നിട്ട പാർവതിയുടെ ആദ്യ പോലീസ് വേഷം കൂടിയാണ് ഈ മൂവി. പ്രശസ്ത താരങ്ങളായ പാർത്ഥിപ്പൻ, മാത്യു തോമസ്, വിനയ് ഫോർട്ട്, സിദ്ധാർത്ഥ് ഭരതൻ, ഉണ്ണിമായ, അസീസ് നെടുമങ്ങാട്, ജയശ്രീ, ശിവദാസ്, പ്രവീൺ കുമാർ, സിറാജ്, നിയാസ് ബക്കർ തുടങ്ങിയ ഗംഭീര താരനിരയും ഈ ഒരു ചിത്രത്തിലുണ്ട്. കോട്ടയം, തൃശൂർ, കോയമ്പത്തൂർ, ബാംഗ്ലൂരു, ആലപ്പുഴ, കൂത്താട്ടുകുളം എന്നിവിടങ്ങളിലായിരുന്നു ഈ സിനിമയുടെ ലൊക്കേഷൻ. പോലീസ് സ്റ്റേഷന്റെ പശ്ചാത്തലത്തിൽ ഒരുങ്ങുന്ന ത്രില്ലർ സിനിമയുടെ തിരക്കഥ നിർവഹിക്കുന്നത് പി എസ് സുബ്രഹ്മണ്യവും വിജേഷ് തോട്ടിങ്ങലും ചേർന്നാണ്. ചമൻ ചാക്കോ എഡിറ്റിംഗും റോബി രാജ് ക്യാമറയും മുജീബ് മജീദ് സംഗീതവും നിർവഹിക്കുന്നു.

0: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി. അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻഎച്ച്, കരുനാഗപ്പള്ളി.
1: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
2: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
1: ഏവർക്കും സ്വാഗതം.
2: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാരുകസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
1: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: അത്യാധുനിക സൗകര്യങ്ങളോടെ കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡയബറ്റോളജി വിഭാഗം നൽകുന്നു പ്രമേഹത്തിനും മറ്റ് ജീവിതശൈലി രോഗങ്ങൾക്കും ലോകോത്തര ചികിത്സ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
0: ലോകോത്തര നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ തെക്കൻ കേരളത്തിലെ ബിഗ്ഗസ്റ്റ് ഹോം അപ്ലയൻസസ് ആയ രശ്മി ഹാപ്പി ഹോംസിലൂടെ പർച്ചേസ് ചെയ്താലോ? അതും ഈ ഓണക്കാലത്ത്. മാത്രമോ, കാറ്, സ്കൂട്ടർ, വിദേശ യാത്രകൾ തുടങ്ങി 10 കോടി രൂപയുടെ സമ്മാനങ്ങളും. സമ്മാനങ്ങൾ മാത്രമല്ല, വമ്പൻ ഓഫറുകളും രശ്മി ഹാപ്പി ഹോംസിലുണ്ട്. അപ്പോൾ ഈ പൊന്നോണം ത്രില്ലോണമാക്കാം രശ്മി ഹാപ്പി ഹോംസിലൂടെ. ഉടൻ തന്നെ നിങ്ങളുടെ അടുത്തുള്ള രശ്മി ഹാപ്പി ഹോം സന്ദർശിക്കൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
4: അഗൈൻ ബാക്ക് ടു റേഡിയോ 91.0 സിനിമ ടാക്കീസ്. ഞാൻ ഗോപികയാണ്. കൂടെയുള്ളത് പുതുമുഖ താരനിരയുമായി എത്തുന്ന മെറി ബോയ്സ് എന്ന ചിത്രത്തിന്റെ ക്യാരക്ടർ പോസ്റ്റർ പുറത്തിറങ്ങിയിട്ടുണ്ട്. കേന്ദ്ര കഥാപാത്രമായ മെറിയുടെ കഥയിലെ ബോയ്സ് ആരൊക്കെയാണ് എന്ന ആകാംക്ഷ ഉണർത്തിയാണ് ഈ ഒരു പുതിയ പോസ്റ്റർ എത്തിയിരിക്കുന്നത്. പുതുമുഖ താരങ്ങൾക്കൊപ്പം അവസരമൊരുക്കി മാജിക് ഫ്രെയിംസിന്റെ ബാനറിൽ ലിസ്റ്റൻ സ്റ്റീഫൻ നിർമ്മിക്കുന്ന ചിത്രത്തിലെ പ്രധാന കഥാപാത്രമായ മെറിയെ പരിചയപ്പെടുത്തുന്ന പോസ്റ്ററാണ് പുറത്തിറങ്ങിയിട്ടുള്ളത്. കുഞ്ചാക്കോബോബൻ നായകനായി എത്തിയ സൂപ്പർ ഹിറ്റ് ചിത്രം ഓഫീസർ ഓൺ ഡ്യൂട്ടിയിലെ താരം ഐശ്വര്യ രാജാണ് മെറി ബോയ്സിലെ നായിക മെറി ആയെത്തുന്നത്. വരും ദിവസങ്ങളിൽ മറ്റ് ക്യാരക്ടറുകളും പോസ്റ്ററുകളും ഒക്കെ പുറത്തിറങ്ങും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നവാഗതനായ മഹേഷ് മാനസ് കഥയെഴുതി സംവിധാനം ചെയ്യുന്ന ചിത്രം ഉടൻ തന്നെ റിലീസിനെത്തുന്നതാണ്. മുൻനിര താരങ്ങൾ അണിനിരക്കുന്ന ചിത്രങ്ങളാണ് മാജിക് ഫ്രെയിംസ് എപ്പോഴും പ്രേക്ഷകർക്ക് നൽകിയിട്ടുണ്ടായിരുന്നത്. ഇതിൽ നിന്നെല്ലാം വിഭിന്നമായ ഒരു രീതിയിലാണ് മാജിക് ഫ്രെയിംസ് 38-ാമത്തെ ചിത്രമായ മെറി ബോയ്സ് ഒരുക്കുന്നത്. ചിത്രത്തിന്റെ തിരക്കഥയും സംഭാഷണവും ശ്രീപ്രസാദ് ചന്ദ്രന്റേതാണ്. കീർത്തന, പി എസ്, ശ്വേതാ വാര്യർ, പാർവതി അയ്യപ്പദാസ്, ആതിര രാജീവ് എന്നീ പുതുമുഖ താരങ്ങൾ ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട്. പുതിയ തലമുറയുടെ വ്യക്തിബന്ധങ്ങളുടെ കഥ പറയുന്ന ചിത്രമായിരിക്കും മെറി ബോയ്സ്. സൗഹൃദവും പ്രണയവും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു ക്യാമ്പസ് ചിത്രം.

ബാക്ക് ടു റേഡിയോ 91.2 സിനിമ ടാക്കീസ്. മലയാള ചലച്ചിത്ര ലോകത്ത് വേറിട്ട പ്രമേയങ്ങൾ കൊണ്ടും ആഖ്യാന ശൈലി കൊണ്ടും ശ്രദ്ധേയമാകുന്ന പ്രോജക്ടുകൾക്കിടയിലേക്ക് സിനിമാ പ്രേമികളും സിനിമാ വ്യവസായവും ഒരുപോലെ ഉറ്റുനോക്കുന്ന മിസ്റ്ററി ത്രില്ലർ ഗണത്തിൽപ്പെടുന്ന മായൻ സിനിമയുടെ അന്താരാഷ്ട്ര ഷെഡ്യൂളിന് റഷ്യയിൽ ഔദ്യോഗികമായി തുടക്കമായിട്ടുണ്ട്. മലയാള സിനിമയുടെ കഥാപരിസരങ്ങളെ ആഗോളതലത്തിലേക്ക് വ്യാപിപ്പിക്കുന്ന ഈ ഒരു പ്രോജക്ടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായങ്ങളിലൊന്നാണ് ഇപ്പോൾ റഷ്യയിൽ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നത്. മാജിക് മൂൺ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ പ്രശസ്ത നിർമ്മാതാവ് രാജീവ് ഗോവിന്ദൻ നിർമ്മിക്കുന്ന ഈ ചിത്രം സംവിധാനം ചെയ്യുന്നത് ജിതിൻ കെ ജോസ് ആണ്. മലയാളികളുടെ പ്രിയ താരം ജയസൂര്യ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ചിത്രത്തിൽ നൈല ഉഷയാണ് നായികയായി എത്തുന്നത്. ഇവർക്കൊപ്പം വിജയ് ബാബു, ഐശ്വര്യ രാജ്, ജിബിൻ ഗോപിനാഥ് എന്നിവരും ചിത്രത്തിന്റെ കഥാഗതിയെ മാറ്റിമറിക്കുന്ന അതീവ പ്രാധാന്യമുള്ള വേഷങ്ങളിൽ അണിനിരക്കുന്നു. വിവിധ രാജ്യങ്ങളിലേക്ക് പടർന്നു കിടക്കുന്ന പുരാതനമായ ആഭിചാര ആചാരങ്ങളുടെയും ലോകത്തിന്റെ വിവിധ കോണുകളിൽ വളരെ രഹസ്യമായി പ്രവർത്തിക്കുന്ന അദൃശ്യ ശക്തികളുടെയും ഒരു ആഗോള ശൃംഖലയെ ചുറ്റിപ്പറ്റിയാണ് മായന്റെ പ്രമേയം വികസിക്കുന്നത്. നൂറ്റാണ്ടുകളായി മറഞ്ഞിരിക്കുന്ന നിഗൂഢതകളുടെയും ശക്തികളുടെയും വേരുകൾ തേടിയുള്ള യാത്ര സ്വാഭാവികമായും ഇന്ത്യയുടെ അതിരുകൾക്ക് പുറത്തേക്ക് നീളുന്ന ഒന്നാണ്. മലയാളത്തിലെ ഹിറ്റ് തിരക്കഥാകൃത്ത് റാഫിയും സംവിധായകൻ ജിതിൻ കെ ജോസും ചേർന്നാണ് ചിത്രത്തിന്റെ കഥയും തിരക്കഥയും സംഭാഷണവും ഒരുക്കിയിരിക്കുന്നത്. സിനിമയുടെ അന്താരാഷ്ട്ര നിലവാരത്തിന് അനുയോജ്യമായ രീതിയിൽ ദൃശ്യങ്ങളും ശബ്ദവും ഒരുക്കാൻ ഇൻഡസ്ട്രിയിലെ ഏറ്റവും പ്രഗത്ഭരായ സാങ്കേതിക പ്രവർത്തകരാണ് ക്യാമറയ്ക്ക് പിന്നിൽ അണിനിരക്കുന്നത്. ഫൈസൽ അലിയാണ് ചിത്രത്തിന്റെ ക്യാമറ ചലിപ്പിക്കുന്നത്. മുജീബ് മജീദ് സംഗീതവും പശ്ചാത്തല സംഗീതവും നിർവഹിക്കുമ്പോൾ പ്രവീൺ പ്രഭാകർ എഡിറ്റിംഗ് കൈകാര്യം ചെയ്യുന്നു. സുനിൽ ദാസാണ് ചിത്രത്തിന്റെ പ്രൊഡക്ഷൻ ഡിസൈനർ.

ബാക്ക് അഗൈൻ ആൻഡ് റേഡിയോ 91.2 സിനിമ ടാക്കീസ്. ജർമ്മനിയിലെ സ്റ്റുട്ട്ഗാർട്ടിൽ നടന്ന ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ പുരസ്കാര തിളക്കവുമായി ഇതാ നമ്മുടെ മലയാള ചിത്രം നരിവേട്ട. ടോവിനോ തോമസിനെ നായകനാക്കി അനുരാജ് മനോഹർ ഒരുക്കിയ ചിത്രം ഓഡിയൻസ് അവാർഡ് കാറ്റഗറിയിലാണ് പുരസ്കാരം സ്വന്തമാക്കിയിരിക്കുന്നത്. തീർച്ചയായിട്ടും സിനിമാ പ്രേമികൾക്കും മലയാള സിനിമയെ ഏറെ ഇഷ്ടപ്പെടുന്നവർക്കും ഈ ഒരു മൂവിയുടെ നേട്ടം വളരെ അഭിമാനകരമാണ്. ദ ജർമ്മൻ സ്റ്റാർ ഓഫ് ഇന്ത്യ എന്ന പുരസ്കാരമാണ് മലയാള ചിത്രം നേടിയെടുത്തിരിക്കുന്നത്. ചിത്രത്തിന്റെ സംവിധായകൻ അനുരാജ് മനോഹർ പുരസ്കാരം ഏറ്റുവാങ്ങി. ഇന്ത്യൻ സിനിമാ കമ്പനിയുടെ ബാനറിൽ ഷിയാസ് ഹസൻ, ടിപ്പു ഷാൻ എന്നിവർ ചേർന്നാണ് നരിവേട്ട നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് അബിൻ ജോസഫാണ് ചിത്രത്തിന്റെ തിരക്കഥ രചിച്ചത്. ടോവിനോ തോമസ്, ചേരൻ എന്നിവർ കൂടാതെ സുരാജ് വെഞ്ഞാറമ്മൂട്, പ്രിയംവദ കൃഷ്ണ, ആര്യ സലീം, റിനി ഉദയകുമാർ എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന വേഷങ്ങൾ ചെയ്തത്. മാത്രമല്ല ചിത്രത്തിലെ പ്രകടനത്തിന് മികച്ച ഏഷ്യൻ നടനുള്ള സെപ്റ്റിമിയസ് അവാർഡ് ടോവിനോ തോമസ് രണ്ടാം തവണയും സ്വന്തമാക്കിയിരിക്കുന്നു. മികച്ച പ്രേക്ഷക നിരൂപക പ്രതികരണമാണ് നരിവേട്ട നേടിയത്. യഥാർത്ഥ സംഭവങ്ങളെ ആസ്പദമാക്കി ഒരുക്കിയ ചിത്രത്തിൽ പോലീസ് കഥാപാത്രമായാണ് ടോവിനോ വേഷമിട്ടത്. ചിത്രത്തിന്റെ മേക്കിംഗ്, കഥ പറച്ചിൽ എന്നിവയ്ക്ക് സംവിധായകൻ അനുരാജ് മനോഹറും വലിയ പ്രശംസയാണ് നേടിയത്. അപ്പോൾ ഇന്നത്തെ സിനിമ ടോക്കീസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുന്നു. തൽക്കാലം ടാറ്റാ ബൈ ബൈ പറയുകയാണ് ഞാൻ ഗോപിക. സ്റ്റേ ട്യൂൺ ആൻഡ് റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: നമസ്കാരം. വായിച്ച പുസ്തകത്തെക്കുറിച്ചുള്ള വരികൾ അൻവരികൾ എന്ന പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും അതീവ ഹൃദ്യമായ സ്വാഗതം. ഇത്തവണ അവതരിപ്പിക്കുന്നത് ഒരു ബാലസാഹിത്യ കൃതിയാണ്. കുട്ടികൾക്ക് വേണ്ടി വളരെ ഗൗരവമായ എഴുത്തുകൾ നടത്തുന്ന ഒരു എഴുത്തുകാരൻ എഴുതിയ പുസ്തകം ഡാലി അമ്മൂമ്മയുടെ പുഴ. DC ബുക്സിന്റെ മാമ്പഴം സീരീസിൽ ഇറക്കിയ ഒരു പുസ്തകമാണ്. വി ശനിലാലാണ് എഴുത്തുകാരൻ. ഉടൽ ഭൗതികം എന്ന നോവലിൽ തുടങ്ങി നരതപ്പാട്ടികളിലേക്കുള്ള ബസ്, സമ്പർക്കക്രാന്തി, ഇരു, അടി തുടങ്ങിയ നിരവധി രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഗൗരവമുള്ള കഥകളും നോവലുകളും എഴുതിയ ആളാണ് ശനിലാൽ. ശനിലാൽ വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ഒരു കഥയാണ് ഡാലി അമ്മൂമ്മയുടെ പുഴ. ആ കഥയും മറ്റൊരു കഥയും ചേർത്ത്, തീവണ്ടിയിൽ ഒരു കിളി എന്ന കഥയും ചേർത്ത് ആണ് DC ബുക്സ് ഈ ചെറിയ കഥാസമാഹാരം പുറത്തിറക്കിയിരിക്കുന്നത്. ഡാലി അമ്മൂമ്മയുടെ പുഴ ഒരു വലിയ സൗഹൃദത്തിന്റെ കഥയാണ്. ഗാഠമായ ഒരു സൗഹൃദം, ആത്മസൗഹൃദം. അവിടെ ഡാലി അമ്മൂമ്മയ്ക്ക് പുഴയാണ് എല്ലാം. പുഴയോട് അമ്മൂമ്മ സംസാരിക്കും, അമ്മൂമ്മ ദേഷ്യപ്പെടും, വഴക്കു പറയും, പരിഭവിക്കും, മിണ്ടാതിരിക്കും, ചവിട്ടുകൊടുക്കും. അങ്ങനെ അങ്ങനെ അമ്മൂമ്മയും പുഴയും കൂടി അവിടെ ജീവിച്ചു. നീ മര്യാദയ്ക്ക് പൊയ്ക്കോ, പുഴ പറഞ്ഞു. ഇല്ലടി, ഞാനിവിടെ കിടന്ന് ചത്തോളാം. ഡാലിയമ്മ പുഴയുടെ മടിക്കുത്തിനിട്ടൊരു ചവിട്ടു കൊടുത്തു. പുഴയ്ക്ക് കലി വന്നു. അത് ഡാലിയുടെ തുരുത്തിനെ വലം വെച്ച് ദേഷ്യത്തോടെ നീർന്ന് ചാടിയ ശേഷം ഒഴുകിപ്പോയി. ഒന്നുകൂടി ഓർമ്മിപ്പിക്കാനും മറന്നില്ല. പോണെങ്കി പൊയ്ക്കോ, ഞാൻ എന്തരൊക്കെ ചെയ്തു കൂട്ടാൻ പോണെന്ന് നീ നോക്കിക്കോ. നെടുമങ്ങാടിന്റെ സഹജമായ ഗ്രാമ്യ ഭാഷയിൽ ഡാലിയമ്മൂമ്മ പുഴയോടത്തുള്ള സൗഹൃദം പറയുകയാണ്. അത് കുട്ടികൾക്ക് മാത്രമല്ല, മുതിർന്നവർക്കും വേണ്ടിയുള്ളതാണ്. ഡാലിയമ്മൂമ്മ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കരടിക്കുഞ്ഞിനെ കണ്ടു, ഒരു ആട്ടിൻകുട്ടിയുടെ വലിപ്പം. അമ്മൂമ്മ കുടലിനകത്ത് കൊണ്ടുവന്ന് അതിനെ ആട്ടിൻപാൽ പിഴിഞ്ഞു കൊടുത്തു. നീ കുടിപോലും, ലോകത്തുള്ള എല്ലാ തള്ളമാരെയും പാല് പാല് തന്നെ. കുഞ്ഞിനിടയ്ക്കിടെ ഡാലിയെ നോക്കിക്കൊണ്ട് പാൽ കുടിച്ചു. അങ്ങനെയുള്ള ഒരുപാട് കഥകളാണ് വരുന്നത്. പുഴ ഇടയ്ക്കിടയ്ക്ക് അമ്മൂമ്മയെ കാണാൻ വരും. അങ്ങനെ അമ്മൂമ്മയും പുഴയും കൂടി വളരെ സന്തോഷപൂർവ്വം കഴിഞ്ഞു പോവുകയാണ്. അങ്ങനെ കഴിഞ്ഞു പോകുന്ന സമയത്താണ് ഇടയ്ക്ക് പെരുമ്പാമ്പും കുഞ്ഞു വരുന്നുണ്ട്, ആ കുഞ്ഞിനെ താലോലിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു തോണിയിൽ ഒരു സംഘം ആളുകൾ അവിടേക്ക് വന്നു. കാണാൻ മെനയുള്ള ഒരു ചെറുപ്പക്കാരൻ ഡാലിയമ്മയുടെ മുറ്റത്ത് കിടന്ന ചൂരക്കസയിൽ കയറിയിരുന്നു. ഞാനാണ് ഇവിടുത്തെ ജില്ലാ കളക്ടർ. തേയിലുള്ള കേട്ടടാ മോനെ, അമ്മൂമ്മ ചോദിച്ചു. അത് കേട്ട് മെമ്പറും മണ്ണിലൂട്ടുന്ന പയലുകളും കൂടി എന്ന് വാപത്ത് ചിരിച്ചു. ഡാലിയമ്മൂമ്മ രാഷ്ട്രപതിക്ക് ഒരു ഹർജി അയച്ചിരുന്നില്ലേ? ഓ, അത് ഞാനും പുഴയും ചേർന്ന് തന്താരിച്ച് തീരുമാനിച്ച് അയച്ചാണ്. പുഴ പറഞ്ഞ് തൂക്കിക്കൊല്ലാൻ പോണവരെയൊക്കെ അങ്ങേരിക്ക് ഹർജി കൊടുക്കുമ്പോ ശിക്ഷ ഇളവ് ചെയ്യാൻ ചെയ്യാനെ കൊണ്ട് ചട്ടം ഉണ്ടെന്ന്. പുഴയ്ക്ക് എന്നെക്കാട്ടിലും അറിവാണല്ലേ, അതിങ്ങനെ പല നാടുകളിൽ ചുട്ടണല്ലേ. അങ്ങനെയാണ് ഞാൻ പത്രക്കാരി പിള്ളേരെ കൊണ്ട് ഹർജി അയപ്പിച്ചത്. അമ്മൂമ്മ, ഞാൻ രാഷ്ട്രപതിക്കും ഗവർണർക്കും മുഖ്യമന്ത്രിക്കും ഗവൺമെന്റിനും വേണ്ടിയാണ് ഇവിടെ നിൽക്കുന്നത്. എന്നിട്ട് നിന്നെ കണ്ടൊരു ചൊടിയില്ലല്ലോടാ. ഈ പുഴയിൽ നല്ല ഒടവ മീൻ കിട്ടും. ഒന്നിനെ പിടിച്ച് ചമ്പാവരിയിൽ ഇട്ട് കഞ്ഞി വെച്ച് കുടിക്കണം. തടി പാലം പോലെ വരും. ആരുമില്ലാത്ത തുരുത്തിൽ ഇനിയും ഒറ്റയ്ക്ക് താമസിക്കുന്ന അപകടമാണ്. ചരിത്രത്തിലെ ഏറ്റവും വലിയ മഴക്കാലമാണ് വരാൻ പോകുന്നത്, കളക്ടർ തുടർന്നു. വളരെ നിസ്സാരമായൊരു നോട്ടം മാത്രമായിരുന്നു അമ്മൂമ്മയുടെ മറുപടി. കുടി മോനെ, ഇത് നീ കുടിക്കണ വിഷച്ചായയല്ല. ദിവസവും പുഴ എനിക്കൊരു തേയിലച്ചെടി വീഴുന്നോണ്ട് തരും. ഓളത്തിലിട്ട് ഉരുട്ടി ഉരുട്ടി എന്റെ മുറ്റത്ത് ഇട്ടം വെച്ച് പോവും. അത് ഉണക്കിയെടുത്ത തേയിലയാണ്, കുടി. കളക്ടർ കുടിച്ചു. സംഘം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയപ്പോൾ കളക്ടർ ആവശ്യപ്പെട്ടു, ഡാലിയമ്മൂമ്മ ഇവിടെ നിന്ന് താമസം മാറണം. ചായ കൊള്ളാമോ കൊച്ചേ? നഗരത്തിൽ എല്ലാ സൗകര്യമുള്ള ഫ്ളാറ്റിൽ ഗവൺമെന്റിന്റെ പൂർണ്ണ സംരക്ഷണം അമ്മൂമ്മയ്ക്ക് കഴിയാം. ഈ പുഴയും കൂടി നീ അതിന്റെ അകത്ത് താമസിപ്പിക്കുമോ? അമ്മൂമ്മ എടുത്തടിച്ച പോലെ ചോദിച്ചു. കളക്ടർ മൗനമായി. ഒരു കാര്യം ചെയ്യാം, ഡാലിയമ്മൂമ്മ താമസിക്കുന്ന ഫ്ളാറ്റിന് കിള്ളി എന്ന് പേരിടാം. ഈ പുഴയിലെ വെള്ളം കൊണ്ട് ബാത്ടബ് ഉണ്ടാക്കി തരാം. വരണം. വരൂല. വയസ്സായതിന്റെ ഉടപ്പുറത്തുള്ള ചവാ മുട്ടിട്ട് നീ ആണെങ്കിൽ പോവുകൂടാ. അങ്ങനെയാണെങ്കിൽ എനിക്ക് ബലം പ്രയോഗിച്ച് കൊണ്ടുപോകേണ്ടി വരും. കളക്ടർ എഴുന്നേറ്റു. അവർ തിരികെ പോയി. പിന്നീട് അവസ്ഥ മാറുകയാണ്, സംഗതികളെല്ലാം മാറുകയാണ്. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ വികസനം, സുസ്ഥിര വികസനമല്ല നടക്കുന്നതെന്ന് നമുക്കറിയാം. ആ വികസനത്തിലൂടെ ഡാലിയമ്മൂമ്മയെയും പുഴയെയും അവർ അകറ്റുകയാണ്. അങ്ങനെ അകറ്റി കഥയുടെ അവസാനത്തിലേക്ക് അടക്കുകയാണ്. ഈ കഥ പൂർണ്ണമായി നിങ്ങൾ വായിക്കുക തന്നെ വേണം, ഈ കഥ ഉൾക്കൊള്ളുകയും വേണം. ആ കഥയുടെ അവസാനം ഇങ്ങനെയാണ്. 13-ാം നിലയിലെ കിള്ളി എന്ന് പേരിട്ട അപ്പാർട്ട്മെന്റിന്റെ ജനലിലൂടെ കാണുന്ന കടലക്കം നോക്കി അമ്മൂമ്മ ദിവസങ്ങൾ തള്ളിരിക്കി. മഴ തുടങ്ങി. വിഷാദിയായി ഒഴുകുകയായിരുന്ന പുഴയ്ക്ക് കലിയിളകി. ഒരു വെളുപ്പാൻ കാലത്ത് അത് ഡാലിയെ തേടി ഇറങ്ങി. നഗരത്തിലെ മുടുക്കുകളിലും ഈടുവഴികളിലും നടന്ന് പുഴ ഉറക്കെ വിളിച്ചു, ഡാലി, ഡാലി. തകർത്താടിയ മഴയിൽ ഭ്രാന്ത് പിടിച്ച പുഴ നഗരത്തെ അതിന്റെ സമനീതി പഠിപ്പിച്ചുകൊണ്ട് ഒരേ നിരപ്പിലൊഴുകി. അസംഖ്യം ജലജീവികൾ നഗരഗൃഹങ്ങളെ ആവാസ കേന്ദ്രമാക്കി മാറ്റി. പുഴ പിന്നെയും അന്വേഷണം തുടർന്നു. ഒടുവിൽ ഡാലിയമ്മൂമ്മയുടെ 90 കടന്ന കണ്ണുകൾ ഫ്ളാറ്റിന്റെ പുറത്തു വന്ന് മുട്ടി വിളിച്ച കിള്ളിയാറിനെ തിരിച്ചറിഞ്ഞു. സന്തോഷത്തിന് നിലവിളിയോടൊപ്പം ഡാലി പുറത്തേക്കെടുത്ത് ഒറ്റച്ചാട്ടം ചാടി പുഴയെ കെട്ടിപ്പിടിച്ചു. ഇരുവരും പൊട്ടിച്ചിരിച്ചു. നിനക്കെന്താണ് ഈ താഴ്ത്ത നിലയിൽ താമസിച്ചൂടായിരുന്നു? എന്ത് പാടുപെട്ടിട്ടാണ് നിന്നെ കണ്ടുപിടിച്ചത്? പുഴ ചോദിച്ചു. പോടി. ഡാലിയമ്മൂമ്മ പുഴയ്ക്കൊരു നുള്ളു വെച്ചു കൊടുത്തു. പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഇരുവരും കടലിലേക്ക് നീന്തി. അടുത്ത കഥ തീവണ്ടിയിൽ ഒരു കിളി എന്ന കഥയാണ്. തീവണ്ടിയിൽ ഒരു കിളിയിലും ഇത്തരത്തിലുള്ള ചില വ്യത്യസ്തമായ സംഭവങ്ങളാണ്. മാമ്പഴക്കാലം, നീർമാവ് നിറയെ പൂത്തുലഞ്ഞു കായ്ച്ചു. നല്ല മധുരമുള്ള മാമ്പഴങ്ങളുമായി അതൊരമ്മയെപ്പോലെ ആഹ്ലാദിച്ചു നിന്നു. ആയിടെ അങ്ങ് വടക്കൻ പർവ്വതത്തിൽ നിന്നും പാർന്നു വന്ന ദേശാരണക്കിളി നീർമാവിന്റെ ചില്ലയിൽ വന്നിരുന്നു. കാവിൽ വന്നുകൂടിയ പക്ഷികളിൽ ഒന്നായിരുന്നു അത്, ഒരു ചാരസുന്ദരി. പരന്ന കൊക്കും നീണ്ട കാലുകളുമാണ് അവൾക്ക്. മാവിന് അവളെ ഇഷ്ടമായി. കിളിക്ക് മാവിനെയും ഉമ്മ. കിളി മാവിനൊരു ഉമ്മ കൊടുത്തു. മാവ് കിളിയെ ചിലകൾ കൊണ്ട് ചേർത്തണച്ചു. ഇങ്ങനെ തുടങ്ങുന്നു ആ കഥ. ഈ കഥകളുടെ പ്രത്യേകത, ഈ കഥകൾ ഇന്നത്തെ കുട്ടികൾക്ക് വായിച്ചു കൊടുക്കാൻ പ്രത്യേകം പറയുന്നതിന്റെ കാരണം, ഇന്നത്തെ കുട്ടികൾക്ക് പ്രകൃതി അറിയില്ല. മണ്ണിലേക്ക് അവർ ചവിട്ടുന്നില്ല, മണ്ണിൽ ചവിട്ടി നടക്കുന്നില്ല. അവർ ദന്തഗോപുരവാസികളായി മാറുന്നു. അവർ ഫ്ളാറ്റുകളിൽ ഇങ്ങനെ വസിക്കുകയാണ്. അവരുടെ കൈകൾ മൊബൈൽ ഫോൺ മാത്രമാണ്. അവർ ഇത്തരം പാട്ടുകൾ കേൾക്കുന്നില്ല. ബിലോത്തെ ഹാലീസേ ദുനിയാ പോതുമി ഉലോനാ ഫുലീസേ ഫൂൽ ബിലോനെ ഹാലോനെ ബോൽ ഗോസർ ഡലാത്തെ ഗൈസേ കൂലിയെ കൂ കൂ കോയ്. ഒന്നിച്ചും പാടിയ പാട്ടാണിതിനകത്ത്. ഈ പാട്ടിന്റെ അർത്ഥം ആർക്കും അറിയില്ല. ഇതിൽ വലിയ ബിംബകൽപ്പനയോ അലങ്കാരമോ ഇല്ല. പക്ഷേ ഇത്തരം ചില പാട്ടുകളാണ്. ഇത്തരം ഒരു കഥ എഴുതാൻ ഷിലിനാലിനെ പ്രേരിപ്പിച്ചത് ഷില്ലാലിന്റെ ഗ്രാമ പരിസരത്തുള്ള ജീവിതമാണ്. അമ്മ ഞങ്ങൾക്കൊരു പാട്ടും ഒരു കഥയും മാത്രമേ പറഞ്ഞു തന്നിട്ടുള്ളൂ. ഒരാൾ കിണർ കുഴിച്ചു. കുഴിച്ചു കുഴിച്ച് ഒരുപാട് താഴെ എത്തി അയാൾ ഞെട്ടിപ്പോയി. അതാ അവിടെ ഒരു ഗ്രാമം, അവിടെ ഒരു വീട്, അവിടെ ഒരു അമ്മ അമ്മിക്കല്ലിൽ തേങ്ങയൊരുക്കുന്നു. ഒരു പൂവൻകോഴി വീടുമുറ്റത്ത് കൂവുന്നു. ബാല്യകാലത്ത് ആ കഥ കേൾക്കുമ്പോൾ ഉള്ളിൽ പതിഞ്ഞ ചിത്രം ഒട്ടും മങ്ങാതെ ഇപ്പോഴും മനസ്സിൽ കിടക്കുന്നു. അരുവി അരുവി കൊച്ചരുവി എവിടെ കോടി പോണു നീ, എവിടെ നിന്നോടി വരുന്നു നീ, അങ്ങ് കിഴക്കൊരു മലയുണ്ട്, അവിടെ തെളിനീർ കുളമുണ്ട്. ആ അമ്മയുടെ പാട്ടിൽ നിന്നാണ് ഈ കഥയുടെ പിറവി, ഈ കഥകളുടെ പിറവി. ഒരുപക്ഷെ മനുഷ്യരെ കണ്ടറിയാൻ, മനുഷ്യരുടെ ജീവിതം കണ്ടറിയാൻ, അവരുടെ രാഷ്ട്രീയം കണ്ടറിയാൻ പോലും ഷെല്ലാൽ എന്ന എഴുത്തുകാരനെ പ്രേരിപ്പിച്ചത് ഈ ഗ്രാമ പരിസരമായിരിക്കും. ഡാലിയമ്മൂമ്മയുടെ പുഴ, വി ഷിനിലാൽ, DC ബുക്സ്. നന്ദി.
1: അൻവരികൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് അൻവർ ഹുസൈൻ.

0: പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
4: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
3: ഏവർക്കും സ്വാഗതം.
4: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര ഥാർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: അച്ഛന് ഹാർട്ട് ഓപ്പറേഷൻ വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
6: ചെങ്ങന്നൂരിലെ ഡോക്ടർ കെ എം ചെറിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാണിക്കാൻ മേലായിരുന്നു.
3: വളരെ ചെറിയൊരു മുറിവിലൂടെ ഹൃദയ ശസ്ത്രക്രിയകൾ, മിനിമലി ഇൻവേസീവ് കാർഡിയാക് സർജറി മുഖേന ഏറ്റവും സുരക്ഷിതമായി അതിവേഗം ചെയ്യാം. കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
7: നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മനോഹര ഗാനങ്ങൾക്കായി ട്യൂൺ ചെയ്യൂ എൻ ഡി റേഡിയോ 91.2.

0: ജാലകം.
1: കരിയർ ജാലകത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കരിയർ ജാലകത്തിൽ നിങ്ങൾക്കൊപ്പമുള്ളത് ഞാൻ ജസീന റഹീം. ഇന്ന് BSc ഡയട്രീഷ്യൻ ആൻഡ് ന്യൂട്രീഷൻ എന്ന കോഴ്സിനെ കുറിച്ചാണ് കരിയർ ജാലകത്തിലൂടെ ഞാൻ സംസാരിക്കുന്നത്. ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇന്ന് ഏറ്റവും അധികം പ്രാധാന്യമുള്ള ഒരു മേഖലയായി മാറിക്കൊണ്ടിരിക്കുകയാണ് BSc ഡയട്രീഷ്യൻ ആൻഡ് ന്യൂട്രീഷൻ. മറ്റുള്ളവരുടെ ആരോഗ്യ ജീവിതത്തിന് വഴികാട്ടിയാകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കാണെങ്കിൽ ശരിക്കും നല്ലൊരു തിരഞ്ഞെടുപ്പ് തന്നെയാണ് ഡയട്രീഷ്യൻ ആൻഡ് BSc ക്ലിനിക്കൽ ന്യൂട്രീഷൻ ആൻഡ് ഡയറ്റിക്സ്. ശരിയായ ഭക്ഷണക്രമത്തിലൂടെ രോഗങ്ങളെ പ്രതിരോധിക്കാനും രോഗാവസ്ഥയിൽ ശരീരത്തിന് ആവശ്യമായ പോഷണം ഉറപ്പാക്കാനും പരിശീലനം നൽകുന്ന ഒരു കോഴ്സ് തന്നെയാണ് ക്ലിനിക്കൽ ന്യൂട്രീഷനും ഡയറ്റിക്സും ഒക്കെ. ഈ കോഴ്സിൽ മനുഷ്യ ശരീരത്തിന്റെ ഘടനയും പ്രവർത്തനവും, പോഷകാഹാരശാസ്ത്രം, ഭക്ഷ്യശാസ്ത്രം, രോഗികൾക്കുള്ള പ്രത്യേക ഡയറ്റ് പ്ലാനിംഗ്, പൊതുജനാരോഗ്യ പോഷണം, കൗൺസിലിംഗ് തുടങ്ങിയ വിഷയങ്ങളൊക്കെ ഉൾപ്പെടുന്നുണ്ട്. ഇത് പഠനത്തോടൊപ്പം ആശുപത്രികളിലും ക്ലിനിക്കുകളിലും ഒക്കെ പരിശീലനത്തിന് പ്രായോഗികമായ പരിശീലനം നൽകുകയും പിന്നീട് ഒരു പ്ലേസ്മെന്റ് ലഭിക്കുകയും ഒക്കെ കിട്ടുന്ന ഒരു അക്കാദമിക്സ് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് കുട്ടികൾക്ക് മുന്നോട്ടുള്ള യാത്രയ്ക്ക് വളരെ എളുപ്പമാകും. പ്ലസ് ടു സയൻസ് പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്കാണ് ഈ കോഴ്സിലേക്ക് പ്രവേശിക്കാനുള്ള അവസരമുള്ളത്. മിക്ക സ്ഥാപനങ്ങളിലും ഈ കോഴ്സിന്റെ ദൈർഘ്യം 3 വർഷമാണ്. ചില സർവകലാശാലകളിൽ ഇന്റേൺഷിപ്പ് ഉൾപ്പെടുന്ന 4 വർഷത്തെ പ്രോഗ്രാമായിട്ടും കൊടുക്കുന്നുണ്ട്. ഈ കോഴ്സ് പൂർത്തിയാക്കിയ ശേഷം ആശുപത്രികൾ, സൂപ്പർ സ്പെഷ്യാലിറ്റി സെന്ററുകൾ, വെൽനസ് ക്ലിനിക്കുകൾ, സ്പോർട്സ് അക്കാദമികൾ, ഫുഡ് ഇൻഡസ്ട്രികൾ, ഗവേഷണ സ്ഥാപനങ്ങൾ, പൊതുജനാരോഗ്യ പദ്ധതികൾ എന്നിവിടങ്ങളിലൊക്കെ ജോലി ചെയ്യാൻ അവസരമുണ്ട്. കൂടാതെ സ്വന്തമായി ന്യൂട്രീഷൻ കൌൺസിലിംഗ് സെന്റർ ആരംഭിക്കാനും ഓൺലൈൻ കൺസൾട്ടേഷനിലൂടെ സേവനം നൽകാനും ഒക്കെ കഴിയും. വീണ്ടും ഉയർന്ന പഠനത്തിന് ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ MSc ക്ലിനിക്കൽ ന്യൂട്രീഷൻ, MSc ഡയറ്റിക്സ്, MSc ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ, സ്പോർട്സ് ന്യൂട്രീഷൻ, പബ്ലിക് ഹെൽത്ത് ന്യൂട്രീഷൻ, PhD എന്നിങ്ങനെയുള്ള മേഖലകളിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും ഇന്ന് ഏറ്റവും അധികം സാധ്യതയുള്ള ഒരു കരിയറായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു പ്രൊഫഷൻ. ഇതിന്റെ അല്ലാതെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, കേരളത്തിലെ മിക്ക അലേർട്ട് ഹെൽത്ത് സയൻസ് കോഴ്സുകൾക്കും കേരളത്തിൽ അധികം സാധ്യതയില്ല, പഠിക്കാനുള്ള അവസരങ്ങളില്ല. എന്നാൽ കേരളത്തിൽ തന്നെ പഠിക്കാൻ കഴിയുന്ന ധാരാളം അവസരങ്ങളുള്ള ഒരു കോഴ്സ് കൂടിയാണ് BSc ഡയറ്റീഷ്യൻ ആൻഡ് ന്യൂട്രീഷൻ. അതുകൊണ്ട് ഇതെല്ലാം മനസ്സിലാക്കി കോഴ്സിനെ കുറിച്ചൊക്കെ ഏകദേശം ഒരു ധാരണയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കോഴ്സ് എടുത്താൽ മുന്നോട്ടുള്ള കരിയറിൽ ഏറ്റവും നല്ല പ്രയോജനം തന്നെ ഉണ്ടാവും. ഇത്ര നേരവും കരിയർ ജാലകത്തിൽ നിങ്ങൾക്കൊപ്പം സംസാരിച്ചുകൊണ്ടിരുന്നത് ഞാൻ ജസീന റഹീം. ഇനി ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ ഇനി പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 7559913653 നമ്പർ ഒന്നുകൂടി പറയാം. 7559953653.

നമസ്കാരം. ചുറ്റുവട്ട വിശേഷങ്ങളുമായി ഞാൻ സുമയ്യ. രാജ്യത്തെ ബാങ്കുകൾ 2025-26 സാമ്പത്തിക വർഷം മിനിമം ബാലൻസ് പിഴയായി ഉപഭോക്താക്കളിൽ നിന്ന് ഈടാക്കിയത് 7,116.63 കോടി രൂപ. സേവിംഗ്സ് കറന്റ് അക്കൌണ്ടുകളിലായി സ്വകാര്യ പൊതുമേഖലാ ബാങ്കുകൾ ഈടാക്കുക മൊത്തം തുകയാണിത്. സ്വകാര്യ ബാങ്കുകൾ 4,948.71 കോടി രൂപയും പൊതുമേഖലാ ബാങ്കുകൾ 2,137.92 കോടി രൂപയുമാണ്.

എഞ്ചിൻ മാറ്റങ്ങൾ ആവശ്യപ്പെടുകയോ ചെയ്യുന്നില്ലെന്നും കേന്ദ്രം വ്യക്തമാക്കിയതായി റിപ്പോർട്ട് ചെയ്യുന്നു. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ജില്ലയിൽ 31 മഞ്ഞ മുന്നറിയിപ്പും 1 ഓറഞ്ച് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ജനങ്ങൾ ജാഗ്രതാ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണം. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കും ഇടിമിന്നലിനുമാണ് സാധ്യത. അപകട സാഹചര്യങ്ങളിൽ ജില്ലാ 1077 ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സണായ ജില്ലാ കളക്ടർ അറിയിച്ചു.

0: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി.
1: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
2: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
1: അപ്പൊ പഴയ ചോയ്സോ?
2: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
1: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
2: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
1: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും റോഡ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
2: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
1: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
4: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
3: ഏവർക്കും സ്വാഗതം.
4: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
3: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
0: ഓച്ചിറ RCPM ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി. ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.
6: You're listening to Enter Radio 91.2.

0: പതിരും.
1: എന്നാലും ചക്രേയത്തെ ഭാർഗവം ഭാഗ്യവാന് ആള്.
2: അതിന് സംശയം എന്താ? രണ്ടു മക്കൾക്കും ജോലി ആയില്ലയോ?
1: എന്നാൽ ആ പിള്ളേരെ അതിനു വേണ്ടി വല്ലതും പഠിച്ചോ? അതുമില്ല. അതേസമയം തൊട്ടയലത്ത് താമസിക്കുന്ന ചന്ദ്രമോഹനന്റെ രണ്ടു മക്കൾ എന്തെല്ലാം പഠിച്ചതാ, ഇതുവരെ ഒരു പണിയും കിട്ടിയില്ല.
2: ഇതൊക്കെ ആണെങ്കിലും ഭാർഗവൻ ആളൊരു പാവ. അതേസമയം കടച്ചത്തറയിലെ ശിവദാസന്റെ മോന് പട്ടാളത്ത് ജോലി കിട്ടി. ട്രെയിനിങ് കഴിയും മുമ്പേ ശിവദാസൻ എന്തെല്ലാം പുളുവായി നാട്ടി വന്ന് പറഞ്ഞത്.
1: ശിവദാസന്റെ ആ സ്വഭാവം മാറ്റിയെടുക്കാൻ ഒക്കത്തില്ല. ഒരു ദിവസം എന്നോട് ഇവിടെ വന്നിരുന്ന് ചോദിച്ചു വീട്ടിൽ കോവയ്ക്ക ഉണ്ടോന്ന്. എന്റെ കഷ്ടകാലത്തിന് ഇല്ലെന്ന് ഞാനെന്ന് പറഞ്ഞു പോയി.
2: ഓ, പിന്നെ കോവയ്ക്ക കൃഷിയെ കുറിച്ച് പരത്തി അങ്ങ് പറയാൻ തുടങ്ങി കാണും.
1: കൊള്ള, കോവയുടെ കമ്പ് മുറിച്ചു വെക്കുന്നത് മുതല് അത് പറിച്ചെടുത്ത് കൊടുത്ത് കാശ് മേടിക്കുന്നത് വരെ പറഞ്ഞു. ഇയാളെ ഭാര്യ എങ്ങനെ സഹിക്കുന്നു?
2: അത് എനിക്ക് അറിഞ്ഞൂടെ. വീട്ടിൽ നിൽക്കുമ്പോ ശിവരാസന്റെ വായി നാവുണ്ട് തപ്പി നോക്കണം. ഒരക്ഷരം മിണ്ടത്തില്ല. വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ ശിവരാസന് ആയിരം നാവ.
1: അയ്യോ, ഇങ്ങനെ തോതോരാതെ വർത്താനം പറയുന്ന കൊറേ പേര് നമ്മുടെ നാട്ടിലുണ്ടല്ലോ. ഓണക്കാലം വരുമ്പോ എവരെ എല്ലാം കൂടെ ഒരുമിച്ചിരുത്തി ഒരു വിഷയം കൊടുത്തിട്ട് സംസാരിക്കാൻ പറയണം.
2: ഫസ്റ്റ് ആദ്യം തുടങ്ങുന്ന ആള് നിർത്തിയിട്ട് വേണ്ടായോ അടുത്ത ആള് തുടങ്ങാൻ?
1: അത് ശരിയാ ചേട്ടാ. ആദ്യം തുടങ്ങുന്ന ആള് നിർത്തത്തില്ല, അല്ലെങ്കിൽ പിന്നെ വിസിലും പിടിച്ചോണ്ട് റെഫറിയെ നിർത്തണം.
2: നമ്മുടെ പുരുഷോത്തമനും ചേനാട്ട പ്രഭാകരൻ പുലിന്റെ അയ്യത്തെ തോമസ്, ഇങ്ങനെ കുറെ പേരുണ്ട്. പ്രഭാകരനാണെ പിന്നെ അവിടെ മിണ്ടത്തില്ല.
1: പ്രഭാകരൻ വല്ലപ്പോഴും ചെറുതായിട്ടൊന്ന് ചിരിക്കും, അത് മറ്റുള്ളവര് പൊട്ടിച്ചിരിച്ച് കഴിയുമ്പോഴേ.
2: അതെ,
1: ഒരർത്ഥത്തിൽ ചിന്തിച്ച ഈ ചിരിയും പറച്ചിലും മാത്രമേ ഉള്ളു ജീവിതത്തിൽ മിച്ചം. ശ്വാസം പിടിച്ച് ആരോടും മിണ്ടാതെ നടക്കുന്നവരുടെയും ശ്വാസം ഒരു ദിവസം നിൽക്കും. ചിരിച്ചും പറഞ്ഞ് നടക്കുന്നവരും മേപ്പോട്ട് പോകും.
2: നീ എവിടെ ആരും സഹായിച്ചുവാ?
3: ബാലകൃഷ്ണൻ ചേട്ടന്റെ കൂടെ കൊടുങ്ങല്ലൂരിലല്ലേ ജോലിക്ക് പോയി.
1: പണി പൂർത്തിയായില്ലയോ?
3: ഇല്ല മാവി, ഇനി അടുത്ത ആഴ്ച പോണം.
2: നീ മാത്രമേ?
3: ഞങ്ങൾ ഏട്ട് വരണ്ട അമ്മാവാ, താമസിക്കാനവിടെ സ്ഥലമൊക്കെ ഉണ്ട്.
2: എടാ പിന്നെ നിന്റെ അയലത്തെ രാമകൃഷ്ണന്റെ ഭാര്യയെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയോ?
3: ആര് പറഞ്ഞമ്മാവാ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയെന്ന്?
1: പറഞ്ഞത് ആരാണെന്ന് അറിഞ്ഞാൽ നീ മറുപടി പറയത്തുള്ളോ?
3: അമ്മാവി, സൗദാമിനി ചേച്ചിക്ക് പനിയും നെഞ്ചുവേദനയും വന്നത് ശരിയാ. ആയുർവേദ മരുന്നല്ലാതെ മറ്റൊന്നും ചേച്ചി കഴിക്കത്തതും ഇല്ല. അവസാനം അസുഖം കൂടിയപ്പോ രാമകൃഷ്ണൻ ചേട്ടനും മോനും കൂടെ വഴക്ക് പറഞ്ഞ ആശുപത്രി കൊണ്ടുപോയത്.
1: അസുഖം കൂടുമ്പോ പിന്നെ ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചേ പറ്റൂ.
3: രണ്ടു ദിവസം കിടന്നപ്പോ തന്നെ പനി അങ്ങ് മാറി. പക്ഷെ നെഞ്ചുവേദനയ്ക്ക് മാറ്റമൊന്നും ഉണ്ടായില്ല. കഫക്കെട്ടുള്ളതുകൊണ്ടാണെന്ന് ഡോക്ടർമാർ പറഞ്ഞെങ്കിലും രാമകൃഷ്ണൻ ചേട്ടനും മോനും കൂടെ നിർബന്ധിച്ച് ചേച്ചിയെ കാർഡിയോളജിസ്റ്റിനെ കാണിച്ച് ECG എടുത്ത്. അതിലൊന്നും ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ല കേട്ടോ.
2: പിന്നെന്തിനാ മെഡിക്കൽ കോളേജ് കൊണ്ടുപോയത്?
3: കാർഡിയോളജി ഡോക്ടറെ കാണിച്ചിട്ട് ആ മുറിയിന്ന് സൗദാമിനി ചേച്ചി ഇറങ്ങി വരുന്നതേ ഈ നാട്ടിൽ ആരാണ്ട് കണ്ട കാക്ഷി കിഴക്കെ മുക്കി ചെന്നിരുന്ന് പറഞ്ഞ് സൗദാമിനി ചേച്ചിക്ക് ഹൃദയ സംബന്ധമായ അസുഖമാണെന്ന്. തീർന്നില്ല അമ്മാവാ, ഡിസ്ചാർജ് ചെയ്തിട്ടേ സൗദാമിനി ചേച്ചി ആലപ്പുഴയിലെ മോടെ വീട്ടിലോട്ടാ പോയത്. അതിന് ആൾക്കാർ നടന്നു പറഞ്ഞ് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തെന്ന്.
2: പിന്നെ ഒരു കാര്യം പറഞ്ഞ്, സൗദാമിനിയുടെ മൂത്ത മകൻ അവധി എടുത്തുകൊണ്ട് ഗൾഫിൽ നിന്ന് വരാൻ സാധ്യതയുണ്ടെന്ന്.
1: ഞാനതല്ല ആലോചിക്കുന്നത്, ഈ സൗദാമിനി ഗൈനക്കോളജി ഡോക്ടറുടെ മുറിയിൽ നിന്ന് ഇറങ്ങി വന്നിരുന്നെങ്കിൽ അവൾക്ക് വിശേഷം ഉണ്ടായെന്ന് നടന്നങ്ങ് പറഞ്ഞു നടന്നേനെ.
2: അതെ, അതിനും ആൾക്കാരും മടിക്കത്തില്ല.
1: ഒരു കാര്യം കാണുകയോ കേൾക്കുകയോ ചെയ്താലേ അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയുന്നതിന് മുമ്പേ വിതരണം അങ്ങ് നടക്കും.
2: സൗദാമിനിയെ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തെന്ന് നാട്ടുകാർ പറഞ്ഞ കാര്യം സൗദാമിനി അറിഞ്ഞോ?
3: അറിഞ്ഞ് മോൻ ചെന്ന് പറഞ്ഞു. സൗദാമിനി ചേച്ചി ഇരുന്ന് ഭയങ്കര ചിരിയായിരുന്നു.
1: അയ്യോ, എന്തേലും ഒന്ന് കിട്ടിയാ മതി, അപ്പോഴേ വെച്ചങ്ങ് കത്തിക്കും. സത്യം കണ്ണു തുറക്കും മുമ്പേ ഉലകം ചുറ്റും കള്ളം പരക്കും.
4: നെല്ലും പതിരും തയ്യാറാക്കി അവതരിപ്പിച്ചത് വടക്കുംതല ശ്രീകുമാർ. ശബ്ദം നൽകിയവർ വടക്കുംതല ശ്രീകുമാർ, താമരക്കുളം മണി, വിദ്യാസാഗർ.

0: പശുത്തണ്ട്. സ്റ്റേ ട്യൂൺഡ് ആൻഡ് റേഡിയോ 91.2.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്.

0: കാഷിത്തണ്ട്. സ്റ്റേ ട്യൂൺഡ് ആൻഡ് റേഡിയോ 91.2.
1: കൊല്ലമിനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
2: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
1: ഏവർക്കും സ്വാഗതം.
2: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാരു കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
1: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

0: ചെയ്യേണ്ടതല്ല, അത് എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് അറിയില്ല നിങ്ങൾക്ക്. തൂത്തെറിഞ്ഞാലും കാറ്റത്ത് വരുന്ന കുപ്പ പോലെ വീണ്ടും വീണ്ടും വരുന്നല്ലോ. ഡോണ്ട് യു ഹാവ് എനി മാനേഴ്സ്?
1: ദേവി എന്താ ഇത്?
0: നീ ചുമ്മാതിരി.
2: ഇപ്പോഴെങ്കിലും അവൾ ആരെന്ന് മനസ്സിലാക്കാൻ വേണ്ടില്ല. 10 പേരുടെ മുന്നിൽ വെച്ച് നിന്റെ മുഖത്ത് കഴിപൂശിച്ചതല്ലേ? ഇനിയും

0: ബിഗ് ബഡ്ജറ്റുള്ള വിവിധ കലാ സാമൂഹ്യ സാംസ്കാരിക പരിപാടികളിൽ നിങ്ങൾ കേൾക്കുന്ന വാക്കാണ് സീസൺ 8, സീസൺ 7 എന്നൊക്കെ പറഞ്ഞ്. ഇത് കഷ്ടപ്പാടും പ്രയാസവുമുള്ള പട്ടിണിക്കാരായ മനുഷ്യരെ സഹായിക്കുന്നതിനു വേണ്ടി നാം ഒരുമിച്ച് 8 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച വിശപ്പുരഹിത കരുനാഗപ്പള്ളി 9ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഓരോ കുടുംബത്തിനും ഭക്ഷ്യധാന്യങ്ങൾ അവരുടെ വീടുകളിലേക്കും അവർ നേരിട്ട് തീം വാങ്ങിക്കൊണ്ടുപോകുന്ന ഉദാത്തമായ പരിപാടി. ജാതി മത രാഷ്ട്രീയ ഭേദങ്ങൾക്കപ്പുറത്ത് കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന വീടുകളെ സഹായിക്കാൻ, അത്തരം മനുഷ്യരെ ചേർത്ത് പിടിക്കാനാണ് ഈ പദ്ധതി. മുൻവർഷങ്ങളിൽ നിങ്ങൾ സഹായിച്ചതുപോലെ ഒറ്റയ്ക്കും കൂട്ടായും കുടുംബസമിതികളുടെയും കുടുംബയോഗങ്ങളുടെയും വാട്സപ്പ് ഗ്രൂപ്പുകളുടെയും ഒക്കെ പേരിൽ നിങ്ങൾക്ക് ഈ മനുഷ്യരെ സഹായിക്കാവുന്നതാണ്. ഒരു കുടുംബത്തിന് നൽകേണ്ടത് 1 വർഷത്തേക്ക് 10,000 രൂപയാണ്. നിങ്ങളുടെ സഹായങ്ങളും മറ്റു വിവരങ്ങളും എത്തിക്കേണ്ടത് എൻ്റെ റേഡിയോയുടെ സ്നേഹസേനയുടെ ഓഫീസിലേക്കും സുഹൃത്തുക്കളിലേക്കുമാണ്.
1: സമാനതകളില്ലാത്ത ഈ കാരുണ്യ പ്രവൃത്തിയിൽ ഒറ്റയ്ക്കോ കൂട്ടമായോ നിങ്ങൾക്കും പങ്കാളിയാകാം. അതിനായി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 9847-79987. മറ്റൊരു നമ്പർ 9846-76684. വിശപ്പടക്കാൻ കഴിയുക എന്നതിനപ്പുറം മഹത്തായ ഒരു പുണ്യം മറ്റൊന്നില്ല. ജീവിതം ഒരിക്കലേ ഉള്ളൂ. ജീവിച്ചിരിക്കുന്ന കാലയളവിൽ ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ് ഏറ്റവും വലിയ ആത്മസംതൃപ്തി. വിശപ്പുരഹിത കരുനാഗപ്പള്ളിയിൽ പങ്കാളിയാകാൻ ഏവരോടും സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു.

ഒഴുകുന്ന ജലവും പാറയും, പലപ്പോഴും ഏറ്റുമുട്ടും. ജയിക്കുന്നതേ എപ്പോഴും ജലമായിരിക്കും. അതിന്റെ ശക്തിയുണ്ടല്ല, നിർത്താതെയുള്ള പരിശ്രമമുണ്ട്. ഇത് എന്റെ റേഡിയോ 91.2 കഴിഞ്ഞു പോയ കാലം. കൂടെയുള്ളത് ഞാൻ സജന. ഓർമ്മകളിൽ ഇതുവരെ ചുറ്റുപാടുകളും പ്രകൃതിയും കാലാവസ്ഥയും കാലങ്ങളും ഉത്സവങ്ങളും ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞു വന്നത് അല്ലേ. പക്ഷേ ഓർമ്മകളിൽ എന്നും ഓർത്തിരിക്കേണ്ട കുറെ മനുഷ്യർ നമ്മുടെ മുന്നിലൂടെ ഇങ്ങനെ കടന്നു പോയിട്ടുണ്ട്. അത്തരം മനുഷ്യരുടെ ഹൃദയപൂർവ്വമായ കയ്യൊപ്പുകൾ കൂടിയാണ് നമ്മുടെ ജീവിതം. പോയ കാലം ഓർക്കുമ്പോൾ അത്തരം കയ്യൊപ്പ് ചേർത്തി ചിലപ്പോൾ ഒന്നിനുമല്ലാതെ, മറ്റു ചിലപ്പോൾ നമ്മൾ പോലും പ്രതീക്ഷിക്കാതെ നമ്മളിലേക്ക് കടന്നു വന്ന് സഹായിച്ചു മുടങ്ങിയ കുറെ മനുഷ്യർ അല്ലേ. ഇത്തരം മനുഷ്യരുടെ ഓർമ്മകൾ ചേർത്ത് വെക്കുമ്പോഴാണ് ഓർമ്മകളോട് പോലും നീതിപൂർവ്വം പെരുമാറിയെന്ന് പറയാനാവുക. അതുകൊണ്ട് തന്നെ അത്തരം മനുഷ്യരുടെ ഓർമ്മകൾ കൂടിയാണ് ഇന്ന് കടന്നു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. കാലയവനിക്കുള്ളിൽ മറന്നിട്ടും അനുഭവങ്ങളുടെ നിറക്കൂട്ട് സമ്മാനിച്ച് കടന്നുപോയ മനുഷ്യരിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. ഇത് എന്റെ റേഡിയോ 91.2 കഴിഞ്ഞു പോയ കാലം.

ഓർക്കുന്നുണ്ടോ നിങ്ങൾ നമ്മൾ തുപ്പലി മിഠായി എന്ന് വിളിക്കുന്ന, അല്ലെങ്കിൽ ഐസ് മിഠായി കച്ചവടമായി നമ്മുടെ മുന്നിലൂടെ കടന്നു പോയ ഒരാൾ? ചിലപ്പോൾ കാശില്ലെങ്കിലും ഒരു ഐസ് മിഠായി തന്നയാൾ, പിന്നെ നെല്ലിക്കാ വെള്ളം ഒഴിക്കുമ്പോൾ കുറച്ച് ഉപ്പിന്റെ വെള്ളം കൂടി നമ്മുടെ മുഖത്തേക്ക് നോക്കി ഒഴിച്ചു തരുന്ന ഒരാൾ, ചായക്കടയിൽ ചായ കുടിക്കാൻ ചെല്ലുമ്പോൾ സാധാരണ ഒഴിക്കുന്നതിനേക്കാൾ അല്പം പാല് കൂടി കൂടുതൽ ഒഴിച്ചു തരുന്ന ആൾ, ചിലപ്പോൾ റോഡ് മുറിച്ച് കടക്കാൻ നമ്മളെ കൈപിടിച്ച് സഹായിച്ച ഒരാൾ, വാഹനത്തിലേക്ക് ഓടിക്കേറുമ്പോൾ വീണ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ബലമായി നമ്മുടെ കയ്യിൽ പിടിച്ചൊരാൾ, സ്ത്രീകളാണെങ്കിലും ഗർഭാവസ്ഥയിലും കുഞ്ഞുങ്ങളുമായി കയറുമ്പോൾ തന്നെ സീറ്റ് ഒഴിഞ്ഞു തന്ന് നമുക്ക് അവസരം നൽകുന്ന ഒരാൾ, അങ്ങനെയുള്ള ആളുകൾ കൂടി ചേരുന്നതാണ് മനുഷ്യ ജീവിതം അല്ലേ? അത്തരം ആളുകളുടെ മുഖം പോലും ചിലപ്പോൾ ഓർമ്മ കാണില്ല, ചിലപ്പോൾ ഓർത്തിരിക്കുന്നുണ്ടാകും അല്ലേ? ഏതായാലും അതുപോലെയുള്ള മനുഷ്യർ ജീവിതത്തിന്റെ പല സന്നിഗ്ധ ഘട്ടങ്ങളിലും എന്തിനെന്നറിയാതെ സഹായിച്ച് കടന്നു പോയവർ. അവരൊന്നും പ്രതീക്ഷിച്ചല്ല ആ നിമിഷം നമുക്കൊരു അപകടം ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ നമ്മളോട് ഇത്തിരി സ്നേഹം കാണിക്കണമെന്ന് തോന്നുമ്പോൾ അവർക്കാകുന്ന ഒരു പ്രവൃത്തിയിലൂടെ ആ സ്നേഹം പ്രകടിപ്പിച്ച് സമ്പന്നരാണ് അവർ. അവരാണ് യഥാർത്ഥ സമ്പന്നര്, സ്നേഹം മനസ്സിൽ നിറച്ചു വെക്കുന്ന സമ്പന്നർ. രൂപഭാവങ്ങളിലും വസ്ത്രധാരണങ്ങളിലുമൊക്കെ ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന തിളക്കമോ മിനുസമോ ഒന്നും ഉണ്ടാകണമെന്നില്ല, പക്ഷേ അവരുടെ ഹൃദയത്തിൽ തിളങ്ങുന്ന ഒരു ഹൃദയമുണ്ട്, സ്നേഹത്തിന്റെ ഭാഷയുമുണ്ട്. അതാണ് ഏറ്റവും പ്രാധാന്യം അല്ലേ? ഇത് എന്റെ റേഡിയോ 91.2 കഴിഞ്ഞു പോയ കാലം.

0: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
1: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
0: ഏവർക്കും സ്വാഗതം.
1: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
0: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
2: വയറിനാണ് ഇപ്പോഴും എരിച്ചിലും അസ്വസ്ഥതയുമാ?
3: വിഷമിക്കേണ്ട, KMC ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗത്തെ കാണിക്കാൻ മേലായിരുന്നു.
0: വയറ്റിലെ പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ പെയിൻലെസ് എൻഡോസ്കോപ്പി EUS സജ്ജീകരണങ്ങൾ അടക്കം അവിടെയുണ്ട്. ഡോക്ടർ KM ചെറിയാൻ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: പിന്നെ ഉപദേശങ്ങൾ കൊണ്ടും നമ്മുടെ നന്മ ആഗ്രഹിച്ചുകൊണ്ടും നമ്മളെ സഹായിച്ച കുറേ മനുഷ്യർ നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട്. അത്തരം ആളുകൾ അധ്യാപകരുടെ രൂപത്തിലോ അയൽക്കാരുടെ രൂപത്തിലോ ബന്ധുക്കളുടെ രൂപത്തിലുമൊക്കെ ഇഷ്ടങ്ങൾ ചൊരിഞ്ഞവരാണ്, നമ്മൾ നന്നാകണമെന്ന് ആഗ്രഹിച്ചവരാണ്. എന്തുകൊണ്ട് അവർ പ്രാധാന്യമുള്ളവരായി മാറുന്നുവെന്ന് ചോദിച്ചാലേ, ഇന്നത്തെ കാലത്തെ അങ്ങനെ ആഗ്രഹിക്കുന്നവരുടെ എണ്ണം വളരെ കുറവായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് അല്ലേ? മറ്റൊരാൾക്കൊരു ഉപകാരമോ ഗുണമോ ഉണ്ടായാൽ അയാൾ രക്ഷപ്പെടുന്നത് കാണുമ്പോൾ വിഷമിക്കുന്നവരോ അല്ലെങ്കിൽ എന്തെങ്കിലും അപവാദങ്ങളും അത്തരം കാര്യങ്ങൾ പറഞ്ഞ് അവരെ ചുരുട്ടിക്കെട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് കൂടുതലുള്ള കാലം. ആ കാലത്തെ ഇതുപോലുള്ള മനുഷ്യരുടെ സാന്നിധ്യം വളരെ ആശ്വാസകരമാണ്. ആ ഓർമ്മകൾക്ക് പോലും എന്ത് മധുരമാണ് അല്ലേ? ഒരു പക്ഷേ അതിൽ അക്ഷരം പഠിപ്പിച്ച അധ്യാപകർ, നിലത്തെഴുത്ത് ആശാട്ടിയോ ആശാനോ മുതൽ നമ്മളെ ബിരുദ കോഴ്സുകൾ വരെ പഠിപ്പിച്ചവരുണ്ടാകും. അവരുടെയൊക്കെ ഓർമ്മകൾ ഇന്നും തിളങ്ങുന്നവയാണ്. ചിലരെ ഓർക്കുമ്പോൾ നമ്മുടെ കണ്ണെന്ന് നിറഞ്ഞിട്ടുണ്ടാകും. അങ്ങനെ ഉപദേശം കൊണ്ടാണോ നമ്മൾ ഇങ്ങനെ ആയതെന്ന് ചോദിച്ചാൽ അതൊന്നും അറിയില്ല. നിശബ്ദമായ ഒത്തിരി പേരുടെ പ്രാർത്ഥനയുടെ ഫലമാണല്ലോ ആകസ്മികമായി എന്തും സംഭവിക്കാവുന്ന ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ആയി തീർന്നത്. അതുകൊണ്ട് അത്തരം മനുഷ്യരെ കൂടി ഓർക്കാതെ മനുഷ്യ ജീവിതം പൂർണ്ണമാകില്ല എന്നതാണ് ഒരു സത്യം അല്ലേ? ആ കൂട്ടത്തിൽ ഒരുപാട് പേർ നമ്മളിൽ നിന്നും യാത്രയായിട്ടുണ്ട്. എന്നാൽ അവശേഷിക്കുന്നവരും ഉണ്ടാകാം. അവരാരും ഒന്നും പ്രതീക്ഷിച്ചല്ല ഇത്തരം നന്മകൾ നമ്മളോട് ചെയ്തത്. അതിനുപകാരമായി നമ്മൾ ചെയ്യേണ്ടത് അവരോടുള്ള കരുതലും സ്നേഹവും ഇഷ്ടവുമൊക്കെ സൂക്ഷിക്കുന്നത് പോലെ തന്നെ നമ്മളും മറ്റു കുറെ പേർക്ക് അവരെ പോലെ ആയിത്തീരാൻ ശ്രമിക്കുക എന്നതാണ് ഒരു യോജിച്ച പ്രവൃത്തി. അതുകൊണ്ട് തന്നെ അത്തരം ചിന്തകൾ കൂടി ഹൃദയത്തിൽ ഉണ്ടാകണമെന്നാണ് എന്റെ ഒരു അഭ്യർത്ഥന. ഇത് എന്റെ റേഡിയോ 91.2 കഴിഞ്ഞു പോയ കാലം.

അവസാനമായൊരു കൂട്ടരുണ്ട്. അത് നമ്മുടെ ജീവിതത്തിന്റെ നിർണായക സമയങ്ങളിൽ ചില ഉറച്ച സഹായമായി എത്തിയ മനുഷ്യരാണ്. സാമ്പത്തികമായി അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കായൊക്കെ സഹായിച്ച മനുഷ്യർ. അത് ചിലപ്പോഴേ നമ്മുടെ വിവാഹത്തിനാകാം, ചിലപ്പോൾ നമ്മളൊരു പുതിയ വീട് വെച്ചപ്പോഴാകാം, പഠിക്കുന്ന സമയത്ത് നമുക്ക് ഫീസ് തന്നതാകാം, അല്ലെങ്കിൽ നമ്മുടെ ആരുടെയെങ്കിലും വീട്ടിലെ രോഗങ്ങളോ മറ്റുള്ള പ്രയാസങ്ങളോ വരുമ്പോൾ സഹായിക്കാനായി മുന്നിലേക്ക് ഇറങ്ങിയ മനുഷ്യരാകാം. ചിലപ്പോൾ അവരുടെ കയ്യിൽ ഒന്നും ഉണ്ടാകണമെന്നില്ല, അവർ മറ്റുള്ളവരുടെ കയ്യിൽ നിന്നും വാങ്ങിയതാകാം. എന്നാലും ആ സഹായം നമുക്ക് വല്ലാതെ ഉപകാരപ്പെട്ടിട്ടുണ്ടാകും അല്ലേ? ചിലപ്പോഴേ തിരികെ ചോദിച്ചപ്പോൾ അതിന്റെ പേരിലൊക്കെ അല്പം മുഷിയുന്നവരും പിണങ്ങുന്നവരും ഒക്കെയുണ്ട്. അത് യഥാർത്ഥത്തിലേ അത് ശരിയല്ല. നമ്മളെ സഹായിച്ചവരുടെ നന്ദി കാണിക്കൽ നിർബന്ധമില്ലെങ്കിലും നന്ദിയോടെ കാണിക്കുന്നു എന്ന് പറയുന്നത് അവർക്കൊരു അപമാനമല്ലേ? മറിച്ച് നമുക്കാണ് അത് അപമാനകരമായി തോന്നേണ്ടത്. അങ്ങനെയുള്ള മനുഷ്യരുടെയും ചേർത്ത് വെക്കലുകൾ നമ്മളോടൊപ്പമുണ്ട് അല്ലേ? ഇനി നമ്മൾ ഇപ്പോഴേ നന്ദി പറയേണ്ട മറ്റൊരു വിഭാഗമുണ്ട്. ജീവിച്ചിരിക്കുന്നത് കൊണ്ടാണ് നമുക്കിത് പറയാനും കേൾക്കാനും കഴിയുന്നത്. നമ്മളൊന്ന് തളർന്നു വീണാൽ, അല്ലെങ്കിൽ ജീവൻ വെടിഞ്ഞു വീണാൽ, പിന്നെ അവസാന നിമിഷങ്ങളിൽ ആരാകും നമുക്ക് തുണയാവുക? ആരാകും നമ്മളെ കുളിപ്പിക്കുക? ആരാകും നമ്മളെ അവസാന യാത്രയ്ക്ക് ഒരുക്കുക? ആരാകും ഒടുവിൽ മണ്ണിലേക്കോ ചിതയിലേക്കോ മടക്കുക? അങ്ങനെയും കുറെ പേർ നമുക്കായി കാത്തു നിൽക്കുന്നുണ്ട്. എല്ലാത്തിനും എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാണ് സാധാരണയായി നന്ദി പറയേണ്ടതെങ്കിൽ ഇവർക്ക് മുന്നേ നമ്മൾ നന്ദി പറയേണ്ടതുണ്ട്. അത്തരം മനുഷ്യർ കൂടി മുൻകൂറായി നമുക്ക് ഓർക്കാം. പലതും നമ്മൾ ഫിക്സ്ഡ് ഡിപ്പോസിറ്റായി നിക്ഷേപിക്കാറില്ലേ? 5 വർഷം കഴിഞ്ഞ്, 10 വർഷം കഴിഞ്ഞ് ഇരട്ടിയാക്കാൻ, അല്ലെങ്കിൽ 3 ഇരട്ടിയാക്കാൻ. അതുപോലെ തന്നെ നന്മകൾ നമുക്ക് ചിലയിടങ്ങളിലൊക്കെ നിക്ഷേപിക്കണം. നാളെ

0: കൊല്ലത്തിന്റെ സ്വന്തം ജോണി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
1: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
0: ഏവർക്കും സ്വാഗതം.
1: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
0: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോളജി ആൻഡ് ന്യൂറോ സർജറി വിഭാഗത്തിൽ നൽകുന്നു സ്ട്രോക്ക്, പാർക്കിൻസൺസ്, എപ്പിലെപ്സി, കടുത്ത തലവേദന, ഉറക്ക തകരാറുകൾ എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ.
0: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: നിങ്ങളുടെ ഇഷ്ടം ഞങ്ങളുടെ ഇണം. ഇത് എന്റെ റേഡിയോ 91.2.

ഹായ്, ഗുഡ് ഈവനിങ്. ഇത് എൻ്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഇന്ന് നമുക്ക് പാട്ടുകൾ കേൾക്കാനായിട്ട് ഒട്ടനവധി പ്ലാറ്റ്ഫോമുകളും ഗാഡ്ജറ്റുകളും ഉണ്ട്. അതിൽ കേൾക്കാനായിട്ട് ഇഷ്ടം പോലെ പാട്ടുകളുടെ നീണ്ട ലിസ്റ്റുകളും ഉണ്ട്. എന്നിരുന്നാലും നമ്മൾ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന നമ്മുടെ കുറേ പാട്ടുകളുണ്ട്. നമ്മൾ എത്ര തവണ കേട്ടാലും വീണ്ടും വീണ്ടും കേൾക്കാൻ തോന്നുന്ന ആ പ്രിയപ്പെട്ട ഗാനങ്ങൾ, അതെ, ആ ഗാനങ്ങൾ നിങ്ങൾ റേഡിയോയിൽ കൂടെ കേൾക്കുമ്പോൾ കിട്ടുന്ന ഒരു അനുഭവത്തിന് ഒരു പ്രത്യേക ഭംഗിയാണ്. അങ്ങനെ ഒരു മനോഹര യാത്രയ്ക്ക് നമ്മളിവിടെ യാത്ര ഒരുങ്ങുകയാണ്. ഇത് എൻ്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. നിങ്ങൾ ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ട് നിങ്ങൾക്ക് വേഗം തന്നെ ഗാനമഞ്ജരിയിലേക്ക് വിളിക്കാം, നിങ്ങളുടെ ഡെഡിക്കേഷൻസ് പറയാം. അതിനായിട്ടുള്ള നമ്പർ ഇതാണ്, 9544-7001912. ഗാനമഞ്ജരിയിൽ നിങ്ങൾക്ക് മെസ്സേജും അയക്കാം, പിന്നെ നമുക്കിത് ഓൺലൈനായിട്ട് കേൾക്കാനൊക്കെ കേട്ടോ. അതിനായിട്ട് www.enterradio91.2 സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓൺലൈനായിട്ട് നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് കുറച്ച് പാട്ട് കേട്ട് തിരിച്ചു വരാം.

ഹലോ, എന്താ റേഡിയോ? എന്താ റേഡിയോ? ആ പിന്നെ ഇന്ത്യ കലാഭൂമണിയുടെ ഒരു പാട്ട്, നല്ലൊരു പാട്ട്. ഇത് വരുന്നപ്പള്ളി അച്ചോ. ആ ഇപ്പൊ സുഖമല്ല, ഞാന് കരുതപ്പള്ളി ആശുപത്രിയുടെ അവിടെ ഒരു കട നടത്തി. ഇപ്പൊ രണ്ടു ദിവസം തുറക്കുന്നത് തനിയായിട്ട് അവര് വീട്ടിലായിപ്പോ. ഹലോ, കലാഭൂമണിയുടെ നല്ല നല്ല കേൾക്കാൻ കൊള്ളാം, നല്ലൊരു

0: എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു നല്ലൊരു സ്വായം സന്ധി നേർന്നുകൊണ്ട് നമ്മൾ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇത് എൻ്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഇന്ന് നിങ്ങളോടൊപ്പം കൂടെയുള്ളത് ആർജെ നിതിനാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ട് നിങ്ങൾ വിളിക്കുമെന്ന പ്രതീക്ഷയിൽ ഞാൻ കാത്തിരിക്കുകയാണ്. നമുക്കിപ്പോൾ ഒരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോകാം. ഹലോ, ഇതാരാണ് സംസാരിക്കുന്നത്? അശോകൻ ചേട്ടൻ. അശോകൻ ചേട്ടാ, എങ്ങനെയുണ്ട് ജീവിതം? ഒക്കെ സുഖമായിട്ട് പോകുന്നോ?
1: നല്ലൊരു
0: പാട്ട് വേണല്ലേ? ഓക്കെ, വെച്ചേരാം കേട്ടോ. നമുക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. ദാസേട്ടൻ പാടിയ മാനഴകു എന്ന സോങ് വെച്ച് തരുമ്പോൾ ചോദിച്ചിരിക്കുകയാണ്, ഇത് വെള്ളി നക്ഷത്രം എന്ന സിനിമയിലെ പാട്ടാണ്. ചോദിച്ചിരിക്കുന്നത് ഷിയാസ് കായംകുളമാണ്. ഇപ്പോൾ ഷിയാസിന് വേണ്ടി നമുക്ക് ഇതിനോടൊപ്പം ആ പാട്ടും കേൾക്കാം.

0: കൊല്ലമിനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
1: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
0: ഏവർക്കും സ്വാഗതം.
1: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
0: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം. സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി. അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എനച്ച്, കരുനാഗപ്പള്ളി.
2: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
3: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
2: അപ്പൊ പഴയ ചോയ്സോ?
3: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
2: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
3: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
2: സത്യമാചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ വിറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
3: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
2: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
4: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം എൻ റേഡിയോ 91.2 ഗാനമഞ്ജരിയിലേക്ക്.

0: ഒരു നാടിന്റെ പാട്ടുപെട്ടി, ഇഷ്ടം പോലെ പാട്ടുകളുമായി രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി.
1: പാട്ടുകളൊക്കെ കേട്ട് നമ്മൾ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇത് എൻ്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഇന്ന് ഗാനമഞ്ജരിയിൽ കൂടെയുള്ളത് ആർജിൻ്റെ എതിരാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ട് വേഗം തന്നെ വിളിച്ചോളൂ. വിളിക്കണേ നമ്പർ ഇതാണ്, 9544-7001-2. വേഗം തന്നെ വിളിച്ചോളൂ. നമുക്കൊരു കോൾ ഉണ്ട്, ആ കോളിലേക്ക് പോയിട്ട് തിരികെ വരാം. ഹലോ
2: ഹലോ
1: ഹലോ, നമസ്കാരം. ഇത് ആരാണ് സംസാരിക്കുന്നത്? പറഞ്ഞോളൂ ചേട്ടാ, ഏത് പാട്ടാണ് ഇന്ന് വേണ്ടത്? പാട്ടാണോ? പാട്ടല്ലേ? ആ പാട്ട് ആർക്കെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ
2: ഇന്ന്? എല്ലാവർക്കും വേണ്ടി.
1: ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാവർക്കും വേണ്ടി ആ പാട്ട് കേൾക്കാം കേട്ടോ. ഓക്കെ ചേട്ടാ. നീ എൻ സുന്ദരി എൻ്റെ മാത്രം സുന്ദരി സത്യം സിനിമയിലെ ഈ പാട്ടെന്ന് വെച്ച് തരുമ്പോൾ ചോദിച്ചിരിക്കുകയാണ് രാജരാജൻ കോഴിക്കോട്, കരുനാഗപ്പള്ളി കോഴിക്കോട് എന്ന് ചോദിച്ചിരിക്കുകയാണ്. ഡെഡിക്കേഷൻ ഒന്നും പറഞ്ഞിട്ടില്ല, എന്നിരുന്നാലും നമുക്ക് ഈ പാട്ട് വെച്ച് തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ രണ്ട് പാട്ടും ഇതിനോടൊപ്പം കേൾക്കാം.

0: ഒരു നാടിന്റെ പാട്ടുപെട്ടി, ഇഷ്ടം പോലെ പാട്ടുകളുമായി രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി.
1: ആയിരത്തി 1983 പുറത്തിറങ്ങിയ കുയിലിനെ തേടി എന്ന സിനിമയിലെ ദാസട്ടൻ പാടി മനോഹരമാക്കിയ ഒരു പാട്ടായിരുന്നു നമ്മൾ ഇപ്പോൾ കേട്ടത്. ഇതേപോലെ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ട് വേഗം തന്നെ ഗാനമഞ്ചരിയിലോട്ട് വിളിക്കൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 9544700091. ഇത് എൻ്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഇന്ന് ഗാനമഞ്ചരിയോടൊപ്പം കൂടെ ഉള്ളത് അത് നിതിനാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ വെച്ചു തരാനായിട്ട്. ഹായ് നിതിൻ, ഞാൻ ചാത്തന്നൂരിൽ നിന്നും രാജീവാണ്. എനിക്ക് വേണ്ട പാട്ട് സത്യമേവ ജയതേ എന്ന പടത്തിൽ ശങ്കർ മഹാദേവൻ പാടിയ ചിലും മണി എന്ന പാട്ട് വെച്ചിരുമ്പോൾ ചോദിച്ചിരിക്കുകയാണ്. അതിനോടൊപ്പം മറ്റൊരു മെസ്സേജും കൊണ്ട് മെസ്സേജ് അയച്ചിരിക്കുന്നത് ഗൗരിയാണ്. ഹായ്, ഞാൻ ഗൗരിയാണ്. എനിക്ക് ഇൻസാനിലെ എന്ന സോങ് വെച്ചു തരുമ്പോൾ ചോദിച്ചിരിക്കുകയാണ് ഗൗരി. ഇവർ ചോദിച്ചിരിക്കുന്നത് അനൻഷ പാടിയ പാട്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ഈ പാട്ടും ഇതിനോടൊപ്പം കേൾക്കാം.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡി അഡിക്ഷൻ സെന്ററിൽ ലഹരിക്ക് അടിമപ്പെട്ടവർക്കും മാനസിക പ്രശ്നം അനുഭവിക്കുന്നവർക്കും വിദഗ്ധ ചികിത്സ ലഭ്യമാണ്.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
3: ഓച്ചിറ RCPM ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി. ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.
4: ഓണം വന്നോ, ഇനി രശ്മി ഹാപ്പി ഹോംസിൽ ഓഫറുകളുടെയും ഡിസ്കൗണ്ടുകളുടെയും കാലം. രശ്മി ഹാപ്പി ഹോമിൽ നിന്നും പർച്ചേസ് ചെയ്യൂ കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ തുടങ്ങി 10 കോടി രൂപയുടെ സമ്മാനങ്ങളും ആകർഷകമായ ഡിസ്കൗണ്ടുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. അപ്പോൾ ഈ ഓണം രശ്മി ഹാപ്പി ഹോംസിനൊപ്പം. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
5: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
6: August 3 രാവിലെ 11 മണിക്ക്
5: ഏവർക്കും സ്വാഗതം.
6: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
5: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
7: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം 8 റേഡിയോ 91.2 ഗാനമഞ്ചരിയിലേക്ക്.

0: ഒരു നാടിന്റെ പാട്ടുപെട്ടി, ഇഷ്ടം പോലെ പാട്ടുകളുമായി രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി.
1: ചിലച്ചിലമ്പ് മണിയെ, ഈ പാട്ട് ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് ഒരുപാട് കടന്നു തുള്ളിയ പാട്ടാണ്. ഞാൻ ഈ പാട്ട് കേട്ടപ്പോൾ എൻ്റെ കുട്ടിക്കാലത്തേക്ക് ഒരു പോയി. എനിവേ, നമ്മൾ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇത് എൻട്രോയുടെ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഇന്ന് ഗാനമഞ്ജരിയോടൊപ്പം കൂടെയുള്ളത് അർജുൻ നിധിനാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളിൽ വെച്ച് തരാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ട് കേൾക്കാനായിട്ട് നിങ്ങൾ വേഗം തന്നെ വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 9544700902. അപ്പോൾ നമുക്കൊരു കോൾ ഉണ്ട്, നമുക്ക് കോളിലേക്ക് പോയിട്ട് തിരിച്ചു.
2: ഹലോ.
3: ഹലോ മോനെ, നമസ്കാരം.
1: നമസ്കാരം, ഇതാരാണ്?
3: സിന്ധുമ്മ.
1: എങ്ങനെ, എന്തൊക്കെയുണ്ട് വിശേഷം? വരികയാണ്. അപ്പോൾ എങ്ങനെ, അതിന്റെ തിരക്കാണല്ലേ? സന്തോഷം. ഓഹോ, അപ്പോൾ ഇന്ന് ഏത് പാട്ടാ സിന്ധുമ്മക്ക് വേണ്ടേ?
3: സാഗര സംഗമം.
1: ഇത് ആർക്കെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ ഇന്ന്? എല്ലാവർക്കും വേണ്ടി നമുക്ക് ആ പാട്ട് കേക്കാം കേട്ടോ. ചായ കുടിച്ചോ?
3: ചായ കുടിച്ചോ മോനെ, പാട്ടൊക്കെ കേട്ടോണ്ടിരിക്കുക.
1: ആണല്ലേ? ആ, ഞങ്ങക്ക് സമയമായി വരുന്നേ ഉള്ളു. ആ അതെ, അപ്പൊ നമുക്ക് ഈ പാട്ട് കേക്കാം കേട്ടോ.
3: ഓക്കെ,
1: ശരി. നമുക്ക് ഇതിനോടൊപ്പം മറ്റൊരു മെസ്സേജും കൊണ്ട്, കായംകുളത്ത് നിന്നും ശ്യാമാണ്, എനിക്ക് ബാബാ കല്യാണി എന്ന സിനിമയിലെ കൈനിറയെ വെണ്ണ തരാം എന്ന പാട്ട് വെച്ചു വരുമോ ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നമുക്ക് ഈ രണ്ട് പാട്ടും ഇതിനോടൊപ്പം കേട്ട് തിരിച്ചു വരാം.

0: സ്വന്തം ജോണി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
1: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
0: ഏവർക്കും സ്വാഗതം.
1: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
0: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാൽമുട്ട് വേദന, വിട്ടുമാറാത്ത നടുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയ അസുഖങ്ങൾക്കായുള്ള പ്രത്യേക ക്ലിനിക്കിൽ പരിഹാരം കണ്ടെത്താം.
0: ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ. സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി.
3: ബിഗ് ബഡ്ജറ്റുള്ള വിവിധ കലാ സാമൂഹ്യ സാംസ്കാരിക പരിപാടികളിൽ നിങ്ങൾ കേൾക്കുന്ന വാക്കാണ് സീസൺ 8 സീസൺ 7 എന്നൊക്കെ പറഞ്ഞ്. ഇത് കഷ്ടപ്പാടും പ്രയാസവുമുള്ള പട്ടിണിക്കാരായ മനുഷ്യരെ സഹായിക്കുന്നതിനു വേണ്ടി നാം ഒരുമിച്ച് 8 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച വിശപ്പുരഹിത കരുനാഗപ്പള്ളി 9ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഓരോ കുടുംബത്തിനും ഭക്ഷ്യധാന്യങ്ങൾ അവരുടെ വീടുകളിലേക്കും അവർ നേരിട്ട് തീം വാങ്ങിക്കൊണ്ടുപോകുന്ന ഉദാത്തമായ പരിപാടി. ജാതി മത രാഷ്ട്രീയ ഭേദങ്ങൾക്കപ്പുറത്ത് കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന വീടുകളെ സഹായിക്കാൻ, അത്തരം മനുഷ്യരെ ചേർത്ത് പിടിക്കാനാണ് ഈ പദ്ധതി. മുൻവർഷങ്ങളിൽ നിങ്ങൾ സഹായിച്ചതുപോലെ ഒറ്റയ്ക്കും കൂട്ടായും കുടുംബസമിതികളുടെയും കുടുംബയോഗങ്ങളുടെയും വാട്സപ്പ് ഗ്രൂപ്പുകളുടെയും ഒക്കെ പേരിൽ നിങ്ങൾക്ക് ഈ മനുഷ്യരെ സഹായിക്കാവുന്നതാണ്. ഒരു കുടുംബത്തിന് നൽകേണ്ടത് 1 വർഷത്തേക്ക് 10,000 രൂപയാണ്. നിങ്ങളുടെ സഹായങ്ങളും മറ്റു വിവരങ്ങളും എത്തിക്കേണ്ടത് എന്റെ റേഡിയോയുടെ സ്നേഹസേനയുടെ ഓഫീസിലേക്കും സുഹൃത്തുക്കളിലേക്കുമാണ്.
4: സമാനതകളില്ലാത്ത ഈ കാരുണ്യ പ്രവൃത്തിയിൽ ഒറ്റയ്ക്കോ കൂട്ടമായോ നിങ്ങൾക്കും പങ്കാളിയാകാം. അതിനായി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 9847799887. മറ്റൊരു നമ്പർ 9846766844. വിശപ്പടക്കാൻ കഴിയുക എന്നതിനപ്പുറം മഹത്തായ ഒരു പുണ്യം മറ്റൊന്നില്ല. ജീവിതം ഒരിക്കലേ ഉള്ളൂ. ജീവിച്ചിരിക്കുന്ന കാലയളവിൽ ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ് ഏറ്റവും വലിയ ആത്മസംതൃപ്തി. വിശപ്പുരഹിത കരുനാഗപ്പള്ളിയിൽ പങ്കാളിയാകാൻ ഏവരോടും സ്നേഹപൂർവം അഭ്യർത്ഥിക്കുന്നു.
5: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം എൻ റേഡിയോ 91.2 ഗാനമഞ്ജരിയിലേക്ക്.

0: ഒരു നാടിന്റെ പാട്ടുപെട്ടി, ഇഷ്ടം പോലെ പാട്ടുകളുമായി രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി.
1: അങ്ങനെ പാട്ടും വിശേഷമൊക്കെ പറഞ്ഞ് നമ്മൾ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. പക്ഷേ അതിനോടൊപ്പം നമുക്ക് മറ്റൊരു വിശേഷം പറയാനുണ്ട്. തീരപ്രദേശങ്ങളിൽ ജൂലൈ 29 മുതൽ ഓഗസ്റ്റ് 1 വരെ മണിക്കൂറിൽ 65 കിലോമീറ്റർ വേഗതയിലുള്ള ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത്. ആയതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സണായ ജില്ലാ കളക്ടർ ആനിയ ജൂലി തോമസ് അറിയിച്ചിരിക്കുകയാണ്. ഓഗസ്റ്റ് 1 വരെ മത്സ്യബന്ധനത്തിന് പ്രതികൂലമായ സാഹചര്യമാണെന്നും ജാഗ്രതാ നിർദ്ദേശങ്ങൾ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും കർശനമായി പാലിക്കണമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ നിർദ്ദേശങ്ങൾ പാലിക്കുമെന്ന വിശ്വാസത്തോടെ നമുക്ക് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചിലേക്ക് നമ്മൾ പോവുകയാണ്. നമുക്കൊരു കോൾ ഉണ്ട്, ആ കോളിലേക്ക് പോകാം. ഹലോ,
2: ഹലോ, വിജയൻ ബസ്.
1: നമസ്കാരം, എന്തൊക്കെയുണ്ട് വിശേഷം? വിളിക്കാതിരിക്കുകയാണ്. അപ്പോൾ ഇന്നാണ് വിളിക്കാൻ തോന്നിയത് അല്ലേ? അപ്പോൾ ഇന്നാണ് ഞങ്ങളെ വിളിക്കാൻ തോന്നിയത് അല്ലേ? ആണല്ലേ. അപ്പോൾ ഇന്ന് ചേട്ടൻ ഇന്ന് ഏത് പാട്ടാ വേണ്ടേ? കിട്ടിയോ? കനകസിംഹാസനം എന്ന സിനിമയിലെ പാട്ടാണ്. ആ, അപ്പോൾ ഈ പാട്ട് ഇന്ന് ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേഷൻ ഉണ്ടോ? എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ്. ചേട്ടന് വേണ്ടി നമുക്ക് ഈ പാട്ട് കേൾക്കാം കേട്ടോ.
2: ഓക്കെ.
1: നമുക്കിതിനോടൊപ്പം മറ്റൊരു മെസ്സേജും കൊണ്ട്, ഹായ് ചേട്ടാ, എനിക്ക് പാണ്ടിപ്പട എന്ന സിനിമയിലെ ഇന്ന് പഞ്ചായത്തിലെ എന്ന പാട്ട് വെച്ച് തരുമോ ചോദിച്ചിരിക്കുന്നത് പള്ളിമുക്കിൽ നിന്നും ഹിരൺ ആണ്. അപ്പോൾ ഹിരണിന് വേണ്ടി നമുക്ക് ഈ പാട്ട് ഇതിനോടൊപ്പം കേൾക്കാം.

0: അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാക്കപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻഎച്ച്, കരുനാഗപ്പള്ളി.
1: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
2: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
1: അപ്പൊ പഴയ ചോയ്സോ?
2: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
1: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
2: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
1: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും റോഡ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
2: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
1: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച്എൻജി മോൾ, കരുനാഗപ്പള്ളി.
3: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
4: ഹൃദയാരോഗ്യ രംഗത്ത് തെക്കൻ കേരളത്തിന് പുതിയ കരുത്തു പകരാൻ ഓച്ചിറ RCPM ഹോസ്പിറ്റലും. ഇന്റർവെൻഷനൽ കാർഡിയോളജി, 24/7 കാഷ്വാലിറ്റി, എമർജൻസി മെഡിസിൻ, പൾമനോളജി, ENT, ഡെന്റൽ തുടങ്ങിയ സങ്കീർണമായ ചികിത്സാ സേവനങ്ങളും. RCPM ഹോസ്പിറ്റൽ ഓച്ചിറ, കോൺടാക്ട് 6238074391.
5: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം എൻ റേഡിയോ 91.2 ഗാനമഞ്ചരിയിലേക്ക്.

0: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം എൻ റേഡിയോ 91.2 ഗാനമഞ്ജരിയിലേക്ക്.
1: അറിഞ്ഞില്ലേ രശ്മി, ത്രില്ലോണം. രശ്മി ഹാപ്പി ഹോമിൽ ഫർണിച്ചർ, ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ്, സ്മാർട്ട് ഫോണുകൾ, ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ എന്നിവയ്ക്ക് മെഗാ ഓഫറുകൾ. ഓഫറുകൾ മാത്രമല്ല, 10 കോടി രൂപയുടെ ആകർഷകമായ സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു. സമ്മാനങ്ങളുടെ ഓണം രശ്മി ഹാപ്പി ഹോംസിനൊപ്പം. രശ്മി ഹാപ്പി ഹോംസ്, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൾ.
2: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
3: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
2: ഏവർക്കും സ്വാഗതം.
3: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാരു കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയാലു കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്ടീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
0: ഒരു നാടിന്റെ പാട്ടുപെട്ടി, ഇഷ്ടം പോലെ പാട്ടുകളുമായി രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി.
5: എനിക്കൊരു കാര്യം പറയാനുണ്ട്. തോറ്റുപോയി എന്ന് കരുതുന്ന പ്രിയപ്പെട്ട മനുഷ്യരോടാണ്, വീണു പോയതിന്റെ പേരിലല്ല ഒരാൾ നമ്മളെ ഓർക്കേണ്ടത്. എത്ര വീണാലും ആർക്കും അസൂയ തോന്നും വിധം എഴുന്നേറ്റ് നിൽക്കുന്ന മനുഷ്യൻ എന്ന അനുഭവത്തോടെ വേണം എല്ലാവരും നമ്മളെ ഓർക്കാൻ. അതിന് ജയിക്കണം എന്നൊന്നുമില്ല, വീണിടത്തുനിന്ന് ഒന്ന് എഴുന്നേറ്റ് നിന്നാൽ മതി. അതാണ് പലർക്കും പറ്റാതെ പോകുന്നത്. പലരും പല എളുപ്പ വഴികളും ഒക്കെ നോക്കും, ഈ ആത്മഹത്യ പോലുള്ള എളുപ്പ വഴികൾ. സോ അതൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട രീതിയിൽ നിങ്ങളുടെ ഇഷ്ട ജീവിതമൊക്കെ സന്തോഷമായിട്ട് ജീവിക്കുക. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. നിങ്ങൾ ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ട് വേഗം തന്നെ വിളിച്ചോളൂ എൻ്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയിലേക്ക്. വിളിക്കണ നമ്പർ ഇതാണ്, 9544700912. നമുക്ക് ഇപ്പോൾ ഒരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോയിട്ട് തിരിച്ചു വരാം. ഹലോ
6: ഹലോ
5: ഹലോ, നമസ്കാരം. ഇത് ആരാണ് സംസാരിക്കുന്നത്? പറഞ്ഞോളൂ ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം?
6: നല്ല വിശേഷം. ഞാൻ
5: കേട്ടില്ല,
6: ഞാൻ ആദ്യമായിട്ടാണ്
5: സംസാരിക്കുന്നത്. മെസ്സേജ് കുറെ വരുന്നുണ്ട് പക്ഷേ. പറഞ്ഞോളൂ, ഇന്ന് ഏത് പാട്ടാ ചേട്ടന് വേണ്ടേ?
6: എനിക്ക് ഇന്ന് വേണ്ടത് കേളി എന്ന സിനിമയിലെ താരം വാൽക്കണ്ണാടി നോക്കി എന്നുള്ള പാട്ട്.
5: ഡെഡിക്കേഷൻ ഉണ്ടോ ഇന്ന്?
6: ആ, ഞങ്ങളുടെ സഹൃദവാണിയിലെ എല്ലാ അംഗങ്ങൾക്കും.
5: ഓക്കെ ചേട്ടാ, നമുക്ക് ആ പാട്ട് കേൾക്കാം കേട്ടോ. നമുക്കൊരു മെസ്സേജ് ഉണ്ട്. ഹായ് ചേട്ടാ, ഗുഡ് ഈവനിങ്, ഹൗ ആർ യു? സുഖമായിട്ടിരിക്കുന്നു. ഞാൻ ചായ ഒക്കെ കുടിച്ചോ? എനിക്ക് അയാളും ഞാനും തമ്മിൽ എന്ന മൂവിയിലെ ജനുവരിയിൽ എന്ന സോങ് വെച്ച് തരുമ്പോൾ ചോദിച്ചിരിക്കുകയാണ്. ഡെഡിക്കേഷൻ ടു മൈ സെൽഫ് എന്ന് പറഞ്ഞിട്ടുണ്ട്, സ്വന്തമായിട്ട് തന്നെ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ്. പക്ഷേ ഇത് ആരാണ്, പേരൊന്നും പറഞ്ഞിട്ടില്ല. എന്നിട്ട് കൂടി ഇനി മെസ്സേജ് അയക്കുമ്പോൾ ഉറപ്പായിട്ടും പേരയക്കുക. അപ്പോൾ നമുക്ക് ഈ പാട്ട് രണ്ടും നമുക്ക് കേട്ട് തിരിച്ചു വരാം.

0: ബിഗ് ബഡ്ജറ്റുള്ള വിവിധ കലാ സാമൂഹ്യ സാംസ്കാരിക പരിപാടികളിൽ നിങ്ങൾ കേൾക്കുന്ന വാക്കാണ് സീസൺ 8 സീസൺ 7 എന്നൊക്കെ പറഞ്ഞ്. ഇത് കഷ്ടപ്പാടും പ്രയാസവുമുള്ള പട്ടിണിക്കാരായ മനുഷ്യരെ സഹായിക്കുന്നതിനു വേണ്ടി നാം ഒരുമിച്ച് 8 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച വിശപ്പുരഹിത കരുനാഗപ്പള്ളി 9ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഓരോ കുടുംബത്തിനും ഭക്ഷ്യധാന്യങ്ങൾ അവരുടെ വീടുകളിലേക്കും അവർ നേരിട്ട് തീം വാങ്ങിക്കൊണ്ടുപോകുന്ന ഉദാത്തമായ പരിപാടി. ജാതി മത രാഷ്ട്രീയ ഭേദങ്ങൾക്കപ്പുറത്ത് കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന വീടുകളെ സഹായിക്കാൻ അത്തരം മനുഷ്യരെ ചേർത്ത് പിടിക്കാനാണ് ഈ പദ്ധതി. മുൻവർഷങ്ങളിൽ നിങ്ങൾ സഹായിച്ചതുപോലെ ഒറ്റയ്ക്കും കൂട്ടായും കുടുംബസമിതികളുടെയും കുടുംബയോഗങ്ങളുടെയും വാട്സപ്പ് ഗ്രൂപ്പുകളുടെയും ഒക്കെ പേരിൽ നിങ്ങൾക്ക് ഈ മനുഷ്യരെ സഹായിക്കാവുന്നതാണ്. ഒരു കുടുംബത്തിന് നൽകേണ്ടത് 1 വർഷത്തേക്ക് 10,000 രൂപയാണ്. നിങ്ങളുടെ സഹായങ്ങളും മറ്റു വിവരങ്ങളും എത്തിക്കേണ്ടത് എൻ്റെ റേഡിയോയുടെ സ്നേഹസേനയുടെ ഓഫീസിലേക്കും സുഹൃത്തുക്കളിലേക്കുമാണ്.
1: സമാനതകളില്ലാത്ത ഈ കാരുണ്യ പ്രവൃത്തിയിൽ ഒറ്റയ്ക്കോ കൂട്ടമായോ നിങ്ങൾക്കും പങ്കാളിയാകാം. അതിനായി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 9847-79987. മറ്റൊരു നമ്പർ 9846-766-844. വിശപ്പടക്കാൻ കഴിയുക എന്നതിനപ്പുറം മഹത്തായ ഒരു പുണ്യം മറ്റൊന്നില്ല. ജീവിതം ഒരിക്കലേയുള്ളൂ. ജീവിച്ചിരിക്കുന്ന കാലയളവിൽ ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ് ഏറ്റവും വലിയ ആത്മസംതൃപ്തി. വിശപ്പുരഹിത കരുനാഗപ്പള്ളിയിൽ പങ്കാളിയാകാൻ ഏവരോടും സ്നേഹപൂർവം അഭ്യർത്ഥിക്കുന്നു. ഒരു നാടിന്റെ പാട്ടുപെട്ടി, ഇഷ്ടം പോലെ പാട്ടുകളുമായി രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി.
2: എൻ്റെ റേഡിയോ 81.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചലിലേക്ക് നമ്മൾ വീണ്ടും തിരികെയെത്തിയിരിക്കുകയാണ്. ഇന്ന് കൂടെ ഉള്ളത് അർജുൻ നിധിനാണ്. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഹോം സീക്നെസ് ഉള്ള ഒരാളാണ്. എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ ഇങ്ങനെ 1 ദിവസത്തേക്കോ അല്ലെങ്കിൽ 2 ദിവസത്തേക്കോ ഒന്ന് മാറി നിൽക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം വരും. രാത്രിയൊക്കെ ആകുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം, ഞാൻ ചിലപ്പോൾ കരയൊക്കെ ചെയ്യും. അപ്പോൾ ഞാൻ അന്നേരം ആലോചിക്കും, എൻ്റെ അമ്മ കളിച്ച് വളർന്നൊരു വീട്, അവിടുന്ന് അമ്മ കല്യാണം കഴിച്ച് ഈ വീട്ടിലേക്ക് വന്നു. അപ്പൊ അമ്മ എന്തോരം വിഷമിച്ചു കാണും. ഇതേപോലെ ഓരോ എന്റെ ചേച്ചി ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ എന്റെ കസിൻസ് അല്ലെങ്കിൽ എന്റെ ഫ്രണ്ട്സ്, ഇവരൊക്കെ എന്തോരം വിഷമിച്ച് കാണും. ഒരു കല്യാണം കഴിഞ്ഞ് മറ്റു വീട്ടിലോട്ട് പോകുമ്പോൾ അവർക്കായിട്ടുള്ള ഒരു വീട്, അവർ കളിച്ചു വളർന്നൊരു വീട്, അവർക്കായിട്ടുള്ള റൂം, അവർക്ക് സ്പെഷ്യലായിട്ട് ഒരു സ്ഥലം, അതൊക്കെ ഉപേക്ഷിച്ചിട്ട് മറ്റു വീട്ടിലോട്ട് പോകുന്നു. ആ വീടും അവരുടെ സ്വന്തമല്ല, എന്നാൽ ഈ വീട് ഇവരുടെ സ്വന്തമല്ല. ജനിച്ച് വരുമ്പോഴേ പറയും ഇങ്ങനെ, നീ വേറെ വീട്ടിലോട്ട് പോകേണ്ട പെണ്ണ. അവിടെ കല്യാണം കഴിച്ചു പോകുമ്പോഴും പറയും, നീ നിന്റെ വീട്ടിൽ പോയി പറഞ്ഞാൽ മതി എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോൾ. അപ്പൊ ഒന്ന് ആലോചിച്ചേക്ക്, അവർക്ക് പ്രോപ്പറായിട്ടൊരു വീടില്ല എന്നതാണ്. ഇത് ഒരുപാട് സംസാരിക്കേണ്ട ഒരു പ്രശ്നമാണ്. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ആലോചിച്ചെന്ന് പറഞ്ഞാല്, എൻ്റെ ഒരു ഫ്രണ്ടിന്റെ കല്യാണമാണ്, അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചു. എന്തായാലും എനിവേ, നമുക്ക് എന്റെ റേഡിയോ 81.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചിലേക്ക് വരാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ട് കേൾക്കാം. അതിനായിട്ട് നിങ്ങൾ വേഗം തന്നെ വിളിച്ചോ, നമ്മുടെ സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വേഗം ആയിക്കോട്ടെ, വിളിക്കുന്ന നമ്പർ ഇതാണ്, 9544-700-912. വേഗം തന്നെ വിളിച്ചോളൂ. ഇപ്പോൾ നമുക്കൊരു മെസ്സേജ് ഉണ്ട്, നമുക്ക് ആ മെസ്സേജിലോട്ട് പോകാം. ഹായ് നിതിൻ, വിവാഹിതനാകാൻ കാത്തിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഗോപാലിന് എനിക്കൊരു പെണ്ണുണ്ട് എന്ന ഗാനം വെച്ച് കൊടുക്കുമ്പോൾ ചോദിച്ചിരിക്കുകയാണ് അനിൽ കാട്ടുംപുറം ചേട്ടൻ. അപ്പോൾ ചേട്ടന് വേണ്ടി, അപ്പോൾ ഗോപാലൻ ചേട്ടന് വേണ്ടി നമുക്ക് ഈ പാട്ട് ഇതിനോടൊപ്പം കേൾക്കാം.

0: ഒരു നാടിന്റെ പാട്ടുപെട്ടി, ഇഷ്ടം പോലെ പാട്ടുകളുമായി രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി.
1: അതിനോടൊപ്പം മറ്റൊരു മെസ്സേജും കൊണ്ട്, ഹായ് ഗാനമഞ്ജരി, മിഥുനൊരു പാട്ട് വേണം. മിഥുനല്ല കേട്ടോ, നിഥിനാണ്. കളിപ്പാട്ടം എന്ന മൂവിയിലെ കളിപ്പാട്ടമായി കൺമണി എന്ന് തുടങ്ങുന്ന പാട്ട് ചോദിച്ചിരിക്കുകയാണ് ശൈലജ ചേച്ചി. അപ്പോൾ ശൈലജ ചേച്ചിക്ക് വേണ്ടി ഇതിനോടൊപ്പം നമുക്ക് ആ പാട്ടും കേൾക്കാം.

0: ഒരു നാടിന്റെ പാട്ടുപെട്ടി, ഇഷ്ടം പോലെ പാട്ടുകളുമായി രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി.
1: യെസ്, നമ്മളങ്ങനെ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇത് എൻ്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചരിയാണ്. ഇന്ന് കൂടെയുള്ള താരത്തിന് എതിരാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ വെച്ച് തന്നുകൊണ്ട്. അപ്പോൾ സമയം തണ്ട് ഇങ്ങനെ കഴിയാറായിരിക്കുകയാണ്, നമുക്ക് വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിരിക്കുകയാണ്. പക്ഷെ അതിന് മുമ്പ് എനിക്ക് കാര്യം പറയാണ്ട്, ഞങ്ങൾ എടുക്കുന്ന പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അയക്കാനുള്ള നമ്പർ ഇതാണ്: 9544700912. അപ്പോൾ ഈ നമ്പറിൽ അയക്കൂ. അപ്പോൾ ഞങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും ആ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും. മാറ്റേണ്ടത് ഞങ്ങളാണ്. അപ്പോൾ ഞങ്ങൾ അറിഞ്ഞെങ്കിൽ മാറ്റാൻ ഒക്കത്തുള്ളൂ. അപ്പോൾ വേഗം തന്നെ മെസ്സേജ് അയച്ചോളൂ. മെസ്സേജ് അയക്കേണ്ട, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രം മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ ആ കാര്യം പറഞ്ഞിട്ട് ഇന്നത്തെ പ്രോഗ്രാം നമ്മളോട് വൈൻഡപ്പ് ചെയ്യാണ്. തുടർന്നും നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കൂ ഇതിൻ്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: സംസ്ഥാനത്ത് 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം നാളെ അർദ്ധരാത്രി അവസാനിക്കും. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 5 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത, 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കോമൺവെൽത്ത് ഗെയിംസ് ലോങ് ജമ്പിൽ വെള്ളി മെഡൽ നേടിയ എം ശ്രീശങ്കറിനെ അഭിനന്ദിച്ച് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും. വാർത്തകൾ വിശദമായി. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ 2026ന്മേൽ രാജ്യസഭയിൽ ചർച്ച പുരോഗമിക്കുന്നു. കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്രസിംഗാണ് ബിൽ അവതരിപ്പിച്ചത്. ചർച്ചയ്ക്കായി 7 മണിക്കൂറാണ് അനുവദിച്ചിട്ടുള്ളത്. ബിൽ ഇന്നലെ ലോക്സഭ പാസാക്കിയിരുന്നു. വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും ക്ഷേമത്തിനായുള്ള സർക്കാരിന്റെ പ്രതിജ്ഞാബദ്ധതയാണ് ഇതിലൂടെ വ്യക്തമാകുന്നതെന്ന് ശ്രീ ജിതേന്ദ്രസിംഗ് സഭയിൽ പറഞ്ഞു.
1: This legislation, which seeks to make amendments in 2024 Act in order to make it more stringent, more deterrent, is being brought in. If there are any suggestions for improvement, I'll be taking note of it. This bill is a reaffirmation of the government's highest commitment to safeguard the welfare of the students and youth of this country.
0: ബിൽ സ്വാഗതം ചെയ്യുന്നതായും എന്നാൽ പരീക്ഷകളിലെ തെറ്റായ രീതികൾ പൂർണ്ണമായും തടയാൻ നിർദ്ദിഷ്ട ഭേദഗതികൾ ഫലപ്രദമാകില്ലെന്നും രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖർഗെ വ്യക്തമാക്കി.
2: സഭാപതി ജി, ഇസ് അമെൻഡ്മെന്റ് ബിൽ കാ ഹം സ്വാഗത് കർത്തെ ഹൈ ലേക്കിൻ യേ അഭീ ഭീ അധൂരാ ഹൈ പേപ്പർ ലീക് ഹോനേ സേ റോക്നേ കി മസ്ബൂത് വ്യവസ്ഥ ഇസ്മേ നഹീ ഹൈ ലേക്കിൻ ആപ്കാ ഇന്റൻഷൻ ആപ്നേ ഇസ്മേ നഹീ ബതായാ.
0: അതിനിടെ നീറ്റ് വിഷയത്തെ ചൊല്ലി ലോക്സഭയിൽ ഇന്നും പ്രതിപക്ഷം പ്രതിഷേധിച്ചു. നിരവധി തവണ സഭാ നടപടികൾ തടസ്സപ്പെട്ടു. തുടർന്ന് ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ദേശീയ ബഹുമതികളോടുള്ള അനാദരം തടയൽ ഭേദഗതി ബിൽ 2026 പാർലമെന്റ് പാസാക്കി. ദേശീയ ഗാനത്തിന് ലഭിക്കുന്ന നിയമപരിരക്ഷ ദേശീയ ഗീതമായ വന്ദേമാതരത്തിനും ഉറപ്പാക്കുകയാണ് ലക്ഷ്യമിടുന്നത്. 1971 നിയമത്തിൽ ഭേദഗതി വരുത്തുന്നതിനുള്ള ബിൽ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായിയാണ് അവതരിപ്പിച്ചത്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിനിടെ ജന്തർ മന്ദറിൽ വിന്യസിച്ച റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിന്റെ വെടിക്കോപ്പ് ഉപയോഗം സംബന്ധിച്ച രേഖകൾ സംരക്ഷിക്കാൻ സുപ്രീംകോടതി കേന്ദ്രത്തോട് നിർദ്ദേശിച്ചു. ലോഹനിർമ്മിതമായ പെല്ലറ്റ് ഗണ്ണുകൾ ഉപയോഗിക്കുന്നത് പൂർണ്ണമായും നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി. പെല്ലറ്റ് ആക്രമണത്തിൽ പരിക്കേറ്റവർക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കാൻ സുപ്രീംകോടതി ഡൽഹി സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ബഹിരാകാശ സാങ്കേതിക വിദ്യ രാജ്യത്തിന്റെയും മനുഷ്യരാശിയുടെയും പുരോഗതിക്കായി വിനിയോഗിക്കണമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. IIST വലിയമല ക്യാമ്പസിൽ നടന്ന 14th ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വികസിത ഭാരതം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിൽ യുവശാസ്ത്രജ്ഞരുടെ പങ്ക് നിർണായകമാണെന്നും ഗവർണർ പറഞ്ഞു. ഓണക്കാലത്ത് മൊത്ത ചില്ലറ വിൽപ്പനശാലകളിലെ സ്റ്റോക്കും വില നിലവാരവും നിരീക്ഷിക്കാൻ നിർദ്ദേശം നൽകിയതായി ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. ഇതിനായി 1 മുതൽ 25 വരെ പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ച് പരിശോധന നടത്തും. പൊതുവിപണിയിൽ അരി അടക്കമുള്ള അവശ്യ സാധനങ്ങളുടെ വിലവർദ്ധന റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് നടപടി. നെഹ്റു ട്രോഫി ജലോത്സവത്തിൽ മത്സരിക്കാനൊരുങ്ങി കോട്ടയത്തിന്റെ ജനകീയ ചുണ്ടൻ വള്ളം. കോട്ടയം ജില്ലയിലെ ആദ്യ ജനകീയ ചുണ്ടൻ വള്ളമായ ആർപ്പൂക്കര ചുണ്ടന്റെ നീരണിയൽ ചടങ്ങ് ഞായറാഴ്ച നടക്കും. ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്.
3: 500-ലേറെ കുടുംബങ്ങൾക്ക് പങ്കാളിത്തമുള്ള ഒരു ജനകീയ സംരംഭമായാണ് ആർപ്പൂക്കര ചുണ്ടൻ നിർമ്മിച്ചിരിക്കുന്നത്. ആർപ്പൂക്കരയിലെ പ്രത്യേക പണിപ്പുരയിൽ എടത്വ കോവിൽ മുക്ക് സാബുനാരായണൻ ആചാര്യയുടെ നേതൃത്വത്തിലാണ് ചുണ്ടൻ വള്ളത്തിന്റെ നിർമ്മാണം. 128 അടി നീളവും 64 ഇഞ്ച് വീതിയും വള്ളത്തിനുണ്ട്. 85 തുഴച്ചിൽക്കാർക്കും 5 അമരക്കാർക്കും ഒരേ സമയം തുഴയാൻ സാധിക്കുന്ന രീതിയിലാണ് വള്ളത്തിന്റെ ഘടന.
0: പൌരന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുകയാണ് വിവരാവകാശ നിയമത്തിന്റെ പ്രധാന ലക്ഷ്യമെന്ന് മന്ത്രി കെ മുരളീധരൻ. വിവരാവകാശ കമ്മീഷൻ വട്ടിയൂർക്കാവ് കഴക്കൂട്ടം നേമം നിയോജക മണ്ഡലങ്ങളിൽ സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അപേക്ഷ ലഭിച്ചാൽ എത്രയും വേഗം വിവരങ്ങൾ നൽകണമെന്നും മന്ത്രി ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിച്ചു. സംസ്ഥാനത്ത് ദേശീയ സെൻസസ് 2027 ആദ്യഘട്ടം അവസാനിച്ചു. സെൻസസ് 1st ഘട്ടത്തിൽ വീടുകളുടെ വിവരശേഖരണമാണ് നടന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിൽ ജനസംഖ്യാ കണക്കെടുപ്പ് ആരംഭിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: അരുണാചൽ പ്രദേശ്, നാഗാലാന്റ് എന്നിവിടങ്ങളിൽ നിന്നുള്ള പാർലമെന്റ് അംഗങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇരു സംസ്ഥാനങ്ങളിലെയും നിലവിലെ പ്രളയ സാഹചര്യം ചർച്ച ചെയ്തതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. നാളെ തലസ്ഥാനം ഉൾപ്പെടെ 11 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റും മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. സംസ്ഥാനത്ത് 52 ദിവസം നീണ്ട ട്രോളിംഗ് നിരോധനം നാളെ അർദ്ധരാത്രി അവസാനിക്കും. പുതിയ സീസണിനായുള്ള തയ്യാറെടുപ്പിലാണ് മത്സ്യത്തൊഴിലാളികൾ. June 9 ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നത്. ഗ്ലാസ്കോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ പുരുഷന്മാരുടെ ജാവലിൻ ത്രോയിൽ ഇന്ത്യയുടെ സ്വർണ്ണ പ്രതീക്ഷയായ നീരജ് ചോപ്ര ഫൈനലിലേക്ക് യോഗ്യത നേടി. രോഹിത് യാദവ്, യശ്വീർ സിംഗ് എന്നിവരും ഫൈനലിൽ പ്രവേശിച്ചു. നിലവിൽ 3 സ്വർണവും 9 വെള്ളിയും 3 വെങ്കലവും ഉൾപ്പെടെ 15 മെഡലുകളുമായി ഇന്ത്യ 8 സ്ഥാനത്താണ്. കോമൺവെൽത്ത് ഗെയിംസിൽ ലോങ് ജമ്പിൽ വെള്ളി മെഡൽ നേടിയ എം ശ്രീശങ്കറിനെ ഫോണിൽ വിളിച്ച് അഭിനന്ദനം അറിയിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേരളത്തിന്റെ കായിക മേഖലയെ കൂടുതൽ ശക്തമാക്കണമെന്ന് ശ്രീശങ്കർ മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിച്ചു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും ശ്രീശങ്കറിന് അഭിനന്ദനം അറിയിച്ചു. പത്തനംതിട്ട, തിരുവല്ല, വള്ളംകുളം, തിരുവാമനമൂർത്തി ക്ഷേത്രത്തിൽ പിള്ളേരോണ ദിനമായ ഇന്ന് ഓണസദ്യ ഉണ്ട് കുരുന്നുകൾ. ബാലകരെ വാമനമൂർത്തിയുടെ പ്രതിരൂപമായി കണ്ട് സദ്യ നൽകി പൂജിക്കുന്ന ചടങ്ങാണ് ഇത്. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ ജി എസ് ശ്രീധർ.
5: 7 താഴെയുള്ള കുരുന്നുകളാണ് ചടങ്ങുകളിൽ പങ്കെടുത്തത്. ബാലികാ ബാലകന്മാരെ വാമനമൂർത്തിയായി സങ്കല്പിച്ച് പൂജിച്ച ശേഷം ക്ഷേത്രവളപ്പിൽ ശ്രീകോവിലിന് സമീപം ഇരുത്തി മധുരപലഹാരങ്ങളും ഓണസദ്യയും നൽകി. തുടർന്ന് കൈകഴുകിയെത്തുന്ന ബാലകന്മാരെ ആരതി ഉഴിഞ്ഞ് ശ്രീകോവിലിൽ ഭഗവാന് നേദിച്ച മധുരപലഹാരങ്ങൾ നൽകി പൂജകൾ പൂർത്തിയാക്കി. കേരളത്തിൽ തന്നെ അപൂർവമായി പടിഞ്ഞാറ് ദർശനമുള്ളതുമായ ക്ഷേത്രം വള്ളംകുളത്തു നിന്നും 3 കിലോമീറ്റർ മാറിയാണ് സ്ഥിതി ചെയ്യുന്നത്.
0: രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 274 പോയിന്റ് നേട്ടത്തിൽ 77,928, നിഫ്റ്റി 24,317 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കൂടി. പവന് 600 രൂപ വർദ്ധിച്ച് 1,05,840 രൂപയും ഗ്രാമിന് 13,230 രൂപയുമാണ് ഇന്നത്തെ വില. 2025-26 സാമ്പത്തിക വർഷത്തിൽ ITR 1, ITR 2 പ്രകാരം ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കേണ്ട വ്യക്തിഗത നികുതിദായകർക്കുള്ള സമയപരിധി നാളെ അവസാനിക്കും. അവസാന തീയതി കഴിഞ്ഞാൽ പിഴയും നികുതി കുടിശ്ശികയുമുണ്ടെങ്കിൽ പലിശയും അടക്കം. December 31 വരെ ബിലേറ്റഡ് റിട്ടേൺ സമർപ്പിക്കാം. ജർമ്മനിയിൽ ഷെഫ് തസികയിലെ 20 ഒഴിവുകളിലേക്ക് നോർക്ക റൂട്ട്സ് റിക്രൂട്ട്മെന്റ് സംഘടിപ്പിക്കുന്നു. നോർക്ക റൂട്ട്സ് kerala.gov.in വഴി August 9 വരെ അപേക്ഷിക്കാം. പ്രായപരിധി 35 വയസ്സ്. നിലവിൽ ഇന്ത്യയിൽ താമസിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമാണ് അവസരം. കൊല്ലം ജില്ലയിൽ ടിപ്പർ ലോറികളുടെയും ടിപ്പിംഗ് മെക്കാനിസം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന മറ്റു വാഹനങ്ങളുടെയും ഗതാഗത സമയക്രമം പുതുക്കി നിശ്ചയിച്ചതായി ജില്ലാ കളക്ടർ അറിയിച്ചു. രാവിലെ 7:45 മുതൽ 9:30 വരെയും വൈകുന്നേരം 3:30 മുതൽ 4:30 വരെയും ഈ വാഹനങ്ങൾക്ക് റോഡിലിറങ്ങുന്നതിന് നിയന്ത്രണം ഉണ്ടാകും. പാചകവാതക സിലിണ്ടർ നിയന്ത്രണം പിൻവലിച്ചിട്ടും കോട്ടയം ജില്ലയിൽ ചായ ഉൾപ്പെടെയുള്ള ഭക്ഷണ സാധനങ്ങൾക്ക് അമിത വില ഈടാക്കുന്നതായി പരാതി. ഇത്തരം സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പൊതുപരീക്ഷാ ഭേദഗതി ബില്ലിന്മേൽ രാജ്യസഭയിൽ ചർച്ച പുരോഗമിക്കുന്നു. ദേശീയ ബഹുമതികളോടുള്ള അനാദരം തടയൽ ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കി. ഡൽഹിയിൽ വിദ്യാർത്ഥി പ്രതിഷേധത്തിനിടെ പോലീസിന്റെ പെല്ലറ്റ് പ്രയോഗത്തിൽ പരിക്കേറ്റവർക്ക് ചികിത്സ ഉറപ്പാക്കാൻ ഡൽഹി സർക്കാരിനോട് ആവശ്യപ്പെട്ട് സുപ്രീംകോടതി. വികസിത ഭാരതം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിൽ യുവശാസ്ത്രജ്ഞരുടെ പങ്ക് നിർണായകമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. സംസ്ഥാനത്ത് 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം നാളെ അർദ്ധരാത്രി അവസാനിക്കും. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 5 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത, 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കോമൺവെൽത്ത് ഗെയിംസ് ലോങ് ജമ്പിൽ വെള്ളി മെഡൽ നേടിയ എം ശ്രീശങ്കറിനെ അഭിനന്ദിച്ച് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും.

0: എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എന്റെ റേഡിയോ 91.2 രാമായണ സന്ധ്യയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയ ഭാഗം ബാലി സുഗ്രീവനെ വധിക്കുവാൻ ശ്രമിക്കുന്നതുവരെയാണ്. ഇന്ന് രാമായണ സന്ധ്യയിലൂടെ അതിന്റെ തുടർഭാഗം കേൾക്കാം. രാമലക്ഷ്മണന്മാർ ബാലിയെ വധിച്ചിട്ട് സുഗ്രീവനെ കിഷ്കിന്ധയിലെ രാജാവായി അഭിഷേകം ചെയ്യുന്നു. അക്കാലം ഒരു മഴക്കാലമാണ്. ആ കാലത്തിന് ശേഷം സീതാന്വേഷണത്തിനായിട്ട് സുഗ്രീവൻ സഹായത്തിനായി എത്തുമെന്ന പ്രതീക്ഷയിൽ ശ്രീരാമനും ലക്ഷ്മണനും കൂടി ഋഷിമുഖത്തിൽ അങ്ങനെ വസിക്കുകയാണ്. തോരാ മഴ പെയ്യുന്നുണ്ട്. ആ മഴയിൽ സീതയെ ഓർത്ത് രാമഹൃദയം വിങ്ങുകയാണ്. സുഗ്രീവനാകട്ടെ സീതാന്വേഷണത്തിൽ സഹായിക്കാമെന്ന വാക്കു പോലും മറന്ന് രാജകീയ സുഖങ്ങളിൽ അങ്ങനെ ജീവിക്കുകയാണ്. സുഗ്രീവൻ പറഞ്ഞ വാക്കു പാലിക്കാത്തതിൽ രാമൻ കുപിതനായി തന്റെ അനുജൻ ലക്ഷ്മണനെ കിഷ്കിന്ധയിലേക്ക് അയക്കുകയും ചെയ്തു. രാമായണ കഥാഭാഗങ്ങളിൽ ഹനുമാൻ സ്വാമിയെ വർണ്ണിക്കാതെ, ഹനുമാൻ സ്വാമിയുടെ കഴിവുകളെ പറയാതെ രാമായണം പൂർത്തിയാവില്ല അല്ലെ. അപ്പൊ ഇന്ന് മുതൽ നമ്മൾ രാമായണ കഥ അങ്ങനെ പറഞ്ഞു തുടങ്ങുമ്പോൾ ഹനുമാൻ സ്വാമി കൂടി നമ്മളോടൊപ്പമുണ്ട്. അങ്ങനെ ലക്ഷ്മണൻ കിഷ്കിന്ധയിലെത്തി. സുഗ്രീവൻ ഹനുമാൻ സ്വാമിയുടെ നിർദ്ദേശപ്രകാരം ലക്ഷ്മണനോട് മാപ്പിരക്കുന്നു. സീതാന്വേഷണത്തിനായിട്ട് സഹായിക്കാമെന്ന് ഉറപ്പ് നൽകുന്നു. പിന്നീട് വാനര സൈന്യം സീതാന്വേഷണത്തിനായിട്ട് തയ്യാറെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് രാമലക്ഷ്മണന്മാരുടെയും ഹനുമാൻ സ്വാമിയുടെയും സുഗ്രീവന്റെയും സംഭാഷണത്തിലേക്ക് ഒന്ന് കടക്കാം.
1: ജ്യേഷ്ഠ, ലോകൈകവീരനായ അങ്ങ് ഇങ്ങനെ ജ്യേഷ്ഠത്തെ ഓർത്ത് വിഷമിക്കരുത്. ഉടൻ ശരത്കാലമാവുമല്ലോ, നമുക്ക് അന്വേഷണം തുടങ്ങാം.
2: ലക്ഷ്മണ, ഈ തോരാ മഴ കാണുമ്പോൾ മൈഥിലിയുടെ സങ്കടം ഓർമ്മ വരും. ഈ മിന്നൽ പിണർ കാണുമ്പോൾ സീത രാവണന്റെ അരികിൽ ഭയന്ന് വിറച്ചിരിക്കുന്നതായി തോന്നും. കാർമേഘം അണയുമ്പോൾ രാവണനെ ഓർമ്മ വരും. പിന്നെ എങ്ങനെ സങ്കടം വരാതിരിക്കും?
1: ജ്യേഷ്ഠ, ദേ കാലവർഷം കഴിഞ്ഞു, എന്നിട്ടും സുഗ്രീവനെ കാണുന്നില്ലല്ലോ.
2: കിഷ്കിന്ധയിലെ കൊട്ടാരത്തിലെ സുഖങ്ങൾ സുഗ്രീവനെ മത്തുപിടിപ്പിച്ച് കാണും. അനുജൻ നാളെ തന്നെ കിഷ്കിന്ധയിലേക്ക് യാത്രയാക്കണം. എന്നിട്ട് അവനോട് പറയണം, ബാലിയെ കൊന്ന ശരം ഇപ്പോഴും എന്റെ ആവനാഴിയിൽ ഉണ്ടെന്ന്. സത്യലംഘകനായ സുഗ്രീവന്റെ കുലം തന്നെ ഈ രാമൻ മുടിക്കുമെന്ന് പറയണം.
1: ഞാനിതാ യാത്രയാകുന്നു ജ്യേഷ്ഠ.

0: രാജൻ ലക്ഷ്മണൻ കോപാകുലനായ കിഷ്കിന്ധയിലെത്തിയിട്ടുണ്ട്. ഈ ഹനുമാന്റെ ഉപദേശം കേൾക്കൂ. ലക്ഷ്മണനെ നല്ല വാക്ക് പറഞ്ഞ് പ്രസാദിപ്പിക്കൂ. ശ്രീരാമൻ കോദണ്ഡവില്ല് കുലച്ചാൽ എല്ലാം നശിക്കും. മൂന്ന് ലോകങ്ങളിലും ആരും അഭയം തരില്ല.
1: ലക്ഷ്മണകുമാരന് സുഗ്രീവന്റെ സഭയിലേക്ക് സ്വാഗതം.
2: വ്രതഭംഗം വരുത്തിയവനും കള്ളനും മാപ്പ് നൽകാം, പക്ഷേ സത്യലംഘനം നടത്തിയവനും മാപ്പില്ല.
3: ക്ഷമിക്കൂ ലക്ഷ്മണകുമാര, രാവണ യുദ്ധത്തിൽ നിങ്ങളുടെ വലങ്കയായിരിക്കും ഈ സുഗ്രീവൻ. ഹനുമാൻ, ഏഴ് ദ്വീപിലെയും വാനരന്മാരോട് കിഷ്കിന്ധയിൽ എത്തിച്ചേരാൻ പറയൂ.
0: ഞാനിതാ ശ്രീരാമ സന്നിധിയിലേക്ക് പോകുന്നു. ഒരു ലക്ഷ്മണ.
4: സുഗ്രീവൻ ലക്ഷ്മണനോടൊപ്പം തേരിൽ കയറി ശ്രീരാമ സമീപമെത്തി. സുഗ്രീവൻ എത്തിയതോടുകൂടി രാമന് സന്തോഷമായി. ഇനി രാവണ നിഗ്രഹം നടക്കുമെന്ന് രാമന് ഉറപ്പായി. രാമായണ കഥയുമായി നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ഞാൻ സ്വാതി ആചാര്യ. അടുത്ത ദിവസം വൈകിട്ട് ഇതേ സമയം രാമായണ സന്ധ്യയുടെ തുടർഭാഗം കേൾക്കാം. കേട്ടോണ്ടേയിരിക്കൂ ഇത് എൻ്റെ റേഡിയോ 91.2.

0: അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാക്കപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻഎച്ച്, കരുനാഗപ്പള്ളി.
1: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
2: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
1: ഏവർക്കും സ്വാഗതം.
2: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
1: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
0: ലോകോത്തര നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ തെക്കൻ കേരളത്തിലെ ബിഗ്ഗസ്റ്റ് ഹോം അപ്ലയൻസസ് ആയ രശ്മി ഹാപ്പി ഹോംസിലൂടെ പർച്ചേസ് ചെയ്താലോ? അതും ഈ ഓണക്കാലത്ത്. മാത്രമോ, കാറ്, സ്കൂട്ടർ, വിദേശ യാത്രകൾ തുടങ്ങി 10 കോടി രൂപയുടെ സമ്മാനങ്ങളും. സമ്മാനങ്ങൾ മാത്രമല്ല, വമ്പൻ ഓഫറുകളും രശ്മി ഹാപ്പി ഹോംസിലുണ്ട്. അപ്പോൾ ഈ പൊന്നോണം ത്രില്ലോണമാക്കാം രശ്മി ഹാപ്പി ഹോംസിലൂടെ. ഉടൻ തന്നെ നിങ്ങളുടെ അടുത്തുള്ള രശ്മി ഹാപ്പി ഹോം സന്ദർശിക്കൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.

0: ഹരിചന്ദന മലരിലെ മധുവായി ഹരമിളകും മൃഗമദലയമായി
1: സ്റ്റേ ട്യൂൺഡ് ഇൻ റേഡിയോ 91.2.

0: സ്വന്തം ജോണി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
1: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
0: ഏവർക്കും സ്വാഗതം.
1: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
0: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
2: വെറുതെ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
3: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
4: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: ആഘോഷമാക്കാം ഓരോ നിമിഷവും. കേൾക്കൂ ഏത് റേഡിയോ 91.2.

0: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
1: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
0: ഏവർക്കും സ്വാഗതം.
1: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
0: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

0: നിങ്ങളുടെ കാതോരത്ത് എന്നെന്നും പ്രിയ ഗാനങ്ങളുമായി എന്റെ റേഡിയോ 91.2.
1: കാലാപാനി പഴയ കാലത്തിന്റെ കഥ പറയുമ്പോൾ പഴയകാല കവിതയുടെയും ഈണത്തിന്റെയും സ്വാദുള്ള പാട്ടുകൾ പഴമയുടെ ഓർമ്മകളിലേക്ക് നമ്മളെ കൊണ്ടുപോകണ്ടേ? അത് മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ടാവണം പാർവതിയുടെയും ഗോവർദ്ധനന്റെയും പ്രണയകഥ പറയാൻ ഇളയരാജ ഇങ്ങനെ ഒരു ഗാനത്തിന് സംഗീതം പാർന്നത്. ശീലക്കുടയും ബൂട്ടും പാപ്പാസും അണിഞ്ഞ് ഈ പാട്ട് പാടിയപ്പോൾ ഞാൻ പഴയ സത്യൻ മാഷിനെയും നസീർ സാറിനെയും ഓർത്തുപോയി.

0: ശുഭദിന ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഒറ്റയ്ക്കും കൂട്ടായും വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ ഒക്കെ ഒരുപാട് സേവന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. എന്ത് ലക്ഷ്യത്തിലായാലും അത്തരം സേവനങ്ങളും നന്മകളും ചെയ്യുന്നവരെ പ്രത്യേകം അഭിനന്ദിക്കേണ്ടതുണ്ട്. ഞാനും അഭിനന്ദിക്കുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരുടെ ഇടയിലും കന്നം തിരിഞ്ഞു നിൽക്കുക എന്ന് പറയുന്ന നാടൻ ഭാഷാ പ്രയോഗത്തിൽ ഉൾപ്പെടുത്താൻ കഴിയുന്ന ചിലരുണ്ട്. എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞ് ഇതിൽ നിന്ന് മാറി നിൽക്കുക. അതിൽ പലരും പറയുന്നൊരു കാര്യമുണ്ട്, എന്റെ കയ്യിലൊന്നും കൊടുക്കാനില്ല, ഞാൻ എന്താണ് ഇങ്ങനെയുള്ളവർക്ക് കൊടുക്കേണ്ടത്? ഇതൊക്കെയാണ് ചോദ്യം. സത്യം പറഞ്ഞാൽ ഒരു ചിലവുമില്ലാത്ത മഹത്തായ ഒരു കാര്യം നമുക്ക് നൽകാനാവും. അമൂല്യവും വിലമതിക്കാത്തതുമായ ഒന്നായി അത് ലഭിക്കുന്നവന് മാറുകയും ചെയ്യും. അത്തരം ചില മൂല്യങ്ങളെങ്കിലും നമ്മുടെ ജീവിതത്തിൽ സൂക്ഷിച്ചുകൂടെ? അത് മറ്റൊന്നുമല്ല, ദയയാണ്, കാരുണ്യമാണ്, കൈൻഡ്നെസ്സാണ്. അത് ആർക്കും നൽകുന്നതിന് യാതൊരു ചെലവുമില്ല. അത് പല രൂപത്തിലും പല ഭാവത്തിലും നൽകാം. ഒരു പുഞ്ചിരിയിലൂടെ നൽകാം, ഒരു തലോടലിലൂടെ നൽകാം, പ്രയാസപ്പെടുന്നവരെ ഒന്ന് കേൾക്കുന്നതിലൂടെ നൽകാം. ഊണ് നൽകാൻ വകയില്ലെങ്കിലും ഊട്ടുവര കാണിച്ചു കൊടുക്കാനെങ്കിലും ഒക്കെ കഴിയും. പക്ഷേ ഊണ് നൽകാൻ വകയില്ലെന്ന് സ്വന്തം മനസ്സിന്റെ ദാരിദ്ര്യം കൊണ്ടങ്ങ് തീരുമാനിച്ചു കളയരുത്. അത് ചിലപ്പോൾ പടച്ചതമ്പുരാൻ അംഗീകരിച്ചു എന്ന് വരില്ല. അതുകൊണ്ട് ശരിയായ രീതിയിൽ ജീവിക്കാനും ശരിയായ നന്മകൾ ചെയ്യാനും നമുക്ക് കഴിയട്ടെ. നേരുന്നു ശുഭദിനം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.
1: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്.
2: നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

0: വെച്ചിട്ടുണ്ടെന്നല്ലാതെ എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് അറിയില്ല നിങ്ങൾക്ക്. തൂത്തെറിഞ്ഞാലും കാറ്റത്ത് വരുന്ന കുപ്പ പോലെ വീണ്ടും വീണ്ടും വരുന്നല്ലോ. ഡോണ്ട് യു ഹാവ് എനി മാനേഴ്സ്?
1: ദേവി എന്താ ഇത്?
0: നീ ചുമ്മാതിരി.
2: ഇപ്പോഴെങ്കിലും അവൾ ആരെന്ന് മനസ്സിലാക്കാൻ വേണ്ടില്ല. പത്ത് പേരുടെ മുന്നിൽ വെച്ച് നിന്റെ മുഖത്ത് കൈപൂച്ചതല്ലേ.
3: നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എന്റെ റേഡിയോ 91.2.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2 ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. വിലാസം: കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2, കെ ആർ ഡി എ കോംപ്ലക്സ്, കെ എസ് പുരം, കരുനാഗപ്പള്ളി, കൊല്ലം. ഫോൺ 0476264369. വെബ്സൈറ്റ് www.enderadio.com. ഇമെയിൽ enderadioindia@gmail.com. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 6 മണി മുതൽ. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി.